بسم الله الرحمن الرحيم. والعصر، إن الإنسان لفي خسر.

0: അനാസ്.
1: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറത്തു ബുറൂജ് മുതൽ സൂറത്തു നാസ് വരെയുള്ള അധ്യായങ്ങളാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ അഖ്ദർ.
2: أعوذ بالله من الشيطان الرجيم.
3: وإذ

0: وليعلموا أنما هو إله واحد وليذكر أولو الألباب.
1: പ്രിയ ശ്രോതാക്കൾ, ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ ഹാഫിൽ മാജിദ് അസ്സമീലിൻ്റെ വശ്യമായ പാരായണ മാധുര്യത്തിൽ നാം കേട്ടത് സൂറത്ത് ഇബ്രാഹിം 35 മുതൽ 52 വരെയുള്ള വചനങ്ങളാണ്.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്തുൽ ഇസ്റ 17 മുതൽ 35 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് ഹസ അൽ ബലൂഷി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് 2026 ഒക്ടോബർ 9 വെള്ളി, ഹിജ്റ വർഷം 1448 റബീഉൽ ആഖിർ 26. വിശുദ്ധ ഖുർആന്റെ മധുരമേറിയ പാരായണങ്ങളിലൂടെ മനസ്സിന് ശാന്തിയും ജീവിതത്തിന് മാർഗദർശനവും പകരുന്ന പീസ് ഖുർആൻ റേഡിയോയുടെ മറ്റൊരു അനുഗ്രഹീതമായ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഖുർആനെ സ്നേഹിക്കുന്ന ഓരോ ഹൃദയത്തിനും ഈ സമയം അനുഗ്രഹമാകട്ടെ.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ, ലോകപ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണം. ഇന്ന് അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം കേൾക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم

0: മാഷാ അല്ലാ, ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിൽ നാം കേട്ടത് അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണം.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: ഖുർആൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. 5 ആയത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ സൃഷ്ടിച്ചവനായ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഒന്നാമത്തേത്. 3 ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: 1 തൗഹീദ്, 2 റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് 5: അള്ളാഹുൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ 5 കാര്യങ്ങൾ. അതുപോലെ 6 ഈമാൻ കാര്യങ്ങൾ, 6 ഇസ്ലാം കാര്യങ്ങൾ, 5 നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള 5. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന 2 കാരണങ്ങളാണ്: 1 വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും

ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയം നിറഞ്ഞ പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ആശയ പഠനത്തിൻ്റെ തഫ്സീറു സഅദി കേന്ദ്രീകരിച്ചുള്ള പഠനമാണ് തഫ്സീറു സഅദി എന്ന ഈയൊരു എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തഫ്സീറു സഅദിയുടെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗമാണോ പഠിക്കുന്നത് അതിൻ്റെ പാരായണമാണ് നമ്മൾ കേൾക്കാറുള്ളത്. മധുരകരമായ രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുത്തഫിഫിൻ്റെ 29 മുതൽ 36 വരെയുള്ള വചനങ്ങളുടെ പാരായണം നമുക്ക് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

മാഷാ അല്ലാഹ്, കാതിനിമ്പമാർന്ന രൂപത്തിൽ, അതോടൊപ്പം തന്നെ മനസ്സിന് കുളിര് പകരുന്ന രൂപത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ മുത്തഫിഫീൻ 29 മുതൽ 36 വരെയുള്ള വചനങ്ങൾ നമ്മൾ കേട്ട് കഴിഞ്ഞു. 29-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാ അതിൻ്റെ അർത്ഥമാണ്, അതിൻ്റെ വാക്കുകളുടെ അർത്ഥമാണ് ആദ്യമായി നമ്മൾ കേൾക്കുന്നത്. ഇന്നല്ലദീന, നിശ്ചയമായും യാതൊരു കൂട്ടർ, അജ്റമൂ, കുറ്റം ചെയ്ത അഥവാ തെറ്റു ചെയ്ത, കാനു, അവരായിരുന്നു, മിനല്ലദീന ആമനു, വിശ്വസിച്ചവരെക്കുറിച്ച്, യദ്ഹഖൂൻ, ചിരിക്കുന്നവർ, വഇദാ മറു, അവർ നടന്നാൽ, ബിഹിം, അവരുടെ അടുത്തുകൂടെ, യതഗാമസൂൻ, അവർ കണ്ണിട്ട് ആംഗ്യം കാണിക്കും, വഇദൻഖലബൂ, അവർ തിരിച്ചു മടങ്ങിച്ചെന്നാൽ, ഇലാ അഹ്ലിഹിം, അവരുടെ സ്വന്തക്കാരിലേക്ക്, കൂട്ടക്കാരിലേക്ക്, ഇൻഖലബൂ, അവർ തിരിച്ചു ചെല്ലും, ഫഖീൻ, രസിക്കുന്നവരായിട്ട്, വ ഇദാ റഔഹും, അവർ അവരെ കണ്ടാൽ, ഖാലൂ, അവർ പറയും, ഇന്നഹാഉലാഇ, നിശ്ചയമായും ഇക്കൂട്ടർ, ലദാല്ലൂൻ, വഴിപിഴച്ചവർ തന്നെ, വമാ ഉർസിലൂ, അവർ അയക്കപ്പെട്ടിട്ടുമില്ല, നിയോഗിക്കപ്പെട്ടിട്ടുമില്ല, അലൈഹിം, അവരുടെ മേൽ, ഹാഫിളീൻ, സൂക്ഷിപ്പുകാരായി, ഫൽ യൗമ, എന്നാൽ അന്ന്, അല്ലദീന ആമനു, വിശ്വസിച്ചവർ, മിനൽ കുഫാരി, അവിശ്വാസികളെപ്പറ്റി, യൽഹഖൂൻ, ചിരിക്കുന്നതാണ്, അലൽ അറായിക്കി, അലങ്കൃതമായ കട്ടിലുകളിലായി, യന്തുറൂൻ, അവർ നോക്കും, ഹൽ സുവിബ, പ്രതിഫലം നൽകപ്പെട്ടുവോ, അൽ കുഫാറു, അവിശ്വാസികൾക്ക്, മാ കാനു യഫ്അലൂൻ, അവർ പ്രവർത്തിക്കുകയും ചെയ്യും, അവർ പ്രവർത്തിച്ചതിന്. സൂറത്തുൽ മുത്തഫിഫീനിലെ 29 മുതൽ 36 വരെയുള്ള വചനങ്ങളുടെ വാക്കുകളടങ്ങിയിരിക്കുന്ന അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി നമ്മൾ അറിയുന്നത്, പഠിക്കുന്നത് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ്. അതുകൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് പൂർണ്ണമായും ഈ ആയത്തുകളടങ്ങിയിരിക്കുന്ന ആശയങ്ങളിലേക്ക് നമുക്ക് വെളിച്ചം വീശുക. തീർച്ചയായും അത് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. 29 മുതൽ 36 വരെയുള്ള ആയത്തുകളുടെ പൂർണ്ണമായ അർത്ഥത്തിലേക്ക്.

തീർച്ചയായും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർ സത്യവിശ്വാസികളെ കളിയാക്കി ചിരിക്കുമായിരുന്നു. അവരുടെ അഥവാ സത്യവിശ്വാസികളുടെ മുമ്പിലൂടെ കടന്നുപോകുമ്പോൾ അവർ പരസ്പരം കണ്ണിട്ടു കാണിക്കുമായിരുന്നു.

0: അവരെ, അഥവാ സത്യവിശ്വാസികളെ, അവർ കാണുമ്പോൾ തീർച്ചയായും ഇക്കൂട്ടർ വഴിപിഴച്ചവർ തന്നെയാണ് എന്ന് അവർ പറയുകയും ചെയ്യുമായിരുന്നു.
1: وما أرسلوا عليهم حافظين
0: അവരുടെ, സത്യവിശ്വാസികളുടെ മേൽ മേൽനോട്ടക്കാരനായിട്ട് അവർ നിയോഗിക്കപ്പെട്ടിട്ടൊന്നുമില്ല.
1: فَالْيَوْمَ الَّذِينَ آمَنُوا مِنَ الْكُفَّارِ يَضْحَكُونَ
0: എന്നാൽ അന്ന് ഖിയാമത്ത് നാളിൽ ആ സത്യവിശ്വാസികൾ സത്യനിഷേധികളെ കളിയാക്കി ചിരിക്കുന്നതാണ്. സോഫകളിലിരുന്ന് അവർ
1: നോക്കിക്കൊണ്ടിരിക്കും.
0: സത്യനിഷേധികൾ ചെയ്തുകൊണ്ടിരുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെട്ടുവോ എന്ന്.
2: മാഷാല്ലാ. വിശുദ്ധ ഖുർആൻ 83-ാം അധ്യായം സൂറത്തുൽ മുത്തഫിഫീനിലെ 29 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഓരോ ആയത്തുകളുടെയും അർത്ഥമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി മഹാനായ നാസറുദ്ദീൻ അസ്സഅദി റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധ തഫ്സീർ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ ആയത്തുകളിൽ അടങ്ങിയിരിക്കുന്ന ആശയങ്ങളെയാണ് മലയാളത്തിൽ, അതിൻ്റെ മലയാള വിവർത്തനമാണ് നമ്മൾ കേൾക്കുന്നത്. ഇൻഷാല്ലാ ആ മലയാള വിവർത്തനത്തിലേക്കാണ് നമ്മൾ കാതോർക്കുന്നത്.
3: സുകൃതവാന്മാരുടെയും കുറ്റവാളികളുടെയും പ്രതിഫലത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ അവർക്കിടയിലുള്ള പ്രതിഫലത്തിൻ്റെ അന്തരവും വ്യക്തമാക്കി. കുറ്റവാളികൾ ഇഹലോക ജീവിതത്തിൽ വച്ച് സത്യവിശ്വാസികളെ പരിഹസിച്ച് ചിരിക്കുകയായിരുന്നു. പരസ്പരം ഗോഷ്ടി കാണിക്കുകയും ചെയ്യുമായിരുന്നു. അവർ അവരുടെ അരികിലൂടെ കടന്നുപോകുമ്പോൾ അവരെ മോശമാക്കാനും നിന്ദിക്കുവാനും വേണ്ടിയായിരുന്നു അത്. എന്നാൽ വിശ്വാസികൾ നിർഭയത്വത്തോടെയും സമാധാനത്തോടെയും നിലനിൽക്കുന്നതായിരുന്നു അവരുടെ അവസ്ഥ. വചനം 31-32. അവരുടെ സ്വന്തക്കാരുടെ അടുക്കലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ രാവിലെയും വൈകുന്നേരവും രസിച്ചുകൊണ്ടവർ തിരിച്ചു ചെല്ലുമായിരുന്നു. സന്തുഷ്ടരും സന്തോഷവാന്മാരുമായിരുന്നു. ഏറ്റവും വലിയ വഞ്ചനയിലാണ് കുറ്റവാളികൾ അകപ്പെട്ടത്. അങ്ങേയറ്റത്തെ തിന്മയാണ് അവർ ഒരുമിച്ച് കൂട്ടിയത്. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും അവർക്ക് രേഖയും ഉറപ്പും കിട്ടിയതുപോലെ അവർ ഇഹലോകത്ത് നിർഭയരായി. തങ്ങൾ സൗഭാഗ്യവാന്മാരാണെന്ന് അവർ സ്വയം വിധിച്ചു. വിശ്വാസികൾ പിഴച്ചവരാണെന്നും അവർ അള്ളാഹുവിൻ്റെ മേൽ കളവ് പറയുകയും അറിയാത്തത് പറയാൻ ധൈര്യം കാണിക്കുകയും ചെയ്തു. അവരുടെ, അഥവാ സത്യവിശ്വാസികളുടെ മേൽ മേൽനോട്ടക്കാരായിട്ട് അവർ നിയോഗിക്കപ്പെട്ടിട്ടൊന്നുമില്ല. വിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ സദാ നിരീക്ഷിച്ച് അവരുടെ കാര്യം നോക്കാൻ അവർ നിയോഗിക്കപ്പെട്ടിട്ടില്ല. വഴികേട് ആരോപിക്കാൻ വരെ അവർ ധൈര്യം കാണിച്ചു. ഇത് അവരുടെ ധിക്കാരം മാത്രമാണ്. തെളിവോ അവലംബമോ ഇതിനവർക്കില്ല. അതിനാൽ അവരുടെ പ്രവർത്തനത്തിൻ്റേതായ ഫലം അവർക്ക് പരലോകത്തുണ്ട്. അള്ളാഹു പറയുന്നു, എന്നാൽ അന്ന്, അതായത് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, ആ സത്യവിശ്വാസികൾ സത്യനിഷേധികളെ കളിയാക്കി ചിരിക്കുന്നതാണ്. ശിക്ഷയുടെ വെപ്രാളത്തിൽ അവർ കിടന്ന് മറിയുന്നത് കാണുമ്പോൾ അവർ മുമ്പ് ആരോപിച്ച് പറഞ്ഞതെല്ലാം വെറുതെയായിപ്പോകും. സത്യവിശ്വാസികളാകട്ടെ, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അവർ നോക്കിക്കൊണ്ടിരിക്കും. സോഫകളിൽ ഇരുന്ന് അലങ്കൃതമായ കട്ടിലുകളാണത് അവർ നോക്കിക്കൊണ്ടിരിക്കും. അള്ളാഹു അവർക്കൊരുക്കിയ സുഖാനുഗ്രഹങ്ങളിലേക്കും ഉദാരനായ തങ്ങളുടെ രക്ഷിതാവിൻ്റെ മുഖത്തേക്കും സത്യനിഷേധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അവർക്ക് പ്രതിഫലം നൽകപ്പെടുമോ എന്ന്. അവർ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് തന്നെയല്ലേ പ്രതിഫലം ലഭിച്ചത്? അവർ സത്യവിശ്വാസികളെ പരിഹസിച്ച് ചിരിച്ചതിന്, വഴികേട് ആരോപിച്ചതിന് പരലോകത്ത് വെച്ച് സത്യവിശ്വാസികൾ പകരം ചിരിക്കും. അവർക്കുള്ള ശിക്ഷയും പ്രതികാര നടപടികളും കാണുമ്പോൾ അതവരുടെ ദുഷ്പ്രവർത്തികൾക്കും വഴികേടിനും ഉള്ള ശിക്ഷയാണ്. അതെ, അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലം അവർക്ക് കിട്ടി. അത് അള്ളാഹുവിൻ്റെ നീതിയാണ്, യുക്തിയാണ്. അള്ളാഹു ആകട്ടെ അറിയുന്നവനും യുക്തിമാനുമാകുന്നു.
2: അൽഹംദുലില്ലാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുത്തഫിഫീൻ 83-ാം അധ്യായം സൂറത്തുൽ മുത്തഫിഫീൻ്റെ പൂർണ്ണമായ പഠനമാണ് ഈ എപ്പിസോഡോടുകൂടെ തഫ്സീർ ഉസ്സഅദി എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞത്. തഫ്സീർ ഉസ്സഅദിയുടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. വിശുദ്ധ ഖുർആനിനെ എങ്ങനെ ഒരു അധ്യാപകനിൽ നിന്ന് പഠിക്കാം? സൂറ ബക്കറയിലെ 198 മുതൽ 202 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 198 മുതൽ 202 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷേഖ് ഖലീഫ അത്തുനേജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: മലയാള മനസ്സുകൾ ഖുർആൻ വിവർത്തനത്തിന്റെ മാധുര്യം വേണ്ടുവോളം ആസ്വദിച്ച് അതാസ്വദിക്കാൻ വഴിവെച്ച ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26 മുതൽ 30 വരെ വചനങ്ങളാണ് തഫ്സീർ അമാനി പരിപാടിയിൽ നാം കേൾക്കുന്നത്.
1: വചനം 26. വാക്കർത്ഥം. സഉസ്ലീഹി, വഴിയെ ഞാനവനെ ഇട്ടുകരിക്കും, ഇട്ടുകാച്ചും. സഖർ, സഖറിൽ.
2: സഉസ്ലീഹി സഖർ,
1: വഴിയെ ഞാനവനെ സഖറിൽ അഥവാ നരകത്തിൽ ഇട്ട് എരിക്കുന്നതാണ്. വചനം 27. വാക്കർത്ഥം. വമാ അദ്റാക, നിനക്ക് എന്തറിയാം, നിനക്ക് അറിവ് നൽകിയത് എന്താണ്. മാ സഖർ, സഖർ എന്താണെന്ന്.
2: വമാ അദ്റാക മാ സഖർ,
1: സഖർ എന്നാൽ എന്താണെന്ന് നിനക്ക് എന്തറിയാം. വചനം 28. വാക്കർത്ഥം. ലാ തുബ്ഖി, അത് ബാക്കി വെക്കുകയില്ല. വലാ തദർ, വിട്ടുകളയുകയുമില്ല.
2: ലാ തുബ്ഖി വലാ തദർ,
1: അത് ഒന്നിനെയും ബാക്കിയാക്കുകയില്ല, വിട്ടുകളയുകയുമില്ല. വചനം 29. വാക്കർത്ഥം. ലവ്വാഹത്തുൻ, എരിച്ചു കരിച്ചു കളയുന്നതാണ്, മാറ്റം വരുത്തുന്നതാണ്, കരിവർണമാക്കുന്നതാണ്. ലിൽ ബഷരി, തൊലിയെ.
2: ലവ്വാഹത്തുൻ ലിൽ ബഷർ,
1: തൊലിയെ എരിച്ചു മാറ്റം വരുത്തി കളയുന്നതാകുന്നു. വചനം 30. വാക്കർത്ഥം. അലൈഹ, അതിൻ്റെ മേലുണ്ട്. തിസ്അത അഷർ, 19 പേർ.
2: അലൈഹ തിസ്അത അഷർ,
1: അതിൻ്റെ മേൽ നോട്ടത്തിന് 19 പേരുണ്ട്. വചനം 26 മുതൽ 30 വരെയുള്ളതിൻ്റെ വിശദീകരണം. നരകത്തിന് പല പേരുകളും ഖുർആനിൽ കാണാവുന്നതാണ്. അതിൽ ഒന്നത്രേ സഖർ. എല്ലാ പേരുകളെയും പോലെ ഇതും നരകത്തിൻ്റെ ഉഗ്രതയും കാഠിന്യവും കുറിക്കുന്നു. ഉരുക്കിക്കളയുന്നത്, കരിച്ചുകളയുന്നത് എന്നൊക്കെയാണ് അതിന് പദാർത്ഥം. ഏതൊരു വസ്തുവാകട്ടെ, അതിനെ നരകത്തിലിട്ടാൽ അതതിനെ എരിച്ചുകളയാതെ ബാക്കി വെക്കുകയാകട്ടെ, വിട്ടുകളയുകയാകട്ടെ ചെയ്യുകയില്ല. തൊലികളിലേക്ക് ആളിച്ചെന്ന് അതിവേഗം അതിനെ കരിച്ച് നിറം മാറ്റി, നിറം മാറ്റം വരുത്തി കരിമയമാക്കുന്നതാണ്. നമ്മുടെ അഗ്നിയേക്കാളും എത്രയോ മടങ്ങ് ഉഗ്രതരമാണ് നരകാഗ്നി. എന്നിരിക്കലും അതിനാൽ ശിക്ഷിക്കപ്പെടുന്നവർ നിത്യയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ അതിൽ അവൻ മരണമടയുന്നതല്ല. വല്ല വിശ്രമവും ലഭിക്കുമോ അതുമില്ല. ഖുർആൻ പറയുന്നു, ലാ യമൂത്തു ഫീഹാ വലാ യഹ്യ, സൂറത്തുൽ അഅല. ഒരിക്കലും മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല. ഇത് നരകാഗ്നിയുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, നിരന്തരം ശിക്ഷ അനുഭവിക്കേണ്ടതിനായി അവരുടെ തൊലികൾ വെന്ത് കരിയുമ്പോഴേക്കും അല്ലാഹു വേറെ തൊലികളെ പകരം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, സൂറത്തുന്നിസ 46 വചനം. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരാകട്ടെ പരുഷ സ്വഭാവികളും കഠിനന്മാരായ മലക്കുകളുമാകുന്നു. അലൈഹ മലായിക്കത്തുൻ ഗിലാലുൻ ശിദാദ്, സൂറത്തു തഹരീം. ഈ മേൽനോട്ടക്കാരായ മലക്കുകളെക്കുറിച്ചാണ് 19 പേരുണ്ട് എന്ന് ഇവിടെ അള്ളാഹു പ്രസ്താവിച്ചത്. ഇവരുടെ എണ്ണം 19 ആക്കി നിശ്ചയിച്ചതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അള്ളാഹുവിന് മാത്രമേ അറിയൂ. എങ്കിലും അതിവിടെ പ്രസ്താവിച്ചതിലടങ്ങിയ ചില രഹസ്യങ്ങൾ അടുത്ത വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വചനം 31. വാക്കർത്ഥം: വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല, അസ്ഹാബന്നാരി, നരകത്തിൻ്റെ ആൾക്കാരെ, ഇല്ല മലായിക്കത്തൻ, മലക്കുകളല്ലാതെ. വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല, ഇദ്ദത്തഹും, അവരുടെ എണ്ണം, ഇല്ല ഫിത്നത്തൻ, ഒരു പരീക്ഷണമല്ലാതെ. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, ലിയസ്തയിക്കിന, ഉറപ്പാക്കുവാൻ, ദൃഢമാക്കുവാൻ വേണ്ടി. അല്ലദീന ഊത്തു, നൽകപ്പെട്ടവർ, അൽകിതാബ, വേദഗ്രന്ഥം, വയസ്ദാദ, അധികരിക്കാനും. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്, ഈമാനൻ, വിശ്വാസം, വിശ്വാസത്താൽ. വലായർത്താബ, സംശയിക്കപ്പെടാതെ ഇരിക്കുവാനും. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. വൽമുഅ്മിനൂന, സത്യവിശ്വാസികളും. വലിയക്കൂല, പറയുവാൻ വേണ്ടിയും. അല്ലദീന, യാതൊരുവർ. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുണ്ട്, മറലുൻ, ഒരു തരം രോഗം. വൽ കാഫിറൂന, അവിശ്വാസികളും. മാദാ അറാദ, എന്തൊന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ലാഹു, അല്ലാഹു, ബിഹാദ, ഇതുകൊണ്ട്, ഇതിനാൽ. മസലൻ, ഉപമ, ഉദാഹരണമായിട്ട്. കദാലിക, അപ്രകാരം. യുളില്ലുല്ലാഹു, അല്ലാഹു വഴിപിഴപ്പിക്കുന്നതാണ്. മയ്യഷാഉ, അവനുദ്ദേശിക്കുന്നവരെ. വയഹ്ദി, അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യും. മയ്യഷാഉ, അവൻ ഉദ്ദേശിക്കുന്നവരെ. വമാ യഅലമു, അറിയുകയില്ല. ജുനൂദ റബ്ബിക, നിന്റെ റബ്ബിൻ്റെ സൈന്യങ്ങളെ. ഇല്ലാഹുവ, അവനല്ലാതെ. വമാഹിയ, അത് അല്ല, ഇവ അല്ല, അവ അല്ല. ഇല്ലാ ദിക്റ, ഉപദേശം, സ്മരണ അല്ലാതെ. ലിൽ ബഷർ, മനുഷ്യർക്ക്.
0: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് മുദ്ദസിർ 26 മുതൽ 30 വരെ വചനങ്ങളുടെ അർത്ഥങ്ങളും പാരായണവും വ്യാഖ്യാനവും.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണമെന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണുണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചിലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ ഭാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനു വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദ് തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

ലോകപ്രശസ്തരായ ഖാരിഈകളുടെ ശബ്ദത്തിൽ പരിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനമാക്കി ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. പാരായണം ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദു തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായി ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത്. ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിന് കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ പ്രോഗ്രാമിലേക്ക് സൂറ അൽ ബക്കറയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് അവതരണം. ഹാഫിൽ അബ്ദുഷക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 137, 138, 139 ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത്.

العليم صبغة الله ومن أحسن من الله صبغة ونحن له عابدون قل أتحا

0: لكم أعمالكم ونحن له مخلصون.
1: പറയണത്തിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പറയണത്തിൽ വരാവുന്ന അബദ്ധങ്ങൾ. ഫഇൻ ആമനു, ഇവിടെ ഓതുന്ന സമയത്ത് ഫഇൻ ആമനു, ഫഇൻ ആമനു, ഫഇൻ ആമനു എന്നല്ല പറയുക. ഫഇൻ അ സാക്കിന നൂന് ശേഷം ഹംസ വന്നാൽ ഇദ്ഹാർ, വെളിവാക്കി, അഥവാ ഹംസയെല്ലാം കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഫഇൻ ആമനു ബിമിസ്ലി, ഫ എൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കുക, ബിമിസ്ലി സീനല്ല ഫ, ബിമിസ്ലി. മാ ആമൻതും മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ ലഫിന് ശേഷം ഹംസ, അടുത്ത പദത്തിൽ നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്. അതുപോലെ ആമൻതും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന. ആമൻതും ബിഹി സാക്കിന മീമിന് ശേഷം ബ, ഇഖ്ഫ ശഫവി, അവിടെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, അവ്യക്തമാക്കി. ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, ശ്രദ്ധിക്കണം, ഫഖദ് ഇഹ്തദൂ, ഫഖദ് ഇഹ്തദൂ, ഇങ്ങനെയാണ് പറയേണ്ടത്. അവിടെ വഖഫ് ചെയ്യുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വഇൻ തവല്ലൗ സാക്കിന നൂന് ശേഷം ത, ഇഖ്ഫാ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കുക. വഇൻ തവല്ലൗ ഫഇന്നമാ ഹും, ഫഇന്നമാ നൂന് ഷദ് മണിക്കണം. ഹും ഫി, ഹും ഫി, സുക്കൂനുള്ള മീമിന് ശേഷം ഫ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. ഹും ഫി, ഹും ഫി, ഫി ഷിഖാഖ്, വഖഫ് ചെയ്യുമ്പോൾ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടിക്കൊണ്ട് ആയിരിക്കണം. ഷിഖാഖ്, ഖാഫ് ശരിക്കും കേൾക്കണം. ഫസയക്ഫീകഹുമുല്ലാഹ്, ഫസയക്ഫീകഹും, ഫസയക് യക്, ഫസയക്ഫീകഹുമുല്ലാഹ്, വഹുവ സമീഉൽ അലീം, സമീഉ അലീം, രണ്ടും ഐനിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. സമീഉൽ അലീം എന്നല്ല പറയേണ്ടത്, അസ്സമീഉൽ, വഹുവ സമീഉൽ അലീം. അടുത്ത ആയത്ത് സിബ്ഗത്തുല്ലാഹ്, സിബ്ഗ, സ്വാദ്, സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് സ്വാദ്. സൈ തൊണ്ടയുടെ മുകൾ ഭാഗം. നിർത്തുകയാണെങ്കിൽ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടി നിർത്താം. കൂട്ടി ഓതുമ്പോൾ ഇങ്ങനെ വമൻ അഹ്സനു ഇദ്ഹാർ ചെയ്യണം. ഓതുമ്പോൾ വമൻ അഹ്സനു, വമൻ അഹ്സനു എന്ന് ഓതരുത്. വമൻ അഹ്സനു മിനല്ലാഹി സിബ്ഗ, നേരത്തെ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുക, സ്വാദ് ഗൈന്, ബഇന ഖൽഖലയും ചെയ്യണം, ശരിക്കും കേൾക്കണം. സിബ്ഗ കൂട്ടി ഓതുമ്പോൾ സിബ്ഗതൗ വനഹ്നു, ഇങ്ങനെ തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. സിബ്ഗതൗ വനഹ്നു, വനഹ്നു ലഹു, വനഹ്നു ഹ തൊണ്ടയുടെ മധ്യഭാഗം. വനഹ്നു ലഹു ആബിദൂൻ, ആബിദൂൻ, ഐൻ ഉച്ചാരണം ശ്രദ്ധിക്കണം, ആബിദൂൻ അല്ല ആബിദൂൻ. ഖുൽ അതുഹജ്ജൂനനാ, ഖുൽ ഖാഫ്, ഖുൽ കുല്ലതു എങ്ങനെ ഓതരുത്, ഖാഫ്, ഖാ ഖി ഖു അഖ്, ഖുൽ തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞുള്ള ഭാഗം ചെറുനാക്ക്. ഖുൽ അതുഹ, അതുഹ, അതുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. അതോടൊപ്പം മദ് പ്രത്യേകം ശ്രദ്ധിക്കണം, അതുഹജ്ജൂനന, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്ദുണ്ട്, ജീമിൽ ഷദ്ദുണ്ട്. ഇങ്ങനെ വരുമ്പോൾ, അതുമാത്രമല്ല ഇത് അതുഹജ്ജൂനന ഒരു കെലിമത്ത്, ഒരു പദമാണത്, ഒരക്ഷരമല്ലല്ലോ. അതുകൊണ്ട് തന്നെ മദ് ലാസിം കെലിമി മുസഖൽ എന്നാണ് അതിൻ്റെ പേര്. നിർബന്ധമായിട്ടും നീട്ടണം, അത് കെലിമത്താണ്, മുസക്കലാണ്, മുസക്കൽ മീൻസ് ഷദ്ദുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ ആറ് ഹർക്കത്ത് വരെ നിർബന്ധമായിട്ടും നീട്ടേണ്ടതാണത്.
0: അതുഹജ്ജൂനന ഫില്ലാഹി വഹുവ റബ്ബുനാ വറബ്ബുക്കും, വഹുവ റബ്ബുന വറബ്ബുക്കും.
1: ബാഇന് ദമ്മാണ്, ശ്രദ്ധിക്കണം. വലന
0: അഅമാലുന വലന,
1: ഇവിടെ മദ്ദിൻ്റെ അക്ഷരം അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹറക്കത്ത് വരെ നീട്ടാവുന്ന മദ്.
0: അഅമാലുന വലക്കും അഅമാലുക്കും വലക്കും അഅമാലുക്കും.
1: ഇവിടൊക്കെ ഹംസയും അയിനും അടുത്തടുത്താണ് ഉള്ളത്, മഹ്റജിൽ അടുത്താണ്, തൊണ്ടയുടെ താഴെ ഭാഗം ഹംസ, അയിന് തൊണ്ടയുടെ മധ്യഭാഗം. അതുകൊണ്ട് ശ്രദ്ധിക്കണം,
0: അഅമാലുന വലക്കും അഅമാലുക്കും അഅമാലുക്കും. വനഹ്നു ലഹു മുഖ്ലിസൂൻ
1: മുഖ്ലിസൂൻ, ഖ സാദ്, ഇത് അക്ഷരങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കുക ഇൻഷാല്ലാ.
0: فإن آمنوا بمثل ما آمنتم به فقد اهتدوا وإن تولوا فإنما هم في شقاق فسيكفيكهم الله وهو السميع العليم صبغة الله ومن أحسن من الله صبغة ونحن له عابدون.

0: أمثالكم ونحن له مخلصون. سورة البقرة إلى ആയത്തുകളാണ് ഒതുക്കൽപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറ ബക്കറയിലെ 137 മുതൽ 139 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
2: ഈ നെറ്റും ഫോണും വല്ലാത്ത ബാധ്യതയായല്ലോ. എന്തിനും ഏതിനും ഇന്ന് സ്മാർട്ട് ഫോൺ വേണം. അതില്ലാതെ ജീവിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുമായല്ലോ. സ്കൂൾ കോളേജ് പഠനകാര്യങ്ങൾക്കൊക്കെയും നെറ്റും ഫോണും വേണം. അതില്ലാതെ ഒരു കാര്യവും നേരെ ചൊവ്വേ നടക്കുകയുമില്ല. എന്നാൽ പഠനാവശ്യം കഴിഞ്ഞാലും ഫേസ്ബുക്കും വാട്സപ്പും ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമും എന്നുവേണ്ട നാനാവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സമയം കളയുകയാണ്. പഠനത്തിന് വേണ്ടി തുടങ്ങിയതാണ് എങ്കിലും ഇപ്പോൾ അതിലേറെ മറ്റ് അനാവശ്യ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുന്നത്. രാത്രി വൈകിയാൽ സ്വകാര്യ നിമിഷങ്ങളിൽ അത് അനാവശ്യ ചാറ്റിലേക്കും സൈറ്റുകളിലേക്കും വഴിമാറുന്നു. ഇപ്പോഴിതാ രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുടുങ്ങിപ്പോയിരിക്കുന്നു. പഠന സമയത്ത് പോലും അനാവശ്യ കാര്യങ്ങൾ കണ്ടും കേട്ടും നേരവും പണവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പഠനത്തിൽ പിന്നാക്കം പോകുന്നു, ഉറക്കം നഷ്ടപ്പെടുന്നു, ഒന്നിനും ഒരു താല്പര്യമില്ലാതെ പോകുന്നു. വിരസമായ, അർത്ഥമില്ല എന്ന് തോന്നുന്ന ഈ ജീവിതം മടുത്തു തുടങ്ങിയിരിക്കുന്നു. തിരിച്ചു പോകണം, നന്നാവണമെന്നുണ്ട്. പക്ഷെ എന്തുണ്ട് മാർഗം? ഫോണിന്റെ മായാകുരുക്കുകളിൽ ബന്ധിതനായി രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലായല്ലോ. സുഹൃത്തെ, വിഷമിക്കേണ്ട, വഴിയുണ്ട്. നന്മയിൽ കൂട്ടായി വഴിതെറ്റാതെ നയിക്കാൻ രാവും പകലും സദാ കൂടെയുണ്ട്. ഇനി ഒട്ടും വൈകേണ്ടതില്ല. പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നേരായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും, മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് - ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ 2-3 കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. 2, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി. പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 106 മുതൽ 119 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് വലീദ് അൽ ഷംസാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ താരിഖ്, സൂറ ഷംസ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
1: സുജൂദ് തിലാവ. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ചെയ്യുന്ന സുജൂദ്. നമ്മൾ അറിയേണ്ട, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ട ചില വചനങ്ങളാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദ് 24-ാമത്തെ വചനമാണ് സുജൂദു തിലാവയിൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. വചനം ഇപ്രകാരമാകുന്നു:

അദ്ദേഹം ദാവൂദ് അലൈഹിസ്സലാം പറഞ്ഞു, തൻ്റെ പെണ്ണാടുകളുടെ കൂട്ടത്തിലേക്ക് നിന്റെ പെണ്ണാടിനെ കൂടി ആവശ്യപ്പെട്ടത് മുഖേന അവൻ നിന്നോട് അനീതി കാണിക്കുക തന്നെ ചെയ്തിരിക്കുന്നു. തീർച്ചയായും പങ്കാളികളിൽ, അതായത് കൂട്ടുകാരിൽ പലരും പരസ്പരം അതിക്രമം കാണിക്കുകയാണ് ചെയ്യുന്നത്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ വളരെ കുറച്ചുപേരെയുള്ളൂ അത്തരക്കാർ. ദാവൂദ് വിചാരിച്ചു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. തുടർന്ന് അദ്ദേഹം തൻ്റെ രക്ഷിതാവിനോട് പാപമോചനം തേടുകയും അദ്ദേഹം കൊമ്പിട്ടുകൊണ്ട് വീഴുകയും ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. പരിശുദ്ധ ഖുർആനിലെ 38-ാമത്തെ അധ്യായം സൂറത്ത് സ്വാദിലെ 24-ാമത്തെ ആയത്താണ് നമ്മൾ കേട്ടത്. ആയത്തൊരിക്കൽ കൂടി കേൾക്കുക.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ സൂറത്തുൻ നിസ 24 മുതൽ 144 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.

0: ജസാക്കല്ലാഹു ഖൈറ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തൻസീൽ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ദിവസേനെ ഏതാനും ചില ഭാഗങ്ങൾ പാരായണം ചെയ്യുന്ന പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത ഭാഗം സൂറത്തുൻ നിസ 24 മുതൽ 144 വരെയുള്ള വചനങ്ങൾ. പാരായണം ചെയ്തത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഹൃദയങ്ങളെ തൊട്ടുണർത്തുന്ന വചനങ്ങൾ, ജീവിതത്തെ നേർവഴിയിലേക്ക് നയിക്കുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ അറിവിന്റെയും ചിന്തയുടെയും പുതിയൊരു വസന്തം തീർക്കുന്നു പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം. സൂറ സഫാത്തിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളിലേക്ക്. വിശദീകരിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم فإنكم وما تعبدون ما أنتم عليه بفاتنين. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 160 വചനമായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഓതി കേൾപ്പിച്ചത് 161-162 വചനങ്ങളാണ്. 160 വചനത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ ഉന്നയിക്കാത്തവർ, അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും പറഞ്ഞതിൽ ഒതുങ്ങി നിൽക്കുന്നവർ, അതിൽ കൃത്യമായി വിശ്വസിക്കുന്നവർ, അവർ ഇഖ്ലാസ് നൽകപ്പെട്ടവർ മാത്രമാകുന്നു, കളങ്കരഹിതരാക്കപ്പെട്ടവരാകുന്നു എന്നതായിരുന്നു 160 വചനത്തിൽ അള്ളാഹു എടുത്തു പറഞ്ഞത്. ലാക്കിൻ ഇബാദുല്ലാഹിൽ മുഖ്ലസീൻ ലഹു ഫീ ഇബാദതിഹി ലാ യസിഫൂനഹു ഇല്ലാ ബിമാ യലീഖു ബിജലാലിഹി സുബ്ഹാന. അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവിന് അനുയോജ്യമായ വിശേഷണം മാത്രം നൽകുന്നവർ എന്ന് പറഞ്ഞാൽ അത് കളങ്കരഹിതരായ അള്ളാഹുവിൻ്റെ അടിമകൾ ആകുന്നു. അതുപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, അൽ മുഖ്ലസീൻ വഹും അൽ മുത്തബിഊന ലിൽ ഹഖ്. കളങ്കരഹിതരാക്കപ്പെട്ടവരെന്ന് പറഞ്ഞാൽ സത്യത്തെ പിൻപറ്റുന്നവരാകുന്നു. അൽ മുനസ്സൽ അലാ കുല്ലി നബിയിൻ വ മുർസലിൻ. അള്ളാഹു തൻ്റെ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ചു കൊടുത്തതിൽ വിശ്വസിക്കുന്ന, ആ സത്യത്തെ പിൻപറ്റുന്ന ആളുകളാകുന്നു മുഖ്ലസീങ്ങൾ. ഇമാം തബരി റഹ്മല്ലാഹു പറയുന്നു, വലഖദ് അലിമത്തിൽ ജിന്നത്തു അന്നല്ലദീന ഖാലു ഇന്നൽ മലായികത്ത ബനാത്തുല്ലാഹ് ലമുഹ്ദറൂനൽ അദാബ്. ജിന്നുകൾ അവർ മനസ്സിലാക്കിയിരിക്കുന്നു, അള്ളാഹുവിനെക്കുറിച്ച് മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറഞ്ഞ ആളുകൾ അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന്. എന്നാൽ ഇല്ലാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകൾ ഒഴികെ. അല്ലദീന അഖ്ലസഹും ലിറഹ്മതിഹി വഖലഖഹും ലിജന്നതിഹി, അവർ അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവൻ അവർക്ക് ഇഖ്ലാസ് നൽകിയവരാകുന്നു, അവരെ അല്ലാഹു സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിച്ചവരുമാകുന്നു. 161-ാമത്തെ വചനം, ഫഇന്നക്കും, എന്നാൽ നിങ്ങൾ, വമാ തഅബുദൂൻ, നിങ്ങൾ ആരാധിച്ചു വരുന്നവയും, ഫഇന്നക്കും അയ്യുഹൽ മുശ്രിക്കൂന ബില്ലാ, ഹേ അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന മുശ്രിക്കുകളെ, വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി മിൻ ആലിഹ, അല്ലാഹുവിനു പുറമേ നിങ്ങൾ ആരാധിച്ചു വരുന്ന അല്ലെങ്കിൽ ആരാധ്യന്മാരെ സ്വീകരിച്ചവരെ, അപ്പോൾ അല്ലാഹുവിനു പുറമേ നിങ്ങൾ ആരാധിച്ച ആ വസ്തുക്കളും നിങ്ങളും. ഇവിടെ ഈ വചനത്തിൻ്റെ ഒരു പ്രത്യേകത, ഇതുവരെയുള്ള വചനങ്ങളിൽ അവർ എന്ന സ്ഥലത്തില്ലാത്ത ആളുകളെക്കുറിച്ചായിരുന്നു അല്ലാഹുവിൻ്റെ പദപ്രയോഗം, ഗായിബായ ആളെക്കുറിച്ച്. ഇപ്പോൾ സ്ഥലത്തുള്ള ഒരാളോട് പറയുന്ന ശൈലിയിലേക്ക് അല്ലാഹു ശൈലി മാറ്റി. ഫഇന്നക്കും, എന്നാൽ തീർച്ചയായും നിങ്ങൾ. ഇതുവരെ അവർ എന്ന് പറഞ്ഞത് അല്ലാഹു ഇവിടെ നിങ്ങൾ എന്നതിലേക്ക് മാറ്റി. അറബി ഭാഷയിൽ ഈ പദപ്രയോഗത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വൽ ഇൽതിഫാത്തു മിനൽ ഗൈബ അവിൽ അക്സ് ലഹു ഫാഇദ, സ്ഥലത്തുള്ള ആളോട് പറയുന്ന ശൈലി മാറ്റി സ്ഥലത്തില്ലാത്ത ഒരാളോട് പറയുന്ന ശൈലിയിലേക്ക് മാറിയാലും, സ്ഥലത്തില്ലാത്ത ആളോട് പറയുന്ന ശൈലി മാറ്റി സ്ഥലത്തുള്ള ഒരാളോട് സംസാരിക്കുന്ന ശൈലിയിലേക്ക് മാറിയാലും അതിന് ചില പ്രയോജനങ്ങളുണ്ട്. 1-ാമത്തെ കാര്യം, തൻബീഹുൽ മുഖാത്തബ്, ആ ആളുടെ ശ്രദ്ധ ക്ഷണിക്കലാകുന്നു, അത് ഉണർത്തലാകുന്നു. അന്നൽ ഖിതാബ ഇദാ കാന അല വതീറത്തിൻ വാഹിദത്തിൻ ലം യകുൻ ഫീഹിമാ യദുഉ ഇലൽ ഇൻതിബാ, ഒരേ ശൈലിയിൽ തന്നെ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കപ്പെടുന്ന ആളോട് ആ ആളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ അത് പലപ്പോഴും പര്യാപ്തമാവാറില്ല. എന്നാൽ ഫഇദ തഗയ്യറൽ ഉസ്ലൂബ് ഇൻതബഹൽ ഇൻസാൻ, ശൈലിയൊന്ന് മാറ്റുമ്പോൾ, ഒരേ ശൈലിയിൽ പറയുന്നത് അതിൽ മാറ്റം വരുത്തിയാൽ അത് പലപ്പോഴും ശ്രോതാവിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ ഇടയാക്കും. അവിടെ അല്ലാഹു പറയുന്നു, നിങ്ങൾ ആരാധിക്കുന്നവർ, ആ വചനത്തിൽ ഇന്നക്കും വമാ തഅബുദൂൻ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവരും, തുടർന്നുള്ള വചനവുമായി അതിന് ബന്ധമുണ്ട്. 162-ാമത്തെ വചനം, മാ അൻതും അലൈഹി ബിഫാതിനീൻ, മാ അൻതും, നിങ്ങളല്ല, അലൈഹി അവൻ്റെ മേൽ അഥവാ അവനെതിരായി, ബിഫാതിനീൻ, കുഴപ്പത്തിലാക്കുന്നവർ, നിങ്ങൾ അല്ലാഹുവിനെതിരിൽ ആരെയും കുഴപ്പത്തിലാക്കാൻ നിങ്ങൾക്കാവില്ല തീർച്ച. അതാണ് 162-ാമത്തെ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. മാ അൻതും ബിമുദില്ലീന അഹദ, അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, നിങ്ങൾക്കൊരാളെയും പഴപ്പിക്കാൻ, വഴി പഴപ്പിക്കാൻ സാധ്യമല്ല. അഥവാ നിങ്ങൾ ആരാധിക്കുന്ന ആ ആരാധ്യ വസ്തുക്കളെ അവർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ പിൻപറ്റുന്നവരെയല്ലാതെ, നിങ്ങളെ ഭയപ്പെടുന്നവരെയല്ലാതെ നിങ്ങൾക്ക് വഴി പഴപ്പിക്കാൻ സാധ്യമല്ല എന്നർത്ഥം. പണ്ടുകാലത്തു തന്നെ ഇത്തരത്തിൽ അദൃശ്യശക്തികളിൽ, അദൃശ്യസൃഷ്ടികളിൽ അവരെ പേടിക്കുന്ന, ഭയപ്പെടുന്ന അവസ്ഥ മനുഷ്യരിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം ശക്തികളെ ആക്ഷേപിച്ചു പറയുന്നതും ബത്സിക്കുന്നതും അവയുടെ കുരുത്തക്കേട് തട്ടാൻ കാരണമായി തീരും, അതുവഴി പല രോഗങ്ങൾക്കും കാരണമായി തീരും എന്നെല്ലാം ആളുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിൻ്റെ അറിയിപ്പ് അങ്ങനെ ആളുകളെ വഴിപഴപ്പിക്കാൻ, കുഴപ്പത്തിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന്. തഫ്സീറുകളിൽ കാണാം, അന്നൽ ജിന്ന കാനു യുമവ്വിഹൂനലിന്നാസി അന്നൽ ജിന്ന തൻഫഉ വതദുറു വഅന്നൽ അസ്നാമ കദാലിക്, ജിന്നുകൾ പല ഉപകാരങ്ങളും ചെയ്യുമെന്നും ചില പല ഉപദ്രവങ്ങളും ചെയ്യുമെന്നും, അതേപോലെ തന്നെ വിഗ്രഹങ്ങളും ചില ഉപകാരങ്ങളും ഉപദ്രവങ്ങളും ചെയ്യുമെന്നും ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നു. വകാനു യുഹവ്വിഫൂനന്നാസ മിൻ ബഅസിഹ വഇൻതിഖാമിഹ. അത്തരം ആളുകൾ ഈ വിഗ്രഹങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം ശക്തികളുടെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു. ഹദീസിൽ കാണാം, തുഫൈൽ ബിൻ അംർ അദ്ദൂസി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ, അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഇത് വലിയ അപകടങ്ങൾ സംഭവിക്കാൻ കാരണമാവുകയില്ലേ? അലാ തഖ്ഷ അലൽ അലസ്വബിയ, നിങ്ങൾ കുട്ടികളുടെ പേരിൽ കുട്ടികളുടെ കാര്യത്തിൽ ഭയപ്പെടുന്നില്ലേ അവർക്ക് ഉപദ്രവം ബാധിക്കുന്നതിന്? അദ്ദേഹം പറഞ്ഞു, ലാ, അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ കൈയൊഴിക്കുന്നത് വഴി ഒരു തരത്തിലും ഉപദ്രവത്തെയും ഭയപ്പെടേണ്ടതില്ല. അത് കേട്ടപ്പോൾ ഫഅസ്ലമത്, അവരും ഇസ്ലാം സ്വീകരിച്ചു. അവരത് ചോദിക്കാൻ കാരണം, വകാനു യസ്ഉമൂന അന്ന മൻ യസുബ്ബുൽ അസ്നാമ യുസീബുഹു അൽ ബറസ് അവിൽ ജുദാം. അന്നത്തെ ആളുകളുടെ വിശ്വാസം, വിഗ്രഹങ്ങളെ ആക്ഷേപിച്ചാൽ അല്ലെങ്കിൽ അല്ലാഹുവല്ലാത്ത ആരാധ്യ വസ്തുക്കളെ അതിനെ തിരസ്കരിച്ചാൽ, തള്ളിക്കളഞ്ഞാൽ, അവയെ ആക്ഷേപിച്ചാൽ കുഷ്ഠരോഗവും വെള്ളപ്പാണ്ടുമൊക്കെ ബാധിക്കുമെന്നായിരുന്നു. യഥാർത്ഥത്തിൽ ഇന്നും അത്തരത്തിലുള്ള അദൃശ്യമായ ഉപദ്രവങ്ങളെ പേടിക്കുന്നവരെ സമൂഹത്തിൽ കാണാൻ സാധിക്കും. സമൂഹത്തിൽ ഔലിയാക്കന്മാരെന്ന് പേരിട്ട് വിളിക്കുന്ന ചില ആളുകളെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപിച്ചാൽ, അവരുടെ ചൂഷണങ്ങളെ സമൂഹത്തിൽ തുറന്നു കാണിച്ചാൽ, അവരുടെ അനുയായികൾ പറയും അവരുടെ ഗുരുത്തക്കേട് തട്ടുമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ സംഭവിക്കുമെന്ന്. ഇത് പൂർവ്വകാലത്തും ആളുകൾ വിശ്വസിച്ചിരുന്ന വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഈ വചനത്തിൽ പഠിപ്പിക്കുന്നു, മാ അൻതും നിങ്ങളല്ല, അലൈഹി അവനെതിരായി, അള്ളാഹുവിനെതിരായി, ബിഫാത്തിനീൻ കുഴപ്പത്തിലാക്കുന്നവർ. അല്ലാമ ഉസൈമി റഹ്മത്തുള്ള പറയുന്നു, ഹിയ അന്നല്ലാഹ സുബ്ഹാനഹു വ തആല ലമ്മാ തഹദ്ദസ അൻഹും ബിസീഗത്തിൽ ഗൈബ വകാന അല്ലദീ ബഅദ ളമാഇരിൽ ഗൈബ അംറൻ യദുന്നു സാഹിബുഹു അന്നഹു ഖാദിറുൻ അലൈഹി ഖാതബഹു മുഖാതബത്തുൽ ഹാദിർ. ഒരു സ്ഥലത്തില്ലാത്ത ആളോട് സംസാരിക്കുന്ന ശൈലിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് അള്ളാഹുവിനെതിരിൽ പലതും ചെയ്യാൻ സാധിക്കുമെന്നാണ് അവർ ധരിച്ചു വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു ശൈലി മാറ്റി. എന്നിട്ട് നിങ്ങൾ എന്ന പ്രയോഗം ഇന്നക്കും എന്ന പ്രയോഗത്തിലേക്ക് മാറ്റി. ഇത് യഥാർത്ഥത്തിൽ ഒരു തരത്തിലും ഒരു ഉപദ്രവം അവർക്ക് ഏൽപ്പിക്കാൻ കഴിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തലുമാകുന്നു. ഫൽ കുഫാറു യുഹാഫിലൂന, കാഫിറുകൾ അവർ ശ്രമിച്ചിരുന്നു, ഫതനന്നാസ് അൻ ദീനിഹിം ബികുല്ലി വസീലത്തിൻ, എല്ലാവിധേനയും ആളുകളെ അവരുടെ മതത്തിൻ്റെ കാര്യത്തിൽ തെറ്റിക്കാൻ, ഫിത്നയിലാക്കാൻ, തടയുവാൻ. ആ ശ്രമത്തിൽ നിന്നുള്ള പിന്തിരിപ്പിക്കലാണ് ഈ പദത്തിൽ, ഈ ശൈലി മാറ്റത്തിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ഫഇന്നക്കും അയ്യുഹൽ മുശ്രിക്കൂൻ വമാ തഅബുദൂൻ മിനൽ അസ്നാമി, നിങ്ങളും നിങ്ങളുടെ ആരാധ്യന്മാരും എന്ന പ്രയോഗത്തിൽ വമ എന്ന പദം യഥാർത്ഥത്തിൽ ഗൈറു ആഖിലിനാണ് ഉപയോഗിക്കാറുള്ളത്, ബുദ്ധിയില്ലാത്തവർക്ക്. എന്തിനാണ് അള്ളാഹു ഇവിടെ നിങ്ങളും നിങ്ങളുടെ ആരാധിക്കുന്ന അവയും എന്ന് പറയാൻ കാരണം? അവിടെ കൂടുതൽ മുശ്രിക്കുകളും ബുദ്ധിയില്ലാത്ത വസ്തുക്കളെ ആരാധിക്കുന്നവരാകുന്നു എന്നതാണ് ഒരു കാരണം. മറ്റൊന്ന്, ഇത് മാ എന്നത് മാ അൽ മസ്ദരിയ, മസ്ദറിനു വേണ്ടി പ്രയോഗിച്ചതാണെന്നും അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പോൾ വയഹ്തമിലു അൻ തകൂന ഫഇന്നക്കും വഇബാദതുക്കും, അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആരാധനയും, മാ അൻതും ഫാതിനീന അലൈഹി അഹദ, അല്ലാഹുവല്ലാത്തവർക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന ആ ആരാധനയും ഒന്നും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ആളുകളെ തടയാൻ അതുകൊണ്ട് സാധ്യമാവുകയില്ല എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. 163-ാമത്തെ വചനം, ഇല്ലാ മൻ ഹുവ സ്വാരിൽ ജഹീം. ഇല്ലാ മൻ, യാതൊരുവനല്ലാതെ, ഹുവ അവൻ, സ്വാലിൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെറിയുന്നവനാണ്. ഇല്ലാമൻ, യാതൊരുവനല്ലാതെ, ഹുവ അവൻ, സ്വാലിൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെറിയുന്നവനാണ്. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, യഖൂലു തആല മുഖാത്തിബൻ ലിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു, ഫഇന്നക്കും വമാ തഅബുദൂന മാ അൻതും അലൈഹി ബിഫാതിനീൻ, നിങ്ങളും നിങ്ങൾ ആരാധിക്കുന്നവയും നിങ്ങൾ ഫിത്നയിലാക്കുന്നവരല്ല. ഇല്ലാ മൻ ഹുവ സ്വാലിൽ ജഹീം, ജ്വലിക്കുന്ന നരകത്തിൽ കടന്നെരിയുന്നവനല്ലാതെ. ഐ മാ യുൻഖാദു ലിമഖാലിക്കും വമാ അൻതും അലൈഹി മിനദ്ദലാലത്തി വൽ ഇബാദത്തിൽ ബാത്തില, നിങ്ങളെ അനുധാവനം ചെയ്യുന്നവരല്ലാതെ നിങ്ങൾക്കൊരാൾക്കും തന്നെ നിങ്ങളുടെ ആരാധന കൊണ്ടോ വഴിപിഴവ് കൊണ്ടോ, മൻ ഹുവ അദല്ല മിൻകും, അതേപോലെ തന്നെ നിങ്ങളെക്കാൾ വഴിപിഴച്ചവർക്കുമല്ലാതെ ഈ പറയപ്പെടുന്ന ആരോപണം സ്വീകരിക്കാൻ സാധിക്കുകയില്ല, അതേപോലെ തന്നെ വഴിപിഴക്കുകയും ഇല്ല. എന്നാൽ നിങ്ങളാകട്ടെ നരകത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഅ്റാഫിലെ 179-ാമത്തെ വചനത്തിൽ പറഞ്ഞു, ലഹും ഖുലൂബുൻ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, അതുകൊണ്ടവർ ഗ്രഹിക്കുന്നില്ല, വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് കണ്ണുകളുണ്ട് പക്ഷേ അവർ കാര്യങ്ങളെ നോക്കിക്കാണുന്നില്ല, വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാതുകളുണ്ട് അവർ കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ല, ഉലായിക കൽ അൻആം, അവർ കന്നുകാലികളെപ്പോലെയാകുന്നു, ബൽ അല്ല, ഹും അദല്ല്, അവയേക്കാൾ അധമന്മാരാകുന്നു, ഉലായിക ഹുമുൽ ഗാഫിരൂൻ, അവർ തന്നെയാകുന്നു അശ്രദ്ധന്മാർ. ഫഹാദ ദർബു മിനന്നാസി ഹുവല്ലദി യുൻഖാദു ലിദീനി ശിർക്കി വൽ കുഫ്രി വദ്ദലാല, ഈ പറയപ്പെട്ട കണ്ണും കാതും ബുദ്ധിശക്തിയുമൊന്നും അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അവർ മാത്രമായിരിക്കും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന, അല്ലാഹുവിൽ അവിശ്വസിക്കുന്ന, അതേപോലെ തന്നെ മാർഗഭ്രംശം സ്വീകരിക്കുന്ന ആളുകളിൽ ഉൾപ്പെടുക. സൂറത്തു ദാരിയാത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, ഐ ഇന്നമാ യസ്ലു ബിഹി മൻ ഹുവ മഅഫൂഖുൻ വ മുബ്തിലുൻ, ഈ മാർഗത്തിലേക്ക് എത്തിപ്പെടുക, അസത്യം അത് ആദർശമായി സ്വീകരിക്കുക, അല്ലാഹുവിൻ്റെ പേരിൽ ദുരാരോപണങ്ങൾ ഉന്നയിക്കുക, അതുവഴി അല്ലാഹുവിൻ്റെ കോപത്തിന് വിധേയരായി മാറുക, അത് ഇത്തരത്തിൽ കണ്ണും കാതും ബുദ്ധിശക്തിയും പണയപ്പെടുത്തിയവർ മാത്രമായിരിക്കും. സുമ്മക്കാല തബാറക്ക വത്തആല മുനസ്സിഹൻ ലിൽ മലായിക, പിന്നെ തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു അവൻ്റെ സൃഷ്ടികളായ മലക്കുകളെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, മിമ്മാ നസബു ഇലൈഹിം മിനൽ കുഫ്രി ബിഹിം വൽ കദിബി അലൈഹിം അന്നഹും ബനാത്തുല്ലാഹ്, അവരിൽ അവിശ്വസിക്കുന്ന അല്ലാഹുവിൻ്റെ പെൺമക്കളാണെന്ന് അവരെന്ന് പറയുന്ന ആ ആളുകളിൽ നിന്ന് ആ മലായിക്കത്തുകളെ പരിശുദ്ധിപ്പെടുത്തിക്കൊണ്ട് അവരെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള വചനങ്ങളാണ് അല്ലാഹു തുടർന്ന് പറയുന്നത്. അല്ലാമ സഅദി റഹ്മല്ലാ പറയുന്നു, ഇല്ലാ മൻ ഖദ്ദറല്ലാഹു അസ്സ വജല്ല അലൈഹി അൻ യുസ്രിയൽ ജഹീം ലികുഫ്രിഹി വളുൽമിഹി, എന്നാൽ അല്ലാഹുവിനെക്കുറിച്ചുള്ള ഈ ദുരാരോപണങ്ങൾ പറയുക, അതുവഴി വഴിപിഴച്ചു പോവുക, അത് അല്ലാഹു തീരുമാനിച്ച ആളുകൾ മാത്രമായിരിക്കും. അതാകട്ടെ അവരുടെ അവിശ്വാസം കൊണ്ടും അക്രമപരമായ പ്രവർത്തനം കൊണ്ടുമായിരിക്കും. ഇമാം തബരി റഹ്മോല്ല പറയുന്നു, ഇല്ല അഹദൻ സബഖ ഫീ ഇൽമി അന്നഹു സാലിൽ ജഹീം, എന്നാൽ അവർ നരകാവകാശികളാണെന്ന് ആരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ അറിവ് മുൻകടന്നിട്ടുണ്ടോ, അവൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ ആ ആളുകളൊഴികെ മറ്റാരും തന്നെ വഴിപിഴച്ചു പോവുകയില്ല എന്നതാണ്. ഈ വചനങ്ങളിൽ നിന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന പാഠമുൾക്കൊള്ളേണ്ട കാര്യം, അള്ളാഹുവിനെക്കുറിച്ചോ അതല്ലെങ്കിൽ വിശ്വസിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചോ ഊഹാപോഹങ്ങൾ വെച്ച് പുലർത്തുകയും അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂലോ പഠിപ്പിക്കാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്താൽ അത് നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ, നരകത്തിൽ അകപ്പെടാൻ കാരണമായി തീരും എന്നതാണ്. അള്ളാഹു തന്ന കണ്ണും അള്ളാഹു തന്ന ബുദ്ധിശക്തിയും അള്ളാഹു കനിഞ്ഞരുളിയ കാതും എന്നു വേണ്ട ഏത് അവയവങ്ങളും അത് യഥാവിധി ഉപയോഗപ്പെടുത്തിയാൽ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങിയാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നേർമാർഗം പ്രാപിക്കാൻ സാധിക്കുമെന്നതും ഈ വചനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന, സത്യ ആദർശം നെഞ്ചേറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുവഹിദുകളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: ബാരകല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
5: أعوذ بالله من الشيطان الرجيم
6: فلا أقسم بمواقع النجوم وإنه لقسم لو تعلم

وتصلية جحيم. إن هذا لهو حق اليقين، فسبح باسم ربك العظيم. فلولا

ونحن أقرب إليه منكم ولكن لا تبصرون فلولا

نعيم وجنة نعيم وجنة

فنزل من حميم وتصلية جحيم وتصلية جحيم فنزل من حميم وتصلية

0: فسبح باسم ربك العظيم.
1: ما شاء الله جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പരിപാടിയാണ് ഇപ്പോൾ നാം കേട്ടത്. 56-ാം അധ്യായം സൂറത്തുൽ വാഖിഅ 75 മുതൽ 96 വരെ വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിച്ചത് അൽ ഹാഫിൽ മുഹമ്മദ് അൽദാസ്.
2: ഈ ശബ്ദലോകത്തെ
3: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 8 വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
6: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
7: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
5: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു, അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവെ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവെ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവെ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവെ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
8: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിക്കുന്നത് സൂറത്ത് മുദ്ദസിർ 1-5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്.
9: അദ്ധ്യായം 74, സൂറത്തുൽ മുദ്ദസിർ, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 56. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാമലയിലെ ഗുഹയിൽ വച്ച് ഒന്നാമതായി ലഭിച്ച വഹ്യ് സൂറത്തുൽ അലഖിലെ ആദ്യ വചനങ്ങൾ ആയിരുന്നു. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് വഹ്യ് ലഭിക്കാതിരിക്കുകയുണ്ടായി. അതുനിമിത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പരിഭ്രമത്തിലും വ്യസനത്തിലുമായി.
10: പിന്നീട് ആദ്യമായി അവതരിച്ച അധ്യായം
9: യാ അയ്യുഹൽ മുദ്ദഫിർ എന്നു തുടങ്ങുന്ന ഈ അധ്യായമായിരുന്നുവെന്നാണ് ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളും സ്ഥിരപ്പെടുത്തിയിട്ടുള്ളത്. ഇമാം ബുഖാരിയും മുസ്ലിമും റഹിമഹുമുല്ലാ അബൂ സലമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീഫിൽ ഒന്നാമത്തെ വഹിയിനു ശേഷം പിന്നീട് വഹി വരുവാൻ താമസിച്ച സംഭവം തിരുമേനി പറഞ്ഞു കേട്ടതായി ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തിരിക്കുന്നു. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ ഞാൻ നടന്നുകൊണ്ടിരിക്കെ ആകാശത്തു നിന്നൊരു ശബ്ദം കേട്ടു. ഞാൻ ആകാശത്തിൻ്റെ നേർക്ക് കണ്ണുപൊക്കി. അപ്പോഴതാ ഹിറാമലയിൽ വച്ച് എൻ്റെ അടുക്കൽ വന്നിരുന്ന ആ മലക്ക് ആകാശത്തിനും ഭൂമിക്കുമിടയിൽ ഒരു പീഠത്തിന്മേൽ ഇരിക്കുന്നു. ഞാൻ അത് നിമിത്തം പേടിച്ചു വിറച്ച് നിലത്തേക്ക് വീഴാറായി. അങ്ങനെ വീട്ടുകാരുടെ അടുക്കൽ വന്ന് വസ്ത്രമിട്ട് മൂടിത്തരുവീൻ, പുതച്ചുതരുവീൻ, ജമ്മിലൂനി
10: ദസ്സിറൂനി
9: എന്നു പറഞ്ഞു. അവർ എനിക്ക് പുതച്ചു തന്നു. ആ അവസരത്തിൽ യാ അയ്യുഹൽ മുദ്ദഫിർ മുതൽ ഫഹ്ജുർ വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. പിന്നീട് വഹ്യ് ചൂടുപിടിക്കുകയും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. മുത്തഫഖുൻ അലൈഹി. ഹിറായിൽ വച്ച് എൻ്റെ അടുക്കൽ വന്ന മലക്ക് എന്നു പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം വ്യക്തമാണ്. ഒന്നാമത്തെ വഹ്യുകൊണ്ടും ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങൾ അവതരിച്ചതും അവിടെ വച്ചാണല്ലോ. ഈ സംഭവത്തെ വിശദമായി വിവരിച്ചുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടിട്ടുള്ള പ്രസിദ്ധമായ ഹദീഫ് സൂറത്തുൽ അലഖിൽ നമുക്ക് ഉദ്ധരിക്കാം ഇൻഷാ അല്ലാ. എന്നാൽ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ പ്രസ്താവിച്ചതായി വന്നിട്ടുള്ള വേറെ ഹദീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒന്നാമതായി അവതരിച്ച ഖുർആൻ ഈ സൂറത്താണെന്ന് പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു. വഹ്യു വരാൻ താമസിച്ചതിനു ശേഷം പിന്നീട് ആദ്യമായി അവതരിച്ച ഖുർആൻ ഇതായിരുന്നുവെന്നത്രേ ആ പ്രസ്താവനയ്ക്ക് ഹദീഫ് പണ്ഡിതന്മാർ അർത്ഥം കൽപ്പിക്കുന്നത്. ആകയാൽ രണ്ട് ഹദീഫുകളും തമ്മിൽ വൈരുദ്ധ്യമില്ലെന്ന് മനസ്സിലാക്കാമല്ലോ. സൂറത്തു അലഖിലെ ആദ്യ വചനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വായിക്കുവാൻ കൽപ്പിക്കുന്നവയാണ്. അതിൻ്റെ അവതരണത്തോടുകൂടി തിരുമേനിക്ക് നുബൂവത്ത് അഥവാ പ്രവാചകത്വം സിദ്ധിച്ചു. ഈ സൂറത്തിലെ ആദ്യ വചനങ്ങളാകട്ടെ തിരുമേനിയോട് എഴുന്നേറ്റുചെന്ന് ജനങ്ങൾക്ക് താക്കീത് നൽകുവാനാണ് കൽപ്പിക്കുന്നത്, അഥവാ പ്രബോധനം ആരംഭിക്കുവാനുള്ള കൽപ്പനയാണത്. ഇതോടുകൂടി തിരുമേനിക്ക് റിസാലത്തും അഥവാ ദിവ്യ ദൗത്യവും ലഭിക്കുന്നു. ഈ സൂറത്തിൻ്റെയും സൂറത്തു മുസമ്മിലിൻ്റെ അവതരണ സന്ദർഭത്തെയും രണ്ടിൻ്റെയും ആരംഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്ത വാക്കുകളെയും അൽ മുസമ്മിൽ എന്നും അൽ മുദ്ദഫിർ എന്നും പരിഗണിക്കുമ്പോൾ രണ്ടും പരസ്പരം യോജിപ്പുള്ളതായി കാണാം. രണ്ടിൽ ഏതാണ് ആദ്യം അവതരിച്ചതെന്ന് തീർത്തു പറഞ്ഞുകൂടാ. എങ്കിലും ഉള്ളടക്കവും മറ്റു ചില വസ്തുതകളും വച്ചു നോക്കുമ്പോൾ ഇമാം അസ്കലാനി റഹ്മഹുല്ലാ പ്രസ്താവിച്ചതുപോലെ ഈ സൂറത്ത് അവതരിച്ച ശേഷമായിരിക്കും സൂറത്ത് മുസമ്മിൽ അവതരിച്ചത് എന്നാണ് മനസ്സിലാകുന്നത്.
10: അല്ലാഹു അഅലം.
11: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
12: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
9: വചനം ഒന്ന്, വാക്കർത്ഥം. യാ അയ്യുഹ, ഹേ, അൽ മുദ്ദഫിർ, പുതച്ചു മൂടിയവൻ.
11: യാ അയ്യുഹൽ മുദ്ദഫിർ,
9: ഹേ, പുതച്ചു മൂടിയവനെ. വചനം രണ്ട്, വാക്കർത്ഥം. കും, എഴുന്നേൽക്കുക. ഫഅൻദിർ, എന്നിട്ട് താക്കീതു ചെയ്യുക, മുന്നറിയിപ്പു നൽകുക.
11: ഖും ഫഅൻദിർ,
9: എഴുന്നേൽക്കുക, എന്നിട്ട് ജനങ്ങളെ താക്കീതു ചെയ്യുക. വചനം 3, വാക്കർത്ഥം വറബ്ബക, നിന്റെ റബ്ബിനെ. ഫകബ്ബിർ, മഹത്വപ്പെടുത്തുക, തക്ബീർ നടത്തുക.
11: വറബ്ബക ഫകബ്ബിർ,
9: നിന്റെ റബ്ബിനെ നീ മഹത്വപ്പെടുത്തുക. വചനം 4, വാക്കർത്ഥം വസിയാബക, നിന്റെ വസ്ത്രങ്ങളെ. ഫത്വഹിർ, ശുദ്ധമാക്കുക.
11: വസിയാബക ഫത്വഹിർ,
9: നിന്റെ വസ്ത്രങ്ങളെ നീ ശുദ്ധിയാക്കുക. വചനം 5, വാക്കർത്ഥം വർറുജ്സ, ശിക്ഷയെ, പാപങ്ങളെ, മ്ലേച്ഛതയെ, വിഗ്രഹങ്ങളെ. ഫഹ്ജുർ, നീ വെടിയുക, പുറം തള്ളുക.
11: വർറുജ്സ ഫഹ്ജുർ,
9: ശിക്ഷയ്ക്കു കാരണമായിത്തീരുന്നവയെ തൊട്ട് നീ വിട്ടുനിൽക്കുക. വചനം 1 മുതൽ 5 വരെയുള്ളതിൻ്റെ വിശദീകരണം. അൽ മുദ്ദസ്സിർ, പുതച്ചു മൂടിയവൻ എന്ന് സംബോധന ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെയാകുന്നു. ഇതിനുള്ള കാരണം മുകളിൽ ഉദ്ധരിച്ച ഹദീസിൽ നിന്ന് മനസ്സിലായല്ലോ. എന്നാൽ കഴിഞ്ഞ സൂറത്തിൻ്റെ ആരംഭത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെയുള്ള ചില അഭിപ്രായങ്ങൾ ഇവിടെയും ഇല്ലാതില്ല. അതായത്, കുറൈശികളുടെ ഉപദ്രവം അതിരു കവിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്ന് പുതച്ചു കിടന്നുവെന്നും ശേഷം ആ അവസരം

0: അള്ളാഹു കൽപ്പിക്കുകയാണല്ലോ. പ്രബോധന കൃത്യത്തിൻ്റെ രണ്ട് പ്രധാന വശങ്ങളത്രേ സന്തോഷവാർത്ത അറിയിക്കലും താക്കീതു ചെയ്യലും, അഥവാ അത്തബ്ഷീറു വൽ ഇൻദാർ. സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലങ്ങളെക്കുറിച്ച് സന്തോഷവാർത്തകളും, അത് രണ്ടും സ്വീകരിക്കാത്തവർക്ക് അവൻ്റെ ശിക്ഷാ നടപടികളെക്കുറിച്ച് ഭയവാർത്തകളും അറിയിക്കൽ എന്നത്രേ അതിൻ്റെ ഉദ്ദേശ്യം. ഈ രണ്ടിൽ താരതമ്യേന ഖുർആൻ
1: മുൻഗണന നൽകിക്കാണുന്നത്
0: താക്കീതിൻ്റെ വശത്തിനാകുന്നു. ജനങ്ങൾ അന്ധവിശ്വാസത്തിലും അനാചാര ദുരാചാരങ്ങളിലും മുഴുകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അപ്പോഴാണല്ലോ പ്രവാചകന്മാരുടെ പ്രബോധന സംരംഭം രംഗപ്രവേശം ചെയ്യുന്നത്. അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനായിരിക്കും സ്വാഭാവികമായും കൂടുതൽ സ്ഥാനമുള്ളത്. ഇതിനെപ്പറ്റി സൂറത്തു കഹ്ഫിൻ്റെ ആദ്യത്തിൽ വച്ചും മറ്റും നാം മുമ്പ് സംസാരിച്ചിട്ടുള്ളത് ഓർക്കുക. അതുകൊണ്ട് പ്രബോധന കൃത്യം ആരംഭിക്കുന്നതിനുള്ള ആദ്യത്തെ ഈ കൽപ്പനയിലും താക്കീതിൻ്റെ വശത്തിന് അള്ളാഹു മുൻഗണന നൽകിയിരിക്കുന്നു. തുടർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മഹത്വത്തെ പ്രകീർത്തനം ചെയ്യാനുള്ള കൽപ്പനയാണുള്ളത്. ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മഹത്വത്തിനു പകരം അവൻ്റെ ചില നിസാര സൃഷ്ടികളുടെ മഹത്വങ്ങളെ പ്രകീർത്തനം ചെയ്തുകൊണ്ടും അള്ളാഹുവിൻ്റെ സ്ഥാനം ഇതര വസ്തുക്കൾക്ക് കൽപ്പിച്ചുകൊണ്ടും കഴിഞ്ഞുകൂടുന്ന ഒരു ജനതയെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഇക്കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം ഉണർത്തിയത് വളരെ സന്ദർഭോചിതമാണെന്ന് പറയേണ്ടതില്ല. ഇതുപോലെ തന്നെ വസ്ത്രം ശുദ്ധിയാക്കുക അഥവാ വഫിയാബക ഫത്വഹീർ എന്ന കൽപ്പനയും ശ്രദ്ധേയമത്രേ. ശുദ്ധിക്കും വെടുപ്പിനും ഇസ്ലാം നൽകുന്ന പ്രാധാന്യം ഇതിൽ നിന്നും ഊഹിക്കാം. ഒരു മുസ്ലിം സദായിപ്പോഴും മാലിന്യങ്ങളിൽ നിന്നും അശുദ്ധങ്ങളിൽ നിന്നും മുക്തനായിരിക്കേണ്ടതാണ്. നമസ്കാരാദി കർമ്മവേളകളിൽ വിശേഷിച്ചും
1: പുറത്തേക്കിറങ്ങി ജനങ്ങളുമായി സമ്പർക്കം പുലർത്തുന്നവരും
0: തങ്ങളുടെ വേഷവസ്ത്രാദികളിൽ ശുചിയുടെ കാര്യം പ്രത്യേകം ഗൗനിക്കേണ്ടതുണ്ട്. അവരുടെ ഇണക്കവും സ്വീകരണവും ലഭിക്കുന്നതിന് അത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും പ്രബോധനം ചെയ്യാനുള്ള കൽപ്പനയോടൊന്നിച്ച് ഇക്കാര്യവും അള്ളാഹു ഉണർത്തിയത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ പരിശോധിക്കുന്ന പക്ഷം ശരീരം, വസ്ത്രം, വേഷം, താടി, മുടി ആദിയായവയെല്ലാം തന്നെ വൃത്തിയിലും വെടുപ്പിലും വെക്കുന്നതിൽ തിരുമേനിക്ക് വളരെ നിഷ്കർഷയുണ്ടായിരുന്നുവെന്ന് കാണാം. ഈ വാക്യത്തിന് ചില വ്യംഗ്യാർത്ഥങ്ങളും ചില വ്യാഖ്യാതാക്കൾ കൽപ്പിക്കാറുണ്ട്. അതാണിവിടെ ഉദ്ദേശ്യമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. പാപങ്ങളിൽ നിന്ന് ശുദ്ധമായിരിക്കുക, മനസ്സും ശരീരവും പരിശുദ്ധമായിരിക്കുക, ഉപയോഗിക്കുന്ന വസ്ത്രം കുറ്റകരമായ വഴിക്ക് സമ്പാദിച്ചതല്ലാതിരിക്കുക, തെറ്റായ വിഷയങ്ങളിൽ വസ്ത്രങ്ങളെ ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നിങ്ങനെയുള്ള ചില സാരങ്ങളാണവ. മൊത്തത്തിൽ എല്ലാം സ്വീകാര്യവും തത്വത്തിൽ ഏറെക്കുറെ യോജിപ്പുള്ളതും തന്നെ. അർറുജുസ് എന്ന വാക്ക് റുജുസ് എന്നും രിജുസ് എന്നും വായനയുണ്ട്. രണ്ടായാലും ആ വാക്കിന് ശിക്ഷ, വിഗ്രഹാരാധന, പാപം, മാലിന്യം, ബഹുദൈവാരാധന, കിടിലം കൊള്ളൽ എന്നിങ്ങനെ പല അർത്ഥങ്ങളും വരുന്നതാകുന്നു. ഇവയിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും അർത്ഥമാണ് വ്യാഖ്യാതാക്കൾ പൊതുവിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ശിക്ഷയെ അകന്നു നിൽക്കുക എന്നും വിഗ്രഹങ്ങളെ അകന്നു നിൽക്കുക എന്നും ശിക്ഷ കൊണ്ടുദ്ദേശ്യം ശിക്ഷാർഹമായ എല്ലാ പാപങ്ങളുമാകുന്നു.
2: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഭാഗം സൂറ മുദ്ദസിർ 1 മുതൽ 5 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ്.
3: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്.

0: ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനം

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ് അൽഹംദുലില്ലാ. ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: പടച്ചോനെ, മക്കളുടെ കാര്യം ഓർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. നഴ്സറിയിലും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്നുണ്ട്. ആരോടൊക്കെയാണ് അവരുടെ കൂട്ടുകെട്ടെന്ന് ഒരെത്തും പിടിയുമില്ല. നല്ലവരോട് മാത്രമേ അടുപ്പം പാടുള്ളൂ എന്ന് ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കാറുണ്ട്. പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല, ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാശ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക.
2: ലോകപ്രശസ്തരായ ഖാരിഈകളുടെ ശബ്ദത്തിൽ പരിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനമാക്കി ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖതമുൽ ഖുർആൻ. ഇന്ന് ജുസ് 18, പാരായണം ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറ ഗാഫിർ 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്.

0: മാഷാ അല്ലാഹ്. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. പ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. ഇന്ന് പ്രശസ്ത ഖാരി അഷേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം ശ്രദ്ധിക്കുന്നത്.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. പ്രശസ്ത ഖാരി ഷെയ്ഖ് അബ്ദുല്ല അവാദ് അൽ ജുഹാനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30 ബുധൻ രാവിലെ 9:35 വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു പുതു അവസരം. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇനി നമുക്ക് സൂറത്ത് തഗാബുനാണ് ഓതാനുള്ളത്, നോക്കാം. അബ്ദുല്ലാം ഷെയ്താൻ റജീം, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സബ്ബില്ലാഹി മാഫ്സ് വാത്തി മാഫിൽ അർ ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതിൽ വഹുവ അലാ കുല്ലി ഷൈഇൻ ഷൈഇൻ തൻവീന് ശേഷം ഖാഫാണ്, അപ്പോൾ ഇഖ്ഫാ. ഓ وهو على كل شيء قدير
2: وهو على كل شيء قدير
1: قدير ر ن വേണ്ട ട്ടോ ر قدير هو الذي خلقكم فمنكم ام يخفانا فمنكم كافر
2: പിന്നെ
1: മിങ്കും അവസാനം മീമാണ്, അടുത്തതും മീമെന്നാണ്. അപ്പോ

0: തെൻവിന് ശേഷം ബാ ആണ്, അപ്പോൾ ഇഖ്ലാബ്. ആ നൂനെ മീമാക്കി മാറ്റി ഒന്നത്തോടുകൂടി അലീമുൻ എന്നുള്ളത് അലീമൂംബി മതിയല്ലോ. പിന്നെ അലം യഅതികും നബഉ ല്ലദീന കഫറു മിൻ ഖബ്ലു റുസുലുഹും ബി, അവിടെയും അതാണ് നല്ലത്. റുസുലുഹും മീം സാക്കിന, അതിന് ശേഷം പാകുമ്പോൾ ഇങ്ങനെ റുസുലുഹും ബി. ഫഖാലു അബശറു, അവിടെ ഒരു മദ്ദ്, ഖാലു അബശറു. പിന്നെ അബശറു യഹ്ദൂനന, തൻവീന് ശേഷം യാ ആണ്, അപ്പോൾ എന്താ തൻവീന് ശേഷം യാ? ഇദ്ഗാം ബിഗുന്ന. അപ്പം എങ്ങനെ ഓതും ഒതുക്കെ? അബശറു അയ്യോ അബശറു യഹ്ദൂനന. പിന്നെ ഫകഫറു വതവല്ലൗ വസ്തഗ്ന അല്ലാഹു വല്ലാഹു ഗനിയ്യുൻ ഹമീദ്. അവിടെ ഗനിയ്യുൻ ഹമീദ് തൻവീന് ശേഷം ഹ ആണ്, ഇൽഹാർ ഇൽഹാർ. എങ്ങനെ ഓതും?
1: വല്ലാഹു ഗനിയ്യുൻ ഹമീദ്.
0: പിന്നെ സഅമ അല്ലദീന കഫറു അല്ലൻ യുബഅസു, അവിടെ അല്ലൻ തൻ നൂൻ സാക്കിന് ശേഷം ലാം ആണ്, അപ്പോ ഇദ്ഗാം ബിലാഗുന്ന. പിന്നെ ലൻ യുബഅസു ഇദ്ഗാം ബിഗുന്ന. ആ അപ്പോ നമുക്ക് നോക്കാം. ആ ഔദു അതോദി.

0: അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുക, വല്ലാഹു വല്ലാഹു വ്യത്യാസമുണ്ടോ? ആ രണ്ടാമത്താണ് പറയേണ്ടത്, വല്ലാഹു വല്ലാഹു അല്ല, വല്ലാഹു ഒന്ന് ഒതുക്കേ. ആ കറക്റ്റ്, നന്നായിട്ട്. ആ
1: വല്ലാഹു ബിമാ തഅമലൂന ബസീർ.
0: خلق السماوات والأرض بالحق وصوركم فأحسن صوركم.
1: خلق السماوات والأرض بالحق وصوركم فأحسن صوركم.
0: وإليه المصير.
1: وإليه المصير.
0: يَعْلَمُ مَا فِي السَّمَاوَاتِ وَالْأَرْضِ

0: ബഅസു.
1: അല്ലയ്യാന്നല്ല, അല്ലയ്യു ആണ്. ഒന്നുകൂടി.
0: സഅമ അല്ലദീന കഫറു അല്ലൻ യുബഅസു.
1: അയ്യോ.

0: അപ്പോൾ ഏഴായത്ത് കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്തത് ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ നോക്കാം. ഇൻഷാല്ലാ വഖർദാമന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
1: നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
2: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. പരിശുദ്ധ ഖുർആൻ പാരായണ നിയമങ്ങൾ പ്രമാണബദ്ധമായി മനസ്സിലാക്കുവാൻ പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിൻ്റെ നിയമങ്ങളും തജ്വീദ് പഠനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവതരിപ്പിക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പാരായണ നിയമങ്ങൾ സഹിതം ഖുർആൻ പാരായണം ചെയ്യുന്നവർക്കും സഹായകമായിക്കൊണ്ടാണ് തജ്വീദ് പഠനം എന്നുള്ള പേരിലുള്ള ഈ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. ഈ പ്രോഗ്രാമിൻ്റെ വ്യത്യസ്തമായ എപ്പിസോഡുകളിലൂടെ തജ്വീദ് നിയമങ്ങളുടെ പ്രാഥമികമായ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി നമ്മൾ പറഞ്ഞു വച്ചത് തജ്വീദ് നിയമങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട നിയമമായിട്ടുള്ള അഹ്കാമുൽ മീമു സാക്കിന, സാക്കിനായ മീമിൻ്റെ വിധികൾ എന്നതിനെ സംബന്ധിച്ചായിരുന്നു. സാക്കിനായ്മീമിൻ്റെ വിധികൾ അത് മൂന്നെണ്ണമാണ്: അൽ ഇൽഹാർ, അൽ ഇദ്ഗാം, അൽ ഇഖ്ഫ. അല്ലെങ്കിൽ അൽ ഇൽഹാറു ഷഫവി, അൽ ഇദ്ഗാമു സഗീർ, ഔ ഇദ്ഗാമുൽ മുതമാഥിലൈൻ മൂന്നാമത്തെ, വൽ ഇദ്ഗാം വൽ ഇഖ്ഫാഉ ഷഫവി. ഇൽഹാറു ഷഫവി, ഇഖ്ഫാഉ ഷഫവി, വൽ ഇദ്ഗാമു സഗീർ തുടങ്ങിയ മൂന്ന് നിയമങ്ങൾ സംക്ഷിപ്തമായി അതിൻ്റെ ആയത്തുകൾ ഉദാഹരണ സഹിതം നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇനി തജ്വീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാഠത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇൻഷാല്ലാ തുടർന്നും ചില പാഠങ്ങൾ ഈ വിഷയത്തിൻ്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എല്ലാ ശ്രോതാക്കളും തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വിഷയങ്ങൾ ഇത് കേൾക്കുകയും തങ്ങളുടെ ഖുർആൻ പാരായണത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രായോഗികമായ തലത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഹ്കാമുൽ മദ്യ വൽ ഖസർ, മദ്ദിൻ്റെയും ഖസറിൻ്റെയും നിയമങ്ങൾ. നമ്മൾ കേട്ടിട്ടുണ്ടാകും മദ്ദ്, അതുപോലെ മദ്ദുമായി മദ്ദിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങൾ, ഇനങ്ങളും സംഗതികളുമൊക്കെ. ഏതായിരുന്നാലും അല്പം നമുക്ക് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാം ലളിതമായി തന്നെ ഉദാഹരണങ്ങൾ സഹിതം. അറബി ഭാഷയിൽ ഓരോ അക്ഷരങ്ങൾക്കും അത് അതിനെ നീട്ടുവാനും അതിന് പ്രത്യേകമായ രൂപത്തിൽ ഉച്ചരിക്കുവാനും ഓരോ അക്ഷരങ്ങൾക്കും അങ്ങനെ ഉണ്ടാകും. അക്ഷരങ്ങളെ നീട്ടി ഉച്ചരിക്കുന്ന അക്ഷരങ്ങളുണ്ടാകും, ചുരുക്കി ഉച്ചരിക്കുന്ന, നീട്ടാതെ ഉച്ചരിക്കുന്ന അക്ഷരങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടി ഉച്ചരിക്കേണ്ടത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് നീട്ടാതെ ചുരുക്കി ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ഖുർആൻ പാരായണം ചെയ്യുന്ന ഓരോ മുസ്ലിമും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഉലമാ ഉ തജ്വീദ് അല്ലെങ്കിൽ ഉലമാ ഉല്ലുഖൽ അറബിയ, അറബി ഭാഷ പണ്ഡിതന്മാരും തജ്വീദ് പണ്ഡിതന്മാരും അതിന് നിശ്ചിതമായ കായിദകളും അതുപോലെ നിർണിതമായ അതിന് എത്ര നീട്ടണമെന്നുള്ളതിൻ്റെ അതിൻ്റെ തോതുകളും നിശ്ചയിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. നിശ്ചിതമായ സ്ഥലങ്ങളിൽ ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് കൂടുതലായി നീട്ടേണ്ടത്, ഇന്ന സ്ഥലങ്ങളിൽ നീട്ടാൻ പാടില്ല എന്ന് അവർ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തജ്വീദ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ ആളുകളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമെല്ലാം പഠിതാക്കളെല്ലാം ഈ തജ്വീദ് നിയമങ്ങളിൽ പ്രധാനപ്പെട്ട മദ്ദിൻ്റെ നിയമങ്ങൾ, അത് എപ്പോഴാണ് നീട്ടേണ്ടത്, എപ്പോഴൊക്കെയാണ് അത് നീട്ടാതെ ഓതേണ്ടത് തുടങ്ങിയ സംഗതികൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ മദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്. മദ്ദ് എന്ന് പറഞ്ഞാൽ ഭാഷാർത്ഥം സിയാദത്ത് എന്നാണ്. അൽ മദ്ദു ഫിൽ ലുഗത്തി അസ് സിയാദ, വർദ്ധനവ് എന്നാണ് അർത്ഥം. സാങ്കേതികപരമായി തജ്വീദിൻ്റെ നിർവചനപ്രകാരം മദ്ദ് എന്ന് പറഞ്ഞാൽ ഹൽ അൽ മദ്ദു ഹുവ ഇഖാലത്തു സൗതി ബി ഹർഫി മദ്ദി മിൻ ഹുറൂഫിൽ ഇല്ല ബി ഹർഫിൻ മദ്ദി മദ്ദ് മിൻ ഹുറൂഫി അൽ ഇല്ല, അഥവാ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ. അറബി ഭാഷയിൽ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ മൂന്നക്ഷരമാണ്, അലിഫ്, അതുപോലെ വാവ് മദ്ദിയ, യ മദ്ദിയ. അഥവാ അലിഫ് അതിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്, വാവിന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്, യാഇന് സുക്കൂന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ. ഇങ്ങനെ വരുമ്പോൾ ഈ മൂന്ന് അക്ഷരങ്ങൾ അലിഫ് വാവു യാ ഈ മൂന്ന് സന്ദർഭത്തിലാണ് അല്ലെങ്കിൽ ഈ മൂന്ന് രൂപത്തിൽ വരുമ്പോഴാണ് അതിനെ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ആ അക്ഷരങ്ങളെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ നീട്ടുന്ന ശബ്ദം നീട്ടി ഉച്ചരിക്കുക, ഇഖാലത്തു സൗത്ത് നീട്ടി ഉച്ചരിക്കുക എന്നുള്ളതാണ് മദ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രധാനമായും മൂന്ന് തരത്തിലാണ് മദ്ദുകൾ ഉള്ളത്. ഒന്ന് മദ്ദ് ലാസിം, മറ്റൊന്ന് മദ്ദ് വാജിബ്, മറ്റൊന്ന് മദ്ദ് ജായിസ്. ഒന്ന് അനുവദനീയമായത്, മറ്റൊന്ന് നിർബന്ധമായത്, മറ്റൊന്ന് അനിവാര്യമായത്. ലാസിം, വാജിബ്, ജായിസ്, ഈ മൂന്ന് ഇനങ്ങളാണ് മദ്ദിൻ്റെ ഇനങ്ങളായിട്ട് ഉള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എവിടെ വന്നാലും, അതായത് ഹർഫുൽ മദ്ദ് എവിടെ വന്നാലും നീട്ടുക എന്നുള്ളതല്ല. ഇപ്പോൾ ഹംസത്തുൽ വസൽ എന്ന് പറയുന്ന ഹംസ, അത് ഹർഫ് മദ്ദിന് ശേഷമാണ് വരുന്നതെങ്കിൽ, ഹർഫ് മദ്ദിന് ശേഷമാണ് അലിഫ് വാവു യാഇന് ശേഷമാണ് ഹംസത്തുൽ വസൽ വരുന്നതെങ്കിൽ അവിടെ നീട്ടാൻ പാടില്ല, അതിനെ കസർ ചെയ്യണം. അതിനാണ് കസർ എന്ന് പറയുന്നത്, മദ്ദിൻ്റെ വിപരീതമാണ് കസർ, നീട്ടാതിരിക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ രണ്ട് മദ്ദിൻ്റെ അക്ഷരത്തിന് സുക്കൂനാണ്, അതുപോലെ മറ്റൊന്നിലെ ഹംസത്തുൽ വസൽ അതിനേക്ക് ചേർക്കുമ്പോൾ അതിനും സുക്കൂനായിന് വരും, സുക്കൂനായി വരും. അതുപോലെ ഹർഫുൽ മദ്ദും ഹർഫു സാക്കിനും കൂടി വരുമ്പോൾ അത് ഹംസയെ കളയും, അത് രണ്ടും കൂട്ടി യോജിപ്പിച്ച് ഓതുമ്പോൾ ആ സമയത്ത് മദ്ദ് അവിടെ ഉച്ചരിക്കുകയില്ല, എന്നാൽ മദ്ദിൻ്റെ അക്ഷരം അവിടെ എഴുതുകയും ചെയ്യും. ഖുർആനിൽ പല ഉദാഹരണങ്ങളും കാണാൻ സാധിക്കും. ഉദാഹരണം സൂറത്തുൽ ബഖറയിൽ ഈ ആയത്തിൽ സുമ്മ അതിമ്മു എന്നാണ്, അതിമ്മു എന്നവിടെ അലിഫ് വാവിന് സുക്കൂന്, വാവിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലം. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അതിമ്മു എന്നാണ്, പക്ഷെ അതിന് ശേഷം വരുന്നതിന് ഹംസത്തുൽ വസൽ വരുന്നത് കൊണ്ട് അവിടെ രണ്ട് ഇൽതിഖാഉ സാക്കിനൈൻ, രണ്ട് സുക്കൂനുകൾ, മദ്ദിൻ്റെ അക്ഷരത്തിൻ്റെ സുക്കൂനും അതുപോലെ അതിന് ശേഷം വരുന്ന അലിഫിൻ്റെ അതിൻ്റെ സുക്കൂനും കൂടി വന്നതുകൊണ്ട് ആ മദ്ദ് അവിടെ നീട്ടുകയില്ല, ആ സമയത്ത് അവിടെ കസറാണ് ഒതുന്നത്. അപ്പോൾ ഇതാണ് ഒരു സംഗതി. രണ്ട് സുക്കൂനുകൾ ഉച്ചാരണത്തിൽ ഒരുമിച്ച് വരികയാണെങ്കിൽ ആദ്യത്തെ ഹർഫ് ഇല്ലത്തിൻ്റെ അക്ഷരമല്ല, സാധാരണ സഹീഹായ ഹർഫ് അലിഫും വാവും യാവും അല്ലാത്ത അക്ഷരവും ആണെങ്കിൽ, അതുപോലെ തന്നെ അത് പിന്നെ സാക്കിനായ ഹർഫിന് ശേഷമാണ് ഹംസത്തുൽ വസൽ കടന്നു വരുന്നെങ്കിൽ അവിടെയും നമ്മൾ നീട്ടി ഓതുകയില്ല, അവനെ കസറാക്കി കൊണ്ടുപോകും. വല തൻസൗൽ ഫളല ബൈനകും വമിനന്നാസി മൻ യഖൂലു ആമന്ന. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടെ കസറാക്കിയാണ് ഓതുന്നത്. അപ്പോൾ മദ്ദ് എന്ന് പറഞ്ഞാൽ നീട്ടുക, അതിന് വിപരീതമാണ് കസർ, ചുരുക്കുക. അപ്പോൾ മദ്ദിനെ നമ്മൾ ഭാഷാർത്ഥം പറഞ്ഞു, അതിൻ്റെ സാങ്കേതിക അർത്ഥം പറഞ്ഞു. ഭാഷാർത്ഥം നീട്ടുക, അൽമത്തുലു വൽ ഇഖാല വസ്സിയാദ, വർദ്ധനവ് എന്നർത്ഥം. മദ്ദൽ ഹർഫു യമുദ്ദുഹു ഐ തവ്വലഹു, നീട്ടി എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം. ഇസ്തിലാഹിയായിട്ട് സാങ്കേതികപരമായിട്ട് ശബ്ദം നീട്ടുക, മദ്ദിൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് ശബ്ദം നീട്ടുക, അതായത് സാധാരണ നിലക്ക് ഉള്ള മദ്ദിനെ നീട്ടുന്നതിനേക്കാൾ കൂടുതൽ നീട്ടുക എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹറൂഫുൽ മദ് മൂന്നെണ്ണമാണെന്ന് പറഞ്ഞു. അൽ അലിഫു സാക്കിനത്തുൽ മഫ്തൂഹു മാ ഖബലഹ, വൽ വാവു സാക്കിനത്തുൽ മദ്മൂമു മാ ഖബലഹ, വൽ യാഉ സാക്കിനത്തുൽ മക്സൂറു മാ ഖബലഹ. സാക്കിനായ അലിഫ് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ്, സാക്കിനായ വാവ് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് ലമ്മ്, സാക്കിനായ യായ് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസർ. ഇതാണ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ. പിന്നെ മദ്ദിൻ്റെ ഇനങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പല തരത്തിൽ അതിനെ ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു തരം നമ്മൾ നേരത്തെ പറഞ്ഞത് ലാസിം, വാജിബ്, ജായിസ്, മൂന്ന് തരത്തിൽ മദ്ദുകളുണ്ട് എന്ന്. വേറൊരു നിലക്ക് തരംതിരിക്കുകയാണെങ്കിൽ രണ്ട് നിലക്ക് തരംതിരിക്കാം. മറ്റ് ഒന്ന് മദ്ദു തൊബീഇ അല്ലെങ്കിൽ മദ്ദുൽ അസ്ലി, അതായത് മദ്ദിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുള്ള അലിഫു വാവു യാ എന്നീ അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വന്നിട്ടുള്ള പദങ്ങൾ, ആ പദങ്ങൾ അത് എന്താണ്? മദ്ദു തബീഇയാണ് അല്ലെ, മദ്ദുൽ അസലിയാണ്. മദ്ദുൽ അസലി എന്ന് പറഞ്ഞാൽ രണ്ട് അലിഫിൻ്റെ ഖദറാണ് അവിടെ നീട്ടുക. ഖാല, ഖീല തുടങ്ങിയിട്ടുള്ളത് മദ്ദു അസലിയാണ് അവിടെ. അതിൽ ആ രണ്ട് അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ മാത്രമേ അവിടെ നീട്ടുകയുള്ളൂ. എന്നാൽ രണ്ടാമത്തെ ഇനം മദ്ദുൽ ഫർഇ അല്ലെങ്കിൽ മദ്ദു സാഇദ്, അതെന്താണ്? ഈ രണ്ട് ഈ അക്ഷരത്തിന് പുറമെ അധികം നീട്ടുന്നത്, കൂടുതലായി നീട്ടുന്നത്. അതിന് രണ്ട് കാരണങ്ങളാണ് പിന്നെ മദ്ദുൽ ഫറഇക്ക് ഉള്ളത്. മദ്ദുൽ ഫറഇക്ക് രണ്ട് കാരണമാണ് ഉള്ളത്. ഒന്ന് സുക്കൂൻ കാരണത്താൽ, മറ്റൊന്ന് ഹംസ കാരണത്താൽ. അഥവാ ഹംസക്ക് മുമ്പ് മദ്ദിൻ്റെ ഏതെങ്കിലും അക്ഷരങ്ങൾ കടന്നു വരിക, അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക, സുക്കൂനിൻ്റെ മുമ്പ് മദ്ദിൻ്റെ അക്ഷരം കടന്നു വരിക, അത് അപ്പോഴാണ് മദ്ദ് ലാസിം എന്ന മദ്ദുണ്ടാകുന്നത്. എന്നാൽ ഹംസക്ക് മുമ്പ് മദ്ദിൻ്റെ അക്ഷരങ്ങൾ കടന്നു വരുമ്പോഴാണ് മദ്ദ് ജായിസും മദ്ദ് വാജിബും ഉണ്ടാകുന്നത്. അതുതന്നെ മദ്ദ് മുത്തസിൽ മദ്ദ് വാജിബിന് പറയും, മദ്ദ് മുംഫസിൽ മദ്ദ് ജായിസിന് പറയും. അപ്പോൾ ഇതൊക്കെ മദ്ദ് രണ്ട് നിരക്ക് അതിനെ തരംതിരിക്കാന്ന് പറഞ്ഞു. ഒന്ന് മദ്ദ് ലാസിം, വാജിബ്, ജായിസ് എന്ന നിലക്ക്, അതല്ലെങ്കിൽ രണ്ട് നിലക്ക് മദ്ദ് അസലി, മദ്ദ് ഫറഇ. ആ മദ്ദ് ഫറഇയിൽ പെട്ടതാണ് ഈ മൂന്നെണ്ണം, മദ്ദ് ജായിസും വാജിബും ലാസിമും. ഇനി ഓരോ തരം ഓരോ മദ്ദുകളും പിന്നെ മദ്ദിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓരോ മദ്ദുകളും അതിൻ്റെ അവസ്ഥകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു മദ്ദു തബീഇ, മദ്ദുൽ അസലി. ആ മദ്ദുൽ അസലിക്ക് മൂന്ന് അവസ്ഥകളുണ്ട്. മദ്ദുൽ അസലി അല്ലെങ്കിൽ മദ്ദു തബീഇ, മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീട്ടുന്നതുമായി ബന്ധപ്പെട്ട മൂന്ന് അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, നിർത്തി ഓതുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ആ മദ്ദിനെ നിലനിർത്തിക്കൊണ്ടുള്ള അവസ്ഥ. അത് എങ്ങനെയാണ്? ഹർഫുൽ മദ്ദ്, മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യഭാഗത്തായി വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അഥവാ മധ്യഭാഗത്ത് ആ കലിമത്തിൻ്റെ നടുവിലായിക്കൊണ്ട് നീട്ടുന്ന മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ പെട്ട ഏതെങ്കിലും അക്ഷരം കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ട് ഹർഫുകളോ അത് കൂടുതലോ ഉള്ളതെങ്കിൽ അവസാനത്തിൽ ഹർഫ് മുത്തഹരിക്കും അഥവാ ഹറക്കത്തുള്ളതാണെങ്കിൽ, ഹംസയല്ലാത്ത ഹർഫുകളും ആണെങ്കിൽ അതിനെ നിലനിർത്തും. അതായത് മദ്ദിൻ്റെ അക്ഷരം ഒരു കലിമത്തിൻ്റെ മധ്യത്തിൽ കടന്നു വരികയും ആ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം രണ്ടോ അതിൽ കൂടുതലോ അക്ഷരങ്ങൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അവസാന കലിമത്ത് അല്ലെങ്കിൽ അതിനുള്ള മുമ്പിലുള്ള അതിനുശേഷമുള്ള കലിമത്ത് ഹറക്കത്തുള്ള അക്ഷരവുമാണെങ്കിൽ, ഹറക്കത്തുള്ള അക്ഷരങ്ങളും ആണെങ്കിൽ അതിനെ വഖഫിൻ്റെ സന്ദർഭത്തിലും ചേർത്തി ഓതുന്ന സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ടാണ് ഓതുക. ഉദാഹരണത്തിൽ അബ്സാറുഹും തജ്അലൂനഹു വഫീഹ, ഇവിടൊക്കെ മദ്ദിൻ്റെ അക്ഷരമുണ്ട്, അത് വഖഫ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ചേർത്തി ഓതുമ്പോഴും ഒരുപോലെ തന്നെയാണ് ഓതുന്നത്, ആ മദ്ദിനെ അതിൽ നിലനിർത്തുന്നു. അതാണ് മാ യസ്ബുത്തു വസ്ലൻ വഖഫൻ, വസ്ലിൻ്റെ സന്ദർഭത്തിലും വഖഫിൻ്റെ സന്ദർഭത്തിലും അതിനെ നിലനിർത്തിക്കൊണ്ട് ഓതുന്ന ഒരു അവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ അഥവാ മദ്ദുൽ അസ്രിയെ പറ്റിയാണ് പറയുന്നത്. മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതെങ്കിലും പദത്തിൽ വന്നാൽ അതിനെ വഖഫിൻ്റെയും വസ്ലിൻ്റെയും അഥവാ ചേർത്തി ഓതുന്നതിൻ്റെയും നിർത്തി ഓതുന്നതിൻ്റെയും സന്ദർഭത്തിൽ ഓതുന്ന, അതിനെ ഉച്ചരിക്കുന്ന, അതിനെ നിലനിർത്തുന്ന അവസ്ഥയാണ് ഒന്നാമത് പറഞ്ഞത്. രണ്ടാമത്തത് മാ യസ്ബുത്തു വസ്ലൻ വയഹ്ദുഫു വഖഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ നിലനിർത്തുകയും എന്നാൽ നിർത്തി ഓതുമ്പോൾ അതിനെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒഴിവാക്കുകയും ചെയ്യുന്നത് അവസ്ഥ. അതെപ്പോഴാണ്? സിലത്ത് ഹാ ഉള്ളമീർ, ഹാ ഉള്ളമീർ, ഹു എന്ന് ഹി എന്നൊക്കെ ഒരു ലമീറായിട്ട് ഒന്നിൻ്റെ കൂടെ വരുന്ന അതിനാണ് ഹാ ഉള്ളമീർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് മുത്തഹരിക്കായ അക്ഷരങ്ങൾക്ക് നടുവില ഇടയിലായിക്കൊണ്ട് വരുന്ന ഹാ, ആ ഹാ ഉള്ളമീറിൻ്റെ സിലത്ത്, അതിനെ സിലത്ത് ചെയ്യുക അഥവാ അത് നീട്ടിക്കൊണ്ട് ഓതുക. ഉദാഹരണത്തിൽ ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബിഹി, ലാ തുഹരിക് ബിഹി എന്നിവിടെ നമ്മൾ ചേർത്തി ഓതുമ്പോഴാണ് ലാ തുഹരിക് ബിഹി ലിസാനക നോദ. ബിഹി എന്നതിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ നിർത്തുകയാണെങ്കിൽ ലാ തുഹരിക് ബിഹ് അട ബിഹി എന്ന് ഓതുകയില്ല. അതുപോലെ ഫഅക്റമഹു വനഅമഹു വനഅമഹു എന്നാണ് അവിടെ അത് ചേർത്തി വസല് ചെയ്ത് ഓതുമ്പോൾ ചേർത്തി ഓതുമ്പോൾ വനഅമഹു എന്ന് പറയും. അത് നിർത്തുന്നത് കൊണ്ട് വനഅമഹ് എന്ന് പറയും. അതിനെ അതിനെ എന്ത് ചെയ്യില്ല, നീട്ടുകയില്ല. അപ്പോൾ ഹ ഉൽ അമീറിൻ്റെ സില അതിനെന്ത് ചെയ്യും, മാ യസ്ബുത്തു വസ്ലൻ വയഹദുഫു വഖ്ഫൻ, ചേർത്തി ഓതുമ്പോൾ അതിനെ സ്ഥിരപ്പെടുത്തും, അത് നിർത്തി ഓതുമ്പോഴാണെങ്കിലും നിർത്തുകയാണെങ്കിലോ അതിനെ നീട്ടുകയില്ല. അത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. മൂന്നാമത്തത് മാ യസ്ബുത്തു വഖ്ഫൻ വയഹദുഫു വസ്ലൻ, നിർത്തി ഓതുമ്പോൾ നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും എന്നാൽ ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്താതിരിക്കുകയും കളയുകയും ചെയ്യുന്ന അവസ്ഥ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽ ഉള്ള മദ്ദിൻ്റെ അക്ഷരങ്ങളുള്ള ചില കലിമത്തുകളിൽ ഉണ്ടാകാറുണ്ട്. മദ് തൊബിഇയുടെ ഒരവസ്ഥ, മൂന്നാമത്തെ അവസ്ഥയാണത്. അഥവാ അൽ അലിഫുൽ മുബ്ദല മിനത്തൻവീൻ, അത് പല അവസ്ഥകളുണ്ട്, പല ഇനങ്ങളുണ്ട്. അതായത് വഖഫിൻ്റെ സന്ദർഭത്തിൽ മദ്ദുണ്ടാവും, എന്നാൽ ചേർത്തി ഓതുമ്പോൾ മദ്ദുണ്ടാകുകയും ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിൽ അലിഫ് തൻവീന് കൊണ്ട് നിർത്തുന്ന ആയത്തുകളിൽ ഇപ്പോൾ ബഷീറം നദീറോ എന്നുള്ളത് അവിടെ നീട്ടുന്നത് വഖഫിൻ്റെ സന്ദർഭത്തിലാണ്. എന്നാൽ ആ ആയത്ത് വേറെ ആയത്തിനോട് അല്ലെങ്കിൽ ചേർത്തി ഓതുകയാണെങ്കിലോ നദീറം എന്ന് അതിന് ശേഷമുള്ളതിനോട് ചേർത്തിയാണ് ഓതുന്നത്, നദീറോ എന്ന് അവിടെ എന്തെങ്കിലും നീട്ടുകയില്ല. മദ് ഇവൽ എന്ന് അതിന് പറയാറുണ്ട്. അഥവാ അലിഫ് തൻവീന് കൊണ്ട് നിർത്തുന്ന സന്ദർഭത്തിൽ മാത്രമാണ് അവിടെ നീട്ടുന്നത്, അല്ലാത്ത സന്ദർഭത്തിൽ നീട്ടുകയില്ല. അപ്പോൾ മദ് തൊബിഇ അഥവാ മദ് അസലിയുടെ മൂന്നവസ്ഥകളാണ് പറഞ്ഞത്. നിർത്തുമ്പോഴും അതുപോലെ ചേർത്തി ഓതുമ്പോഴും സ്ഥിരപ്പെടുത്തുന്ന മദ്, അത് മദ്ദിൻ്റെ അക്ഷരം ആ കലിമത്തിൻ്റെ മധ്യത്തിലായി നടുവിലായി വരികയും ശേഷം രണ്ടോ അതിൽ കൂടുതൽ അക്ഷരങ്ങൾ ഉണ്ടാവുകയും ആ അക്ഷരങ്ങൾ അവസാനത്തിൽ ഹംസയല്ലാതെ വരികയും ചെയ്യുമ്പോൾ അതിനെ നിർത്തി ഓതുമ്പോഴും ചേർത്തി ഓതുമ്പോഴും അതിനെ സ്ഥിരപ്പെടുത്തുന്നു. രണ്ടാമത് നിർത്തി ഓതുമ്പോൾ കളയുകയും ചേർത്തി ഓതുമ്പോൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നത് അത് ഹ ഉൽ അമീറിൻ്റെ സിലത്ത്, അതിനെ നീട്ടുന്നത് അത് നീട്ടുക എന്നുള്ളത് ചേർത്തി ഓതുമ്പോൾ മാത്രമാണ്. നിർത്തി ഓതുമ്പോൾ, നിർത്തുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ അതിനെ കളയും. മൂന്നാമത്തത് നിർത്തുമ്പോൾ സ്ഥിരപ്പെടുത്തുന്ന മദ്, ചേർത്തി ഓതുമ്പോൾ കളയുന്നത് അത് തൻവീൻ ഫത്ഹ് ആയിക്കൊണ്ട് അലിഫ് തൻവീൻ ആയിക്കൊണ്ട് വഖഫ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മദ് നിലനിർത്തുകയും ചേർത്തി ഓതുമ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഏതായിരുന്നാലും മദ്ദുകളുടെ ഇനത്തിലെ ആദ്യത്തെ ഇനമാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത് മദ് തബീഇ, മദ്ദുൽ അസ്ലി, അടിസ്ഥാനപരമായ മദ്, തബീഇയായ സ്വതസിദ്ധമായ രീതിയിലുള്ള മദ് എന്ന് പറഞ്ഞാൽ ഒരു കലിമത്തിൽ മദ്ദിൻ്റെ അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും അക്ഷരങ്ങളുണ്ടെങ്കിൽ അതിനെ രണ്ട് അലിഫിൻ്റെ കതിറിൽ നീട്ടുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതാണ് അതിൻ്റെ തബീഇയായ മദ്ദിൻ്റെ തോത്. അത് എപ്പോഴൊക്കെയാണ് നമ്മൾ മദ്ദായിട്ട് നീട്ടുന്നത്, ഏത് സന്ദർഭത്തിലാണ് നമ്മൾ നീട്ടാത്തത് തുടങ്ങിയ മൂന്നവസ്ഥകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അത് അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട്, പ്രത്യേകിച്ചും മദ്ദിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ച് നീട്ടേണ്ടടുത്ത് നീട്ടുകയും നീട്ടാൻ പാടില്ലാത്തടുത്ത് അല്ലെങ്കിൽ നീട്ടേണ്ടടുത്തില്ലാത്ത നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടുകയും അങ്ങനെ നീട്ടേണ്ട സ്ഥലങ്ങളിൽ നീട്ടിക്കൊണ്ട് തജ്വീദ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാനും നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. എന്താണ് മദ്ദ്, അതിൻ്റെ നിയമങ്ങളും എന്ന വിഷയത്തിൽ ഇന്നത്തെ തജ്വീദ് പഠനം എപ്പിസോഡ് അവതരിപ്പിച്ചത് ബഹുമാനനായ അബ്ദുള്ള സമീർ മദീനി.
4: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിൻ്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം വിശുദ്ധ ഖുർആനിലെ 553-ാമത്തെ പേജിലേക്ക്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ്. നാം ഇതുവരെ കേട്ടത് വിശുദ്ധ ഖുർആനിലെ 553-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഖാമിദി.
1: ജീവിതത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിന്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മുൽക്കാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് ബദർ അൽ തുർക്കി. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
3: ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد ولكم دينكم ولي دين.
4: الله أكبر
5: الله أكبر.
3: قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الله أكبر
5: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ കാഫിറൂൻ, സൂറ ഇഖ്ലാസ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി.
6: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തുൻ നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
2: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്നുപോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റേതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും പതിനായിരക്കണക്കിന് ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി, ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്.
1: ഒരു അധ്യാപകനിൽ നിന്ന് വിശുദ്ധ ഖുർആനിനെ പഠിക്കാൻ പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബക്കറ വചനം 183 മുതൽ 185 കൂടിയത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 183 മുതൽ 185 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
1: വായന എന്നാൽ കേവലം വാക്കുകളിലൂടെയുള്ള ഒരു സഞ്ചാരമല്ല, മറിച്ച് അത് വിജ്ഞാനത്തിന്റെ വിശാലവും അനന്തവുമായ ലോകത്തേക്കുള്ള വഴികാട്ടിയാവണം. ജീവിതത്തിൽ ഏറ്റവും മൂല്യമേറിയ സമ്പത്ത് എന്തെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് വിജ്ഞാനമാണ്. അറിവ് നേടുക എന്നതിനേക്കാൾ പ്രധാനം ഏതു തരം അറിവാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് എന്നതാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ വിവരങ്ങളുടെ പ്രവാഹം നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും ധാർമ്മികതയിലും സത്യത്തിലും അധിഷ്ഠിതമായ വായന അപൂർവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വഴിതെറ്റിക്കുന്ന ചിന്തകളും ആശയക്കുഴപ്പങ്ങളും നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മുടെ മനസ്സിനും ആത്മാവിനും ശരിയായ ദിശാബോധം നൽകുന്ന ശരിയായ വായന അത്യന്താപേക്ഷിതമാണ്. അനർഹമായ ആ വൈജ്ഞാനിക ലോകത്തേക്ക് നിങ്ങൾക്കായി വാതിൽ തുറക്കുകയാണ് നേർപഥം വാരിക. ധാർമ്മിക വായനയുടെ അമൂല്യമായ അക്ഷരക്കൂട്ടുകൾ: കുടുംബ ബന്ധങ്ങൾ, വ്യക്തിജീവിതം, ആത്മീയത, മൂല്യബോധം എന്നിവയെല്ലാം നേരായ പാതയിലൂടെ നയിക്കാൻ ഉതകുന്ന ലേഖനങ്ങളും പഠനങ്ങളും നമ്മുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതത്തിൽ വെളിച്ചം വീശുന്ന അറിവിൻ്റെ ഉറവയാണ് നേർപഥം. കേവലമൊരു വാരിക എന്നതിനപ്പുറം നിങ്ങളുടെ വീടുകളിൽ ധാർമ്മികതയുടെയും നേർവഴിയുടെയും നന്മയുടെയും കാവലാളായി മാറും ഈ വരികൾ. ജീവിതത്തെ നേർപാന്ധാവിലൂടെ നയിക്കാൻ, അറിവിൻ്റെ വിശാല ലോകത്തേക്ക് ചിറകടിച്ചുയരാൻ നേരിൻ്റെ വരമൊഴി നേർപഥം വാരിക. ഇന്ന് തന്നെ വരിക്കാരാകൂ. അറിവിൻ്റെയും ധാർമ്മികതയുടെയും അമൂല്യമായ ഈ അക്ഷരച്ചുപ്പ് നിങ്ങളുടെ വീടുകളിലും എത്തിക്കൂ. നേർപഥം വാരിക, ധാർമ്മിക വായനയുടെ

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കും. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ, ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പം ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ തഫ്സീറിൻ്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനി. സൂറത്തു മുസമ്മിൽ 20 വചനത്തിൻ്റെ 2 ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ വിശദീകരിച്ചു നൽകുന്നത്.
4: നമസ്കാരത്തിൻ്റെ ദൈർഘ്യം സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും അതിലെ ഖുർആൻ പാരായണത്തിൻ്റെ തോതനുസരിച്ചായിരിക്കുമല്ലോ. രാത്രി നമസ്കാരത്തിൻ്റെ നിർബന്ധത്തിലും സമയദൈർഘ്യത്തിലും ഇളവ് നൽകുവാനുള്ള കാരണവും ഈ വചനത്തിൽ അല്ലാഹു വിവരിച്ചിരിക്കുന്നു. ചിലർ രോഗബാധിതരായിരിക്കാം, മറ്റു ചിലർ ഉപജീവന മാർഗം അന്വേഷിച്ചും മറ്റും യാത്രകളിൽ ഏർപ്പെട്ടേക്കാം. വേറെ ചിലർ അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മയുദ്ധത്തിൽ ഏർപ്പെട്ടേക്കാം. ഇങ്ങനെ പല അസൗകര്യങ്ങളും സത്യവിശ്വാസികൾക്ക് പലപ്പോഴും ഉണ്ടാകാവുന്നതാണ്. ഇങ്ങനെയുള്ള കാരണത്താലാണ് സൗകര്യമനുസരിച്ച് നിർവഹിച്ചാൽ മതിയെന്ന് കൽപ്പിച്ചിരിക്കുന്നത്. ഈ വചനം അവതരിക്കുന്ന കാലത്ത് ഇസ്ലാമിൽ യുദ്ധം നടപ്പാക്കപ്പെട്ടിട്ടില്ല. മക്കി സൂറത്തുകളിൽ പെട്ടതാണല്ലോ ഈ അധ്യായം. അപ്പോൾ വരാനിരിക്കുന്ന മുടക്കുകളെ നേരത്തെ തന്നെ പരിഗണിച്ചിരിക്കുന്നത് അല്ലാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തെയും അനുഗ്രഹത്തെയുമാണ് കുറിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രവചനം കൂടിയായിരിക്കും. കൂടാതെ കച്ചവടം, കൃഷി മുതലായ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ തൃപ്തിപ്പെട്ട കാര്യമാണെന്നുകൂടി ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. ഫഖ്റഉ മാ തയസ്സറ മിൻഹു. ഖുർആനിൽ നിന്നും സൗകര്യമായത് ഓതിക്കൊള്ളുവിൻ, അഥവാ സൗകര്യപ്പെട്ടിടത്തോളം നമസ്കരിക്കുക എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാകുന്നു. നിർബന്ധമില്ലെങ്കിലും നിങ്ങളുടെ ഗുണത്തിനു വേണ്ടി തന്നെ നിങ്ങളത് കഴിവതും അനുഷ്ഠിക്കേണ്ടതുണ്ടെന്നാണ് അത് കാണിക്കുന്നത്. രാത്രി നമസ്കാരത്തെപ്പറ്റി പല ഖുർആൻ വചനങ്ങളിലും നബി വചനങ്ങളിലും ഊന്നിപ്പറഞ്ഞിരിക്കുന്നത് പ്രസിദ്ധമാണല്ലോ. ഈ ആയത്തിൻ്റെ അവസാനത്തിൽ ഓരോരുത്തനും അവനവൻ്റെ ഭാവി നന്മയ്ക്കു വേണ്ടി സൽക്കർമ്മങ്ങൾ സമ്പാദിക്കേണ്ടതുണ്ടെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നതും സ്മരണീയമാകുന്നു. നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതൽ നിർബന്ധമില്ലെന്നും സൗകര്യപ്പെടുന്ന മറ്റേതെങ്കിലും ഖുർആൻ വചനങ്ങൾ മാത്രം ഓതിയാലും മതിയാകുമെന്നും ഈ വാക്യത്തെ ആസ്പദമാക്കി ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സൂറത്തു ഫാത്തിഹ നിർബന്ധമാണെന്നുള്ളതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാകുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു: ലാ സ്വലാത്ത ലിമൻ ലാ യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്. മുത്തഫഖുൻ അലൈഹി. ഫാത്തിഹത്തുൽ കിതാബിനെ, വേദഗ്രന്ഥത്തിലെ പ്രാരംഭ അധ്യായത്തെ, ഓതാത്തവന് നമസ്കാരമില്ല. ബുഖാരി മുസ്ലിം. സൂറത്തുൽ ഫാത്തിഹയ്ക്കു പുറമേ വേറെയും സൂറത്തുകൾ നമസ്കാരത്തിൽ ഓതുക തിരുമേനിയുടെ പതിവായിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളതും പൊതുവിൽ അറിയപ്പെട്ടതാണ്. രാത്രി നമസ്കാരത്തെക്കുറിച്ച് പ്രസ്താവിച്ച ശേഷം നമസ്കാരത്തെ നിലനിർത്തണമെന്നും സക്കാത്ത് കൊടുക്കണമെന്നും അഥവാ അഖീമു സ്വലാത്ത വആതു സക്കാത്ത് പറഞ്ഞിരിക്കുന്നത് അഞ്ചു നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളെയും നിർബന്ധ ധർമ്മത്തെയും ഉദ്ദേശിച്ചാകുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാവുയാത്രയും വാനയാത്രയും അഥവാ ഇസ്റാഉം മിഅ്റാജും ഉണ്ടായ രാത്രിയിലാണ് അഞ്ചു നേരത്തെ നമസ്കാരം നിയമിക്കപ്പെട്ടത്. ഇത് തിരുമേനി മക്കയിൽ താമസിച്ചിരുന്ന കാലത്താണ്. എന്നാൽ സക്കാത്താകട്ടെ മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സക്കാത്ത് കൊടുക്കുവാൻ കൽപ്പിച്ചതിനെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, ചെറിയ പെരുന്നാൾ ദിവസം നൽകേണ്ടുന്ന ഫിത്ർ സക്കാത്താണ് ഇവിടെ ഉദ്ദേശ്യം. രണ്ട്, നിലവിലുള്ള സക്കാത്ത് നിയമം നടപ്പാക്കുന്നതിന് മുമ്പ് മറ്റു ചിലതരം ധർമ്മങ്ങൾ നിർബന്ധമുണ്ടായിരുന്നു, അതാണ് ഉദ്ദേശ്യം. മൂന്ന്, സക്കാത്തിൻ്റെ നിർബന്ധം മക്കയിൽ വച്ചു തന്നെ
5: അവതരിച്ചിരുന്നു.
4: പക്ഷേ അതിൻ്റെ വിശദ സ്വഭാവം മദീനയിൽ വച്ചാണ് നിയമമാക്കപ്പെട്ടത്. നാല്, നിലവിലുള്ള സക്കാത്ത് തന്നെയാണ് ഉദ്ദേശ്യം. ഈ ആയത്തിൻ്റെ അവതരണം ഉണ്ടായത് മക്കയിൽ വച്ചല്ല, മദീനയിൽ വച്ചാണെന്ന അഭിപ്രായത്തെ ആസ്പദമാക്കിയാണ് ഇപ്പറഞ്ഞത്. ഒരു പക്ഷേ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഭാവിയിൽ നടപ്പിലാക്കാൻ പോകുന്ന സക്കാത്തിനെപ്പറ്റി നേരത്തെ തന്നെ ഓർമ്മിപ്പിച്ചതായിരിക്കുവാനും സാധ്യതയുണ്ട്. അല്ലാഹു അഅലം. ഏതായാലും നിർബന്ധമായ നമസ്കാരത്തെയും നിർബന്ധമായ സക്കാത്തിനെയും കുറിച്ചാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാകുന്നു. കാരണം തുടർന്നുള്ള വാക്യത്തിൽ അല്ലാഹുവിന് നല്ലതായ കടം കൊടുക്കുകയും ചെയ്യുവീൻ, വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസന എന്നു പറഞ്ഞുവല്ലോ. ഇത് ഏതെങ്കിലും ഒരു നിശ്ചിത നിർബന്ധത്തെ ഉദ്ദേശിച്ചാവാൻ തരമില്ല, ഐസ്തികമായ ദാനധർമ്മങ്ങളെ ഉദ്ദേശിച്ചാകുവാനാണ് സാധ്യത. വഅഖ്റിദുല്ലാഹ, അല്ലാഹുവിന് കടം കൊടുക്കുക എന്ന പ്രയോഗത്തെപ്പറ്റി സൂറത്തു ഹദീദിൻ്റെ 11 വചനത്തിലും സൂറത്തു തഗാബുൻ 17 വചനത്തിലും വിവരിച്ചത് ഓർക്കുക. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വേണ്ടി വല്ല നന്മയും മുൻകൂട്ടി ചെയ്തു വച്ചാൽ അത് അല്ലാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ ഉത്തമമായും വമ്പിച്ച പ്രതിഫലമുള്ളതായും നിങ്ങൾക്ക് കണ്ടെത്താം. വമാ തുഖദ്ദിമു ലി അൻഫുസിക്കും എന്ന വാക്യം നമസ്കാരം, ധർമ്മം തുടങ്ങിയ എല്ലാവിധ പുണ്യകർമ്മങ്ങളെയും കുറിച്ചുള്ള പ്രോത്സാഹനമാകുന്നു. കേവലം ചെറുതെന്നോ നിസ്സാരമെന്നോ കരുതി ഏതൊരു സൽക്കാര്യത്തെയും അവഗണിക്കരുതെന്നും ഏതൊരു സൽക്കർമ്മവും അല്ലാഹു പാഴാക്കുകയില്ലെന്നും ഓരോന്നിനും പ്രതീക്ഷയിൽ കവിഞ്ഞ പ്രതിഫലം അവൻ നൽകുമെന്നും അല്ലാഹു അറിയിക്കുന്നു. നിർബന്ധ കടമകൾ കൊണ്ട് മതിയാക്കാതെ ഐച്ഛികമായ സൽക്കർമ്മങ്ങൾ കഴിവതും ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കുന്നത് ആവശ്യമാണ് എന്നുള്ള ഒരു ഉപദേശവും അതിലടങ്ങുന്നു. അവസാനമായി, എല്ലാവരും പാപമോചനം തേടിക്കൊണ്ടിരിക്കണമെന്ന് അല്ലാഹു ഉപദേശിക്കുന്നു. സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ പാപമോചനം തേടലിനുള്ള അഥവാ ഇസ്തിഗ്ഫാറിനുള്ള പ്രത്യേക സ്ഥാനം ഇതിൽ നിന്നു മനസ്സിലാക്കാം. മനുഷ്യൻ എത്ര തന്നെ പരിശുദ്ധനും സൽക്കർമ്മിയുമായിക്കൊള്ളട്ടെ, അവൻ്റെ പക്കൽ അറിഞ്ഞോ അറിയാതെയോ പല തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടായിരിക്കും. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നു, ആദമിൻ്റെ മക്കളെല്ലാം അബദ്ധം പിണയുന്നവരാണ്. അബദ്ധം പിണയുന്നവരിൽ വച്ച് ഉത്തമന്മാർ പശ്ചാത്തപിച്ചു മടങ്ങുന്നവരാകുന്നു. തിർമുദി ഇബ്നു മാജ. ആ നിലയ്ക്ക് താൻ ഒരു പാപം ചെയ്തതായി തോന്നാത്തവൻ പോലും അള്ളാഹുവിനോട് പാപമോചനം തേടാതിരിക്കുവാൻ നിവർത്തിയില്ല. മനുഷ്യരിൽ വച്ച് ഏറ്റവും ഉത്കൃഷ്ടനും പാപരഹിതനുമായ ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ. തിരുമേനി പോലും ദിനം പ്രതി 70ഓ 100ഓ പ്രാവശ്യം പാപമോചനം തേടിയിരുന്നുവെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാണ്. പാപമോചനം തേടുന്നത് നിമിത്തം പാപങ്ങൾ പൊറത്തു കിട്ടുന്നതിന് പുറമെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനും അനുഗ്രഹത്തിനും അത് കാരണമാണെന്നുകൂടി ഉണർത്തിക്കൊണ്ടാണ് അല്ലാഹു അദ്ധ്യായം സമാപിപ്പിക്കുന്നത്. അതെ, ഇന്നല്ലാഹ ഗഫൂറു റഹീം. നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. റബ്ബന ഗഫിർലന വർഹംന വലിവാലിദൈന വലിദുരിയത്തിന വലിൽ മുഅ്മിനീന വലിൽ മുഅ്മിനാത്തി അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ മിന്ന വൽ ഫളൽ.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് തഫ്സീർ അമാനി. സൂറത്ത് മുസമ്മിലിലെ 20-ാമത്തെ വചനമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ വിശദീകരിച്ചു നൽകിയത്.
1: ആരോഗ്യമുള്ള ശരീരവും മനസ്സുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നുവരുന്ന രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും പലപ്പോഴും നമ്മെ ഭയത്തിലും വലിയ ആശങ്കയിലും തള്ളിവിടാറുണ്ട്. എന്താണ് രോഗത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നോ ഏതുതരം ചികിത്സയാണ് വേണ്ടതെന്നോ അറിയാതെ ആളുകൾ വഴിമുട്ടി നിൽക്കുന്ന കാഴ്ച ഇന്നത്തെ കാലത്ത് സാധാരണവുമാണ്. രോഗങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ അവബോധം രോഗപ്രതിരോധത്തിലും രോഗചികിത്സയിലും ഏറെ അഭികാമ്യമാണ്. മാരക രോഗങ്ങൾക്ക് പോലും വളരെ ഫലപ്രദമായ ചികിത്സ ലഭ്യമാകുന്ന ഇക്കാലത്ത് അനാവശ്യമായ ഭയാശങ്കകൾക്ക് വിരാമമിടാൻ രോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവ് അനിവാര്യമാണ്. കേട്ടുകേൾവികൾക്കും തെറ്റായ ധാരണകൾക്കും പിന്നാലെ പോകാതെ

0: അവർക്ക് വ്യക്തവും പ്രായോഗികവുമായ മറുപടികൾ ലഭിക്കുന്നു. രോഗങ്ങളെ പേടിക്കേണ്ടതില്ല, പകരം അവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കി ശരിയായ രീതിയിൽ പ്രതിരോധിക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും ആരോഗ്യപരമായ സംശയങ്ങൾക്ക് കൃത്യമായ പരിഹാരം കണ്ടെത്താൻ, ആരോഗ്യപൂർണമായ ഒരു ജീവിതശൈലി പടുത്തുയർത്താൻ കേൾക്കാൻ മറക്കരുത് ആരോഗ്യവിചാരം. പീസ് റേഡിയോയിലൂടെ നിങ്ങളിലേക്കെത്തുമ്പോൾ ആധികളും ആശങ്കകളും മാറ്റിവെച്ച് വെളിച്ചമുള്ള ആരോഗ്യമുള്ള ഒരു നാളേക്ക് നമുക്ക് ചുവട് വയ്ക്കാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഈ ശബ്ദലോകത്തെ
0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും, എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: വിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് വെളിച്ചവും ജീവിതത്തിന് വഴികാട്ടിയുമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ. ഖുർആൻ പഠനം എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വിശുദ്ധ ഖുർആനിലെ വചനങ്ങളുടെ ആശയവും അർത്ഥവും വിശദീകരിക്കുന്നു പീസ് ഖുർആൻ റേഡിയോയിൽ. ഇനി ഹൃദയ വസന്തം. സൂറ അസ്സാഫാത്തിലെ 157 മുതൽ 160 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
5: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഅതു ബികിതാബികും ഇൻ കുൻതും സാദിഖീൻ.

0: وجعلوا بينه وبين الجنة نسبا ولقد علمت الجنة إنهم لمحضرون.
1: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 157-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 156-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദീകരണങ്ങളായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അം ലക്കും സുൽത്താനുൻ മുബീൻ, അഥവാ നിങ്ങൾക്ക് വല്ല പ്രമാണയോഗ്യമായ പ്രത്യക്ഷമായ വല്ല പ്രമാണവും നിങ്ങളുടെ കൈവശമുണ്ടോ? യഥാർത്ഥത്തിൽ ആ ഒരു ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ ഒരിക്കലും തന്നെ ഒരു പ്രമാണം ഈ പറയുന്ന വാദത്തിനില്ല എന്ന കാര്യമാണ്. ഇവിടെ ചില മുഫസ്സിറീങ്ങൾ പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല അവർ വ്യാജമാണ് പറയുന്നതെന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നില്ല. അവർ കളവ് പറയുകയാണ്, വ്യാജം ആരോപിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ നീതിബോധമാണ് അവിടെ വ്യക്തമാക്കുന്നതെന്ന് ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ അവർ പറയുന്നത് കളവാണെന്നതിന് ഇനിയും തെളിവ് ആവശ്യമില്ല. എന്നിട്ടും ബൽ ത്വലബ മിൻഹുമുൽ ഹുജ്ജ ഇൻ കാനു സ്വാദിഖീന ഫീ ദഅവാഹും, ഇവരുടെ വാദഗതി അത് സത്യസന്ധമാണെങ്കിൽ, എന്നാൽ സ്വീകരിക്കാം പ്രമാണമുണ്ടെങ്കിൽ. വമിനൽ മഅലൂമി അന്നഹും ലൻ യുഖീമു അൽ ഹുജ്ജ, വളരെ വ്യക്തമായ കാര്യമാണ് ഒരിക്കലും തന്നെ അവർക്ക് പ്രമാണം കൊണ്ടുവരാൻ സാധ്യമല്ലെന്ന്. എന്നിട്ടും അള്ളാഹു പ്രമാണം കൊണ്ടുവരാൻ വേണ്ടി അവരെ വെല്ലുവിളിക്കുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ നീതിബോധമാണ് വ്യക്തമാക്കുന്നത്. 157-ാമത്തെ വചനം ഫഅതൂ, എന്നാൽ വരുവീൻ ബികിതാബിക്കും നിങ്ങളുടെ ഗ്രന്ഥവും കൊണ്ട് രേഖയുമായി ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ സ്വാദിഖീൻ സത്യം പറയുന്നവർ. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു ഹാതു ബുർഹാനൻ അലാ ദാലിക് യകൂനു മുസ്തനിദ്ദൻ ഇലാ കിതാബിൻ മുനസ്സൽ മുനസ്സലുൻ മിനസ്സമാഇ അനില്ലാ, നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ അള്ളാഹുവിങ്കൽ നിന്നും അവതീർണമായ വല്ല ഗ്രന്ഥവും നിങ്ങൾ കൊണ്ടുവരണം. അന്നഹു ഇത്തഖദ മാ തഖൂലൂന ഫഇന്നമാ തഖൂലൂനഹു ലാ യുംകിനു ഇസ്തിനാദുഹു ഇലാ അഖിലിൻ ലാ യജൂസുൽ അഖ്ലു ബിൽ കുല്ലിയ. ഇത് അള്ളാഹുവിനെക്കുറിച്ച് ഈ ആരോപിക്കുന്ന ആരോപണത്തിന് പ്രമാണവുമില്ല, ബുദ്ധിപരമായും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. അതാണ് ആ പറഞ്ഞതിൻ്റെ, ആ വ്യാഖ്യാനിച്ചതിൻ്റെ പൊരുൾ. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു ഇൻ കാനത ലക്കും ഹുജ്ജത്തുൻ ഫീ കിതാബിൻ മിൻ ഇൻദില്ലാ, അള്ളാഹുവിങ്കെന്നുള്ള വല്ല ഗ്രന്ഥവും നിങ്ങൾക്ക് തെളിവായിട്ടുണ്ടെങ്കിൽ ഫഅതു ബിഹാ ഇൻ കുന്തും സ്വാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ അത് നിങ്ങൾ കൊണ്ടുവരൂ. സ്വാദിഖീന ഫീ ഖൗലിക്കും, നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾ സത്യമാണ് പറയുന്നതെങ്കിൽ, സത്യവാൻമാരാണെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുവരുവിൻ. തൊബരി റഹ്മുള്ള പറയുന്നു യഖൂലു ഫഅതു ബിഹുജ്ജതികും മിൻ കിതാബിൻ ജാഅകും മിൻ ഇൻദില്ലാ ബിഅന്നല്ലദീ തഖൂലൂന മിൻ അന്ന ലഹു അൽബനാത് വലകുമുൽ ബനീൻ കമാ തഖൂലൂൻ, അല്ലാഹു പെൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്കാകട്ടെ ആൺമക്കളുമാണ് എന്ന നിങ്ങളുടെ വാദം അത് സ്വീകരിക്കണമെങ്കിൽ അതിന് നിങ്ങൾ പ്രമാണയോഗ്യമായ തെളിവ് കൊണ്ടുവരൂ എന്നതാണ് അവിടെ വിശദീകരിക്കപ്പെട്ടത്. ഇവിടെ
0: വജഅലൂ ബൈനഹു വബൈനൽ ജിന്നതി നസബ വലഖദ് അലിമത്തിൽ ജിന്നതു ഇന്നഹും ലമുഹ്ദറൂൻ. വജഅലൂ,
1: അവർ ആക്കുകയും ചെയ്തു, ഏർപ്പെടുത്തുകയും ചെയ്തു. ബൈനഹു, അവൻ്റെ ഇടയിൽ. വബൈനൽ ജിന്ന, ജിന്നുകളുടെ ഇടയിലും. നസബ, ഒരു കുടുംബബന്ധം. വലഖദ് അലിമത്, തീർച്ചയായും അറിയാം, അറിഞ്ഞിട്ടുണ്ട്. അൽ ജിന്നതു, ജിന്നുകൾ, അതല്ലെങ്കിൽ ജിന്നുകൾക്ക്. ഇന്നഹും, നിശ്ചയമായും അവർ. ലമുഹ്ദറൂൻ, ഹാജറാക്കപ്പെടുന്നവർ തന്നെ, അഥവാ ശിക്ഷയിൽ ഹാജറാക്കപ്പെടുന്നവർ തന്നെ. ഖാലു അൽ മലായിക ബനാത്തുല്ലാഹ്, അവർ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന്. തസവ്വജല്ലാഹു മിൻ നിസാഇൽ ജിന്നി ഫവലദത് ലഹു അൽ മലായിക, അള്ളാഹു ജിന്നുകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ മലായിക്കത്തുകൾ അതിൽ നിന്ന് ജനിക്കുകയും ചെയ്തു. ഫഖാല തആല വലഖദ് അലിമത്തിൽ ജിന്നത് ജിന്നു ഇന്നഹും വലഖദ് അലിമത്തിൽ ജിന്നത്തു ഇന്നഹും ലമുഹ്ദറൂൻ, തീർച്ചയായും ജിന്നുകൾ അറിഞ്ഞിട്ടുണ്ട് അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുന്നവർ തന്നെയാണെന്ന്. ഐ ഫിൽ അദാബി യൗമൽ ഖിയാമ ഫൽ ജിന്നു അംഫുസുഹും യതബറഊന മിൻ ഹാദിഹിൻ നസ്ബ ലിമാ യഅലമൂന മിൻ അന്നഹും മിൻ അഹ്ലി സഈർ, ഈ ജിന്നുകൾ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ പറയുന്നത് വഴി തങ്ങൾ നരകാവകാശികളാകുമെന്ന്. ലാ മിൻ ആലമിൽ അർവാഹ് അത്വാഹിറ ഫമാ ലിഹാഉലാഇൽ മുശ്രിക്കീൻ, എന്താണ് ഈ ബഹുദൈവ വിശ്വാസികൾക്ക് പറ്റിയത്? അവർ അള്ളാഹുവിനെക്കുറിച്ച് അവർക്കറിയാത്ത കാര്യം അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നു. ഫലൗ കാന ബൈനല്ലാഹി വബൈനൽ ജിന്നത്തി നസബൻ ലഅക്റമഹും വലമാ അഹാനഹും ഫിൽ അദാബിൽ മുഹീൻ, അള്ളാഹുവിനും അവർക്കുമിടയിൽ വല്ല കുടുംബ ബന്ധവും ഉണ്ടായിരുന്നെങ്കിൽ അല്ലാ അവരെ ആദരിക്കുമായിരുന്നു, ഒരിക്കലും അവരെ നിന്ദിക്കുമായിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകളുടെ ഗുരുതരമായ ഒരു ആരോപണമായിരുന്നു അല്ലാഹു ഒരു ജിന്നിയത്തിനെ വിവാഹം കഴിച്ചതിലുള്ള സന്താനമാകുന്നു മലായിക്കത്തുകൾ എന്നത്. ഖാതലഹുമുല്ലാ, അല്ലാഹുവിന് നാശം അവരുടെ മേലുണ്ടാകട്ടെ. മലക്കിനെ ഉദ്ദേശിച്ച് ജിന്ന് എന്ന് പറയുന്നു എന്ന വാദത്തിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് ചില മുഫസ്സറുകൾ എടുത്തു പറയുന്നു. ഈ വചനത്തിൽ മലക്കിനെ ഉദ്ദേശിച്ചാണ് ജിന്ന് എന്ന് പറഞ്ഞതെന്ന് ചില തഫ്സീറുകൾ എടുത്തു പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് സ്വാലിഹുൽ ഉസൈമീൻ റഹ്മഹുല്ലാഹി പോലുള്ള മുഫസ്സറുകൾ വ്യക്തമാക്കുന്നു. ബയാനു ഉതുവിഹാ ഉലായി വത്വഖിയാനിഹിം ഹൈസു വസഫുല്ലാഹ സുബ്ഹാനഹു വതആല ബിമാ ലാ യലീഖു ബിഹി ഫജഅലു ബൈനഹു വബൈനൽ ജിന്നതി നസബ, അല്ലാഹുവിനെക്കുറിച്ച് അവന് അനുയോജ്യമല്ലാത്ത വിശേഷണമാകുന്നു ഇക്കൂട്ടർ വാദിച്ചിരിക്കുന്നത്, അല്ലാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അന്നഹ ഉലാഇല്ലദീന ജഅലു ബൈനഹ വബൈനല്ലാഹി നസബൻ യഅലമൂന അന്നഹ ഉലാഇ മുഅദ്ദബൂൻ അലാ മാ ഖാലു, അല്ലാഹുവിന് ഇവരുമായി കുടുംബബന്ധമുണ്ടെന്ന് പറയുന്നത് വഴി അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്നാണ് അള്ളാഹുവിൻ്റെ വചനം വ്യക്തമാക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, വജഅലൽ മുശ്രിക്കൂന ബൈനല്ലാഹി വൽ മലായികത്തി ഖിറാബതൻ വനസബ, മുശ്രിക്കുകൾ അള്ളാഹുവിൻ്റെയും മലായികത്തുകളുടെയും ഇടയിൽ കുടുംബബന്ധമുണ്ടെന്ന് വാദിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ നിശ്ചയിച്ചിരിക്കുന്നു. വലഖദ് അലിമത്തിൽ മലായിക അന്നൽ മുശ്രിക്കീന മുഹ്ദറൂന ലിൽ അദാബി യൗമൽ ഖിയാമ, എന്നാൽ മലക്കുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മുശ്രിക്കുകൾ ഖിയാമത്ത് നാളിൽ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന്. അതുകൊണ്ട് അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടുമെന്ന് അവർ മനസ്സിലാക്കുന്നു, അഥവാ മലായിക്കത്തുകൾ മനസ്സിലാക്കുന്നു എന്നാണ് അദ്ദേഹം അതിന് വിശദീകരണമായി നൽകുന്നത്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഖാലൽ മുശ്രിക്കൂന അൽ മലായിക്കത്തു ബനാത്തുല്ലാ ഫസഅല അബൂബക്കർ ഫമൻ ഉമ്മഹാതുഹുൻ, മുശ്രിക്കുകൾ പറയുന്നു മലായിക്കത്തുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അപ്പോൾ ചോദിച്ചു, എങ്കിൽ അവരുടെ ഉമ്മമാർ ആരാകുന്നു എന്ന്. ഖാലു ബനാത്തു സറവാത്തിൽ ജിന്ന്, ജിന്നുകളുടെ കൂട്ടത്തിലെ പ്രമുഖന്മാരുടെ പെൺമക്കളാകുന്നു അവർ എന്ന്. അതായിരുന്നു അവരുടെ കള്ളവാദം. വലഖദ് അലിമത്തിൽ ജിന്നത്തു, ഐ അല്ലദീന നസബു ഇലൈഹിം ദാലിക്, അള്ളാഹുവിനേക്ക് മലായിക്കത്തുകളെ ചാർത്തി പറയുന്ന അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന് പറയുന്ന ആളുകൾ, ആ ആളുകൾ അള്ളാഹുവിലേക്കത് ചാർത്തി പറയുന്നത് വഴി അവർ ശിക്ഷയിൽ ഹാജരാക്കപ്പെടും, ഖിയാമത്ത് നാളിൽ ശിക്ഷിക്കപ്പെടുമെന്നാണ് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളിൽ മുഫസ്സിറുകൾ എടുത്തു പറഞ്ഞ കാര്യം. ഇന്നല്ലദീന ഖാലു ദാലിക് ലമുഹ്ദറൂന ഫിൽ അദാബി യൗമൽ ഹിസാബ് ലികദിബിഹിം ഫീ ദാലിക് വഫ്തിറാഇഹിം വഖൗലിഹിമുൽ ബാത്തിൽ ബിലാ ഇൽമിൻ, അവരുടെ വ്യാജവാദം കാരണം, അവരുടെ കെട്ടിച്ചമച്ചുള്ള വർത്തമാനം കാരണം. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് എടുത്തു പറഞ്ഞ കാര്യം. زعم اعضاء الله انه تبارك وتعالى هو وابليس اخوان, മറ്റൊരു വാദം അവർ പറഞ്ഞത് അല്ലാഹുവും അതേപോലെ തന്നെ പിശാചുക്കളുടെ നേതാവായ ഇബ്ലീസും സഹോദരങ്ങളാകുന്നു എന്ന്. ഇത് അല്ലാഹുവിൻ്റെ പേരിൽ അവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാകുന്നു. ഇമാം ഇബ്നു ജരീർ റഹ്മഹുല്ലാ ഈ വാദത്തെ അവർ പറഞ്ഞതായി എടുത്തുദ്ധരിക്കുന്നത് കാണാൻ സാധിക്കും. 159-ാമത്തെ വചനം, സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മഹാപരിശുദ്ധനത്രേ. അമ്മാ യസിഫൂൻ, അവർ വർണ്ണിച്ചു പറയുന്നതിൽ നിന്ന്. തനസ്സഹല്ലാഹു അൻ കുല്ലി മാ ലാ യലീഖു ബിഹി, അല്ലാഹുവിന് അനുയോജ്യമല്ലാത്ത എല്ലാത്തിൽ നിന്നും അല്ലാഹ് പരിശുദ്ധനാകുന്നു. മിമ്മ യസിഫുഹു ബിഹി അൽ കാഫിറൂൻ, സത്യനിഷേധികൾ അല്ലാഹുവിനെക്കുറിച്ച് വർണ്ണിക്കുന്നതിൽ നിന്ന്. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഐ തആല വ തഖദ്ദസ വ തനസ്സഹ, അല്ലാഹു ഉന്നതനാകുന്നു, അവൻ പരിശുദ്ധനാകുന്നു. അൻ ഐ യകൂന ലഹു വലദ്, തനിക്കൊരു സന്താനമുണ്ടാവുക എന്നതിൽ നിന്ന്. വഅമ്മ യസിഫുഹു ബിഹി അല്ലാലിമൂനൽ മുൽഹിദൂന ഉലുവൻ കബീറ, ഈ അക്രമികളും അതേപോലെ തന്നെ നിഷേധികളുമായിട്ടുള്ളവർ അല്ലാഹുവിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാം തന്നെ അല്ലാഹു ഉന്നതനും മഹാനുമാകുന്നു. അല്ലാഹുവിനെക്കുറിച്ച് തെറ്റായ വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകൾ, അവർക്ക് അറിവില്ലാതെ ധാരാളം അന്യായങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കാറുണ്ട്. മതവിശ്വാസികളെന്ന് പറയുന്നവർ പോലും, ഒരു വേള മുസ്ലിം നാമധാരികൾ പോലും, അല്ലാഹുവിനെക്കുറിച്ചുള്ള ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ പിൻബലമില്ലാത്ത ആരോപണങ്ങൾ, വിശേഷണങ്ങൾ അല്ലാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ദൂഷ്യഫലമായി അല്ലാഹു സൃഷ്ടികളെപ്പോലെ മനുഷ്യരെപ്പോലെ ഉള്ള മനുഷ്യൻ്റെ ദൗർബല്യങ്ങളുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കുറവുകളുള്ള ഒരാളായിട്ടാണ് അവർ അല്ലാഹുവിനെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ അടുക്കൽ ശുപാർശ പറയുക എന്ന് പറഞ്ഞാൽ തങ്ങൾക്കിഷ്ടപ്പെടുന്ന ആർക്കു വേണ്ടിയും അല്ലാഹുവിനോട് ശുപാർശ പറഞ്ഞാൽ അത് സ്വീകരിക്കപ്പെടും എന്ന വിശ്വാസം അവർ വെച്ചു പുലർത്തുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു നിഷിദ്ധമാക്കിയ കാര്യമായി അല്ലാഹു പറയുന്ന കാര്യമാണ്, വ അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, നിങ്ങൾ അല്ലാഹുവിനെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ പറയുന്നതും അല്ലാഹ് നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നത്. ഇവിടെ ഈ ആളുകൾ അല്ലാഹുവിന് സന്താനങ്ങളുണ്ടെന്ന് വാദിക്കുന്നത് വഴി അല്ലാഹുവിൻ്റെ കടുത്ത ശാപത്തിനും കോപത്തിനും അവർ വിധേയരായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് അല്ലാഹുവിലേക്കടുക്കാൻ മധ്യവർത്തികൾ ആവശ്യമുണ്ട്. നേർക്കുനേരെ അല്ലാഹുവോട് പ്രാർത്ഥിക്കുന്നത് സാധാരണക്കാരായ നമുക്ക് പാടില്ലാത്ത കാര്യമാണ്. നാം നേർക്കുനേരെ പ്രാർത്ഥിച്ചാൽ അത് ഫലപ്രദമാവുകയില്ല, അത് സ്വീകാര്യമാവുകയില്ല എന്നൊക്കെയുള്ള അല്ലാഹുവിനെക്കുറിച്ചുള്ള വാദങ്ങൾ. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മധ്യവർത്തികൾ ആവശ്യമില്ലാത്തവൻ, ഏതൊരു മനുഷ്യൻ്റെയും ജീവനാഡിയേക്കാൾ അവനുമായി അടുത്തവൻ, എവിടെ വച്ചും ഏത് പാതിരാത്രിയിലും ഏത് വിജനമായ സ്ഥലത്തും ആർക്കും പ്രാർത്ഥിക്കാൻ പ്രാപിക്കാൻ കഴിയുന്നവൻ എന്ന രൂപത്തിലാകുന്നു അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്നും പ്രമാണത്തിൻ്റെ പിൻബലമില്ലാത്ത എല്ലാ തരത്തിലുള്ള വിശദീകരണങ്ങളിൽ നിന്നും വിശേഷണങ്ങളിൽ നിന്നും അള്ളാഹു മുക്തനാണെന്നത് 159-ാമത്തെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹു മഹാപരിശുദ്ധനത്രേ. അമ്മാ യസിഫൂൻ, അവർ അവനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നതിൽ നിന്ന്. 160-ാമത്തെ വചനം, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഇല്ലാ ഇബാദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിയാന്മാർ ഒഴികെ. അൽ മുഖ്ലസീൻ, കളങ്കരഹിതരാക്കപ്പെട്ട. ഇവിടെ പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ എന്താണ് ഇബാദ് എന്ന പദം അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഇബാദ് എന്നത് ഉബൂദിയത്ത് എന്നതും രണ്ട് തരത്തിൽ ഖുർആൻ അത് എടുത്തു പറയാറുണ്ട്. ഒന്ന്, എല്ലാ സൃഷ്ടികളും അവർ അള്ളാഹുവിൻ്റെ അടിമകളാകുന്നു എന്നർത്ഥത്തിൽ. ഖുർആൻ തന്നെ സൂറത്ത് മറിയമിൽ പറഞ്ഞത് കാണാം, ഇൻകുല്ലു മാ ഫിസ്സമാവാതി വൽ അർദി ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. ഒരാളുമില്ല ആകാശങ്ങളിലാകട്ടെ ഭൂമിയിലാകട്ടെ, ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ, അള്ളാഹുവിൻ്റെ അടുക്കൽ ദാസന്മാരായി വരാതെ. ഈ പറഞ്ഞ അബ്ദ് എന്നത് അള്ളാഹുവിൻ്റെ ഖദറിൻ്റെ അടിസ്ഥാനത്തിലുള്ള അബ്ദാകുന്നു. അതിൽ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ വ്യത്യാസമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അഥവാ ശർഈയായിട്ടുള്ള അബ്ദ് എന്ന അർത്ഥത്തിൽ ഖുർആൻ ആ പദത്തെ പ്രയോഗിക്കാറുണ്ട്. സൂറത്തുൽ ഫുർഖാനിൽ കാണാം, വ ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകന്റെ ദാസന്മാർ. അവിടെ അള്ളാഹു വിശേഷിപ്പിക്കുന്നത് അള്ളാഹുവിന് വഴിപ്പെട്ട ദാസന്മാർ എന്നാകുന്നു. ഈ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്നതിന് ഐ അൽ മുഅ്മിനീൻ അല്ലദീന അഖ്ലസഹും അഖ്ലസഹുമുല്ലാഹു തആല ലിനഫ്സിഹി, അഥവാ അള്ളാഹു തനിക്കു വേണ്ടി ഇഖ്ലാസോടുകൂടി ഇബാദത്തെടുക്കുന്ന, അതിനുവേണ്ടി അള്ളാഹ് ഇഖ്ലാസ് നൽകിയ തൻ്റെ ദാസന്മാർ എന്നാകുന്നു. അന്നം മിൻ ഇബാദില്ലാഹി സുബ്ഹാനഹു വതആല മൻ മന്ന അലൈഹിം ഫഅഖ്ലസഹും വഅഖ്ലസൂ ലഹു അൽഹഖ് ലഖൗലിഹി. അള്ളാഹു അവൻ്റെ തൗഫീഖ് കൊണ്ട് ഇഖ്ലാസ് നൽകിയ ആളുകളെക്കുറിച്ചാണ് ഇവിടെ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറയുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നു. ഏതായിരുന്നാലും ഈ പറയപ്പെട്ട ദുരാരോപണങ്ങളിൽ നിന്ന് മുക്തമായി അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹുവും റസൂലും പറഞ്ഞത് വിശ്വസിക്കുന്ന, ആ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയ വസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സ്വാഫാത്തിലെ 157 മുതൽ 160 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ചു നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: വായനക്കു വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അഭിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തി നിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത് അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور على مر الزمان تألقا وأضاء للدنيا غريبا.
3: ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവ് അന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ തെൻസീൽ. ലോക പ്രശസ്ത കാരിയുകളുടെ അതിമനോഹരമായ ഖുർആൻ പാരായണമാണ് തെൻസീൽ പ്രോഗ്രാം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ബക്കറയിലെ 253 മുതൽ സൂറത്തു ആലുംറാൻ 92 വരെയുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷേഖ് അഹമ്മദ് നുഫൈസ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാ അല്ലാ, ജസാക്കുമല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് തൻസീൽ, സൂറത്തുൽ ബഖറയിലെ 253 മുതൽ സൂറത്ത് ആലുംറാൻ 92 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് അശ്ശേഖ് അഹമ്മദ് നുഫൈസ്.
1: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. കുഞ്ഞിളം കാരികളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ മനോഹരമായി കേൾക്കാനുള്ള ഈ ഒരു അവസരത്തിൽ നാം ഇന്ന് കേൾക്കുന്നത് സൂറത്ത് സുമർ 56 മുതൽ 68 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളിൽ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് റേഡിയോ, റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി, ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com. ഫോൺ 9020840840.
2: ലോക പ്രശസ്തരായ കാരിയവികളുടെ ശബ്ദത്തിൽ പരിശുദ്ധ ഖുർആൻ ജുസ് അടിസ്ഥാനമാക്കി ശ്രോതാക്കളെ പഠിക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോ ഖത്തമുൽ ഖുർആൻ. ഇന്ന് ജുസ് 18, പാരായണം ഷെയ്ഖ് മിഷാരി റാഷിദ് അൽ അഫാസി.

പീസ് ഖുർആൻ റേഡിയോ ഇനി മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 555-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷൈഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലൂടെ വിശുദ്ധ ഖുർആനിലെ 555-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷേഖ് സഅദ് അൽഗാമിദി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: സൂറത്തുൽ മആരിജ് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ.
3: ബിസ്മില്ലാ

0: يوعدون.
1: بيس راديو تيون تو رياليتي.
2: മതവിജ്ഞാന പഠനത്തിന് കാലത്തിന്റെ വരദാനം ഈ മദ്രസ. പ്രക്ഷേപണം രാവിലെ 7:10 വൈകുന്നേരം 6:05 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും, കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ ഈ മദ്രസ.
3: പീസ് ഖുർആൻ റേഡിയോ. ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് തഫ്സീർ അമാനി. ഖുർആൻ പഠനം സാധാരണക്കാർക്ക് അന്യം നിന്നിരുന്ന സമയത്ത് പഠിപ്പിക്കാൻ ബാധ്യതയുള്ളവർ പോലും പഠിപ്പിക്കുന്നതിനെയും പാരായണം ചെയ്യുന്നതിനെപ്പോലും വിമർശിച്ചിരുന്ന സമയത്ത് ത്യാഗോജ്വലമായ തന്റെ പരിശ്രമത്തിലൂടെ മലയാളികൾക്ക് ഖുർആൻ പരിഭാഷയും വ്യാഖ്യാനവും പരിചയപ്പെടുത്തി ഖുർആൻ പഠനം സർവ്വസാധാരണമാക്കാൻ മലയാളികളെ ഏറെ സഹായിച്ച ബഹുമാന്യ പണ്ഡിതൻ മർഹൂം മുഹമ്മദ് അമാനി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്നത്തെ തഫ്സീർ അമാനി പരിപാടിയിൽ 16-ാം അധ്യായം സൂറത്തു നഹൽ ശബ്ദാവിഷ്കാരമാണ് നാം കേൾക്കുന്നത്.
4: വചനം 22. ഇലാഹുക്കും, നിങ്ങളുടെ ആരാധ്യൻ ദൈവം. ഇലാഹും വാഹിദ്, ഒരേ ആരാധ്യനാണ്, ഏക ദൈവമാകുന്നു. ഫല്ലദീന ലാ യുഅ്മിനൂന, എന്നാൽ വിശ്വസിക്കാത്തവർ. ബിൽ ആഖിറത്തി, പരലോകത്തിൽ. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ. മുൻകിറത്തുൻ, നിഷേധിക്കുന്നവയാകുന്നു. വെറുക്കുന്ന, പ്രതിഷേധിക്കുന്നവയാകുന്നു. വഹും, അവർ, അവരാകട്ടെ. മുസ്തക്ബിറൂൻ, അഹംഭാവം നടിക്കുന്നവരാണ്. വലുപ്പം, ഗർവ് നടിക്കുന്നവരാണ്.

0: നിങ്ങളുടെ ആരാധ്യൻ ഒരേ ഒരു ആരാധ്യനാകുന്നു. എന്നാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അവരുടെ ഹൃദയങ്ങൾ അത് നിഷേധിക്കുന്നവയാകുന്നു. അവർ അഹംഭാവം നടിക്കുന്നവരുമാകുന്നു.
1: വചനം 23. ലാ ജറമ, നിസ്സംശയം, കുറ്റമല്ല അഥവാ സത്യമായും. അന്നല്ലാഹ, അല്ലാഹു ആകുന്നു എന്നുള്ളത്. യഅലമു,

അവൻ അറിയുന്നുവെന്നുള്ളത്. മാ യുസിറൂന, അവർ രഹസ്യമാക്കുന്നത്. വമാ യുഅലിനൂൻ, അവർ പരസ്യമാക്കുന്നതും. ഇന്നഹു, നിശ്ചയമായും അവൻ. ലാ യുഹിബ്ബു, ഇഷ്ടപ്പെടുകയില്ല, സ്നേഹിക്കുകയില്ല. അൽ മുസ്തക്ബിരീൻ, അഹംഭാവം നടിക്കുന്നവരെ.

0: നിസ്സംശയമത്രേ, അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നുവെന്നുള്ളത്. നിശ്ചയമായും അവൻ അഹംഭാവം നടിക്കുന്നവരെ ഇഷ്ടപ്പെടുകയില്ല.
1: മുശ്രിക്കുകൾ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല. പരലോകത്തിൽ വിശ്വസിക്കാത്തവർ അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിക്കുന്നവരും അഹംഭാവികളുമാകുന്നു. അഥവാ അഹംഭാവം കൊണ്ടാണവർ വിശ്വസിക്കാതിരിക്കുന്നത്. അള്ളാഹു അവരെ വെറുതെ വിടുവാൻ പോകുന്നില്ല. അവരുടെ രഹസ്യവും പരസ്യവും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള നടപടി അവൻ എടുക്കുക തന്നെ ചെയ്യും എന്ന് സാരം. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നു, അള്ളാഹുവിനെക്കുറിച്ച് മാത്രം പ്രസ്താവിക്കപ്പെട്ടാൽ പരലോകത്തിൽ വിശ്വസിക്കാത്തവരുടെ ഹൃദയങ്ങൾ അറച്ച് ചുളുങ്ങിപ്പോകും. അവന് പുറമേയുള്ളവരെപ്പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ അപ്പോഴതാ അവർ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. സൂറത്തു ജുമർ 45. വീണ്ടും ഒരു സ്ഥലത്ത് പറയുന്നു, നിശ്ചയമായും എന്നെ ആരാധിക്കുന്നതിനെപ്പറ്റി അഹംഭാവം നടിക്കുന്നവർ നിന്ദരായിക്കൊണ്ട് വഴിയെ ജഹന്നമിൽ പ്രവേശിക്കുന്നതാണ്. അധ്യായം 40:60. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, അണുത്തൂക്കം ഹൃദയത്തിൽ അഹംഭാവമുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അണുത്തൂക്കം സത്യവിശ്വാസം ഹൃദയത്തിലുള്ളവൻ നരകത്തിൽ പ്രവേശിക്കുകയുമില്ല. അപ്പോൾ ഒരാൾ ചോദിച്ചു, റസൂലെ, ഒരാൾ അവൻ്റെ വസ്ത്രം നല്ലതായിരിക്കുവാനും ചെരുപ്പ് നല്ലതായിരിക്കുവാനും ഇഷ്ടപ്പെടുന്നു, ഇത് അഹംഭാവമാകുമോ? അപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിശ്ചയമായും അള്ളാഹു സുന്ദരനാണ്, അവൻ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടുന്നു. അഹംഭാവം എന്നാൽ യഥാർത്ഥത്തെ ധിക്കരിക്കലും മനുഷ്യരോട് അവഗണന കാണിക്കലുമാകുന്നു. മുസ്ലിം, തിർമുദി, അബൂദാവൂദ്.
2: വചനം 24. പറയപ്പെട്ടാൽ, ചോദിക്കപ്പെട്ടാൽ, ലഹും അവരോട്, മാദാ എന്തൊന്നാണ്, അൻസല ഇറക്കിയത്, റബ്ബുക്കും നിങ്ങളുടെ റബ്ബ്, ഖാലു അവർ പറയും, അസാതീറു പുരാണകഥകൾ അഥവാ ഐതിഹ്യങ്ങൾ ആകുന്നു, അൽ ഔവലീൻ പൂർവികന്മാരുടെ.

0: നിങ്ങളുടെ റബ്ബ് അവതരിപ്പിച്ചത് എന്താണ് എന്നവരോട് പറയപ്പെട്ടാൽ അവർ പറയും, പൂർവികന്മാരുടെ പുരാണ കഥകൾ എന്ന്.
1: വചനം 25. ലിയഹ്മിലു, അവർ വഹിക്കുവാൻ വേണ്ടി, പേറുവാൻ വേണ്ടി, ഔസാറഹും, അവരുടെ കുറ്റങ്ങളെ, ഭാരങ്ങളെ, കാമിലത്തൻ, പൂർത്തിയായ നിലയിൽ, യൗമൽ ഖിയാമ, ഖിയാമത്തു നാളിൽ, വമിൻ ഔസാരി, കുറ്റങ്ങളിൽ നിന്നും ചിലതും, കുറ്റങ്ങളിൽ നിന്നും ചിലത്, ഭാരങ്ങളിൽ നിന്നും ചിലത്, അല്ലദീന യുദില്ലൂനഹും, അവരെ വഴിപിഴപ്പിക്കുന്നവരുടെ, ബിഗൈരി ഇൽമിൻ, അറിവുകൂടാതെ, അറിവില്ലാതെ, അല അല്ല, അറിയുക, സാ വളരെ മോശം, എത്രയോ ചീത്ത, മാ യസിറൂൻ, അവർ വഹിക്കുന്നത് അഥവാ കുറ്റം പേറുന്നത്.

0: علم ألا ساء ما يزرون.
1: അതെ, കയാമത്തുനാളിൽ അവർ തങ്ങളുടെ കുറ്റഭാരങ്ങൾ പൂർണമായും വഹിക്കുവാൻ വേണ്ടി, കൂടാതെ യാതൊരു കൂട്ടരെ അറിവില്ലാതെ തങ്ങൾ വഴിപിഴപ്പിക്കുന്നുവോ അവരുടെ കുറ്റഭാരങ്ങളിൽ നിന്നും കുറെ വഹിക്കുവാൻ വേണ്ടി. അല്ല, അറിയുക, അവർ പേറുന്നത് അഥവാ അവരുടെ കുറ്റഭാരം വളരെ മോശം.
2: ആ അഹംഭാവികളോട് ആരെങ്കിലും വല്ലപ്പോഴും എന്താണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിന് ശരിക്കൊരു മറുപടി പറയുവാൻ പോലും അവർ തയ്യാറല്ല. എന്തോ ചില പഴംപുരാണങ്ങളും ഐതിഹ്യങ്ങളും എന്നെ മറുപടി പറയൂ. അതിൻ്റെ ഫലമോ അവരുടെ തെറ്റുകുറ്റങ്ങളുടെ പാപഭാരം പരിപൂർണമായി തന്നെ ഖിയാമത്തുനാളിൽ അവർ പേറേണ്ടി വരും. അത്രയുമല്ല, അള്ളാഹു അവതരിപ്പിച്ചതിനെ അഥവാ ഖുർആനെപ്പറ്റി പുരാണങ്ങളെന്നും ജാലവിദ്യയെന്നും ഭ്രാന്തെന്നുമൊക്കെ പറഞ്ഞ് വിവരമില്ലാത്ത ആളുകളെ അവർ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ പാപഭാരങ്ങളിൽ നിന്ന് ഒരു പങ്കും കൂടി ആ അഹംഭാവികൾ പേറേണ്ടതായി വരും. അപ്പോൾ അവരുടെ സ്ഥിതി വളരെ ശോചനീയം തന്നെ. മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന നേതാക്കളെപ്പറ്റി അള്ളാഹു പറയുന്നു, അവർ അവരുടെ ഭാരങ്ങളും അവരുടെ ഭാരങ്ങളോടൊപ്പം വേറെ ഭാരങ്ങളും വഹിക്കേണ്ടി വരിക തന്നെ ചെയ്യും. സൂറത്ത് അങ്കബൂത്ത് 13. സ്വയം പിഴച്ചു പോയതിൻ്റെയും വ്യാജം കെട്ടിപ്പറഞ്ഞതിൻ്റെയും വിവരമില്ലാത്തവരെ വഴിപിഴപ്പിക്കുവാൻ ശ്രമിച്ചതിൻ്റെയും കുറ്റങ്ങൾക്ക് പുറമെ ആ വഴിപിഴച്ചവർ ചെയ്യുന്ന കുറ്റങ്ങൾക്കൊക്കെ കാരണക്കാരായതിൻ്റെ പേരിലും ഇവർ ശിക്ഷാർഹരായിത്തീരുന്നു. നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അവനെ പിൻപറ്റിയവരുടെ പ്രതിഫലത്തിൽ ഒരു കുറവും വരാതെ തന്നെ അവരുടെ അതേമാതിരി പ്രതിഫലം ലഭിക്കുന്നതാണെന്നും, ദുർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവന് അവനെ പിൻപറ്റിയവരുടെ കുറ്റത്തിൽ ഒരു കുറവും വരാതെ തന്നെ അവരുടെ കുറ്റങ്ങളുടെ അത്ര കുറ്റം ഉണ്ടായിരിക്കുമെന്നും മുസ്ലിം റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച നബിവചനം ഇവിടെ പ്രസ്താവ്യമാകുന്നു. ഹജ്ജു കാലങ്ങളിൽ അന്യരാജ്യത്തു നിന്ന് ഹജ്ജിന് വരുന്നവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ഖുർആനെയും സംബന്ധിച്ച് ജാലവിദ്യ, ഭ്രാന്ത്, ജ്യോത്സ്യം, പുരാണകഥ എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുവാൻ വലീദ് ബിൻ ഉഖ്ബത്തിൻ്റെ നേതൃത്വത്തിൽ പല ആളുകളും മക്കായിലെ വഴികൾ ഓരോരുത്തരായി ബാഗിച്ചെടുത്തിരുന്നതായി പല റിവായത്തുകളിലും കാണാം. ഇതുപോലെയുള്ള പല സംരംഭങ്ങളും പ്രചാരവേലകളും ഖുറൈശികൾ നടത്തിവന്നിരുന്നു. ദുർമാർഗത്തിലേക്കും അന്ധവിശ്വാസങ്ങളിലേക്കും ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന എല്ലാവർക്കും ബാധകമാണ് അള്ളാഹുവിൻ്റെ ഈ താക്കീത്.
1: വചനം 26.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിന് മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
4: പീസ് റേഡിയോ.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം സംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്കും രാത്രി 9 മണിക്കും.
1: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കളെ, ഇനി നമ്മൾ തൻസീലിലേക്കാണ് പ്രവേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ഹൃദ്യമായ പാരായണം ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുവാനായി ശ്രോതാക്കൾക്ക് അവസരമൊരുക്കുകയാണ് തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.

0: ജസാകുമുല്ലാഹു ഖൈറ. പാരായണം നിർവഹിച്ചത് അശ്ശേഖ് മുഹമ്മദ് അൽ അബ്ദുള്ള.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: നമ്മുടെയൊക്കെ ഫോണുകളിൽ എത്ര വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്! ഓ, ആർക്കറിയാം എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. ഇനി ഉള്ള ഗ്രൂപ്പുകളിൽ എത്ര വാട്സാപ്പ് ഗ്രൂപ്പുകൾ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്! പലതും നല്ല ഉപകാരമുള്ളത് തന്നെയാണ്. എന്നാൽ പുതിയൊരു ഗ്രൂപ്പിൽ ചേരണമെന്ന് നമ്മളോട് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുഖം ചുളിയും. ഉള്ളതുകൊണ്ട് തന്നെ ആകെ കുടുങ്ങിയിരിക്കുകയാണ്, മെസ്സേജ് നിറഞ്ഞിട്ട് ഫോണ് ജാമായി കിടക്കുകയാണ് എന്നൊക്കെ പറയും. എന്നാൽ ഒരു പുതിയ വാട്സാപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ടീം പീസ് റേഡിയോ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അത് പീസ് റേഡിയോ ചങ്ങാതിക്കൂട്ടം എന്ന വാട്സപ്പ് ഗ്രൂപ്പാണ്. കുട്ടികൾക്കായി നിരവധി പദ്ധതികൾ പീസ് റേഡിയോ നിലവിൽ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും വെക്കേഷൻ ആരംഭിച്ച സ്ഥിതിക്ക് വിശ്രം സ്റ്റുഡൻസുമായി സഹകരിച്ചുകൊണ്ടുള്ള ചില പദ്ധതികളിലേക്ക് പ്രവേശിക്കുകയാണ്. മിക്കപ്പോഴും രക്ഷിതാക്കൾക്ക് ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായ ധാരണയില്ല. എന്തൊക്കെയാണ് പദ്ധതികൾ, എന്തിൻ്റെ എല്ലാം ഭാഗമാക്കാൻ കഴിയും, ഏത് പ്രായക്കാർക്കാണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമാവാൻ കഴിയുക, അതിൻ്റെ സാങ്കേതിക തടസ്സങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും, ഇതിലൊന്നും ധാരണയില്ലാത്ത ടെക്നിക്കലി നിരക്ഷരരായ, സാങ്കേതികമായി നിരക്ഷരരായ കുറേ രക്ഷിതാക്കളുണ്ട്. അവർക്ക് വിദ്യാഭ്യാസമല്ല. അപ്പോൾ അവരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകൾ. വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയല്ല, രക്ഷിതാക്കൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ പോയി ചങ്ങാതിക്കൂട്ടം എന്ന വിൻഡോ ക്ലിക്ക് ചെയ്ത് അതിൽ നിങ്ങളുടെ കുട്ടിയുടെ പേരും അഡ്രസ്സും ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് ലഭിക്കും. ആ ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ചങ്ങാതിക്കൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഭാഗമാകാൻ കഴിയും. അല്ലെങ്കിൽ പീസ് റേഡിയോ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്കിതിൻ്റെ ഭാഗമാകാൻ കഴിയും. ഒരു വലിയ ദൗത്യത്തിൻ്റെ ഒരു മനോഹര യാത്രാരംഭമാണ്. നിങ്ങൾ തീർച്ചയായും പ്രാർത്ഥനയോടൊപ്പം ഈ ഒരു വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കൂടെ ഉണ്ടാകണം എന്ന് ഉറപ്പിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിനെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ പ്രാപ്തമാക്കുന്നു. സൂറ ബക്കറയിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുൽ ശുക്കൂർ.
5: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബക്കറയിലെ 160 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു, അൽഹംദുലില്ലാ. ഇന്ന് 161, 162, 163 ആയത്തുകളാണ് പഠിക്കുന്നത്. പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങൾ, അല്ലെങ്കിൽ വരാറുള്ള അബദ്ധങ്ങൾ ഇൻഷാ അല്ലാഹ്.

لا يخفف عنهم العذاب ولا هم ينظرون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم إن الذين كفروا إن نون شد منكرم الذين الذين ألا الذين ذال وشارنم شدكنم كفروا كفروا إن لا كفروا وماتوا وهم كفار وماتوا وهم كفار كفار أولئك كفار أو تنوين الشاشم حمزة والنار إظهار جينا وليباكي هذا حمزة تنوين كرتية مايت كالكنام كفار أولئك أولئك مد متصلان നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. ഉലൈക അലൈഹിം അലൈഹിം ഐന തൊണ്ടയുടെ മധ്യഭാഗം മഖ്റജ്. ലഅനതുല്ലാഹി ഇവിടെ ലഅ ഐൻ സുക്കൂനാണ്, ഫതഹല്ല. ലഅനതുല്ലാഹി എന്നല്ല പറയേണ്ടത്, ലഅനതുല്ലാഹ് ലഅനതുല്ലാഹി. അതുപോലെ ഐൻ മഖ്റജും ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗം. ഹംസയായി പോവരുത്, ലഅനത്ത് എന്നല്ല. ലഅനതുല്ലാഹി വൽ മലായികതി ഇവിടെയും മദ് മുത്തസിലാണ്, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം. വൽ മലായികതി വന്നാസി നൂൻ ഷദ്ദുണ്ട് മണിക്കണം. അജ്മഈൻ അജ്മഈൻ ജീമിനെ ഖൽഖല ചെയ്യണം. വന്നാസി അജ്മഈൻ ഇങ്ങനെ. ഖാലിദീന ഫീഹ ഖാലിദീന ഖ തൊണ്ടയുടെ മുഗൾ ഭാഗമാണ് മഖ്റജ്. ഖാലിദീന ഫീഹ ലാ യുഖഫഫു ലാ യുഖ യുഖ ഖ ഹെവി ലെറ്ററാണ്, ഇസ്തിഇലാന്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ലാ യുഖഫഫു عنهم العذاب عنهم العذاب عذاب الا عذاب ذال ذا ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിൽ വളരെ നേരിയ തോതിൽ അതിൻ്റെ അറ്റം നാവിൻ്റെ അറ്റം പുറത്തായിരിക്കും, വളരെ നേരിയ തോതിൽ. عنهم العذاب ولا هم ينظر ولا هم ينظرون യുന്ദറൂൻ അല്ല യുന്ദ ഇഖ്ഫാം ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം. ദാദ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, അതുകൊണ്ട് അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും അഥവാ ആ മണിക്കലും സ്വരഭാരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കണം. യുന്ദ യുന്ദറൂൻ യുന്ദറൂൻ എന്നല്ല യുന്ദറൂൻ. അടുത്ത ആയത്ത് وإلهكم إله واحد وإلهكم ها തൊണ്ടയുടെ താഴെ ഭാഗം. وإلهو وإلهكم إله ഇവിടെ وإلهكم ملاح എന്ന് പറയരുത്. وإلهكم ملاح അല്ല, ഹംസ അഥവാ സാക്കിന മീമിന് ശേഷം ഹംസ വന്നാൽ ഇസ്ഹാറാണ്, വെളിവാക്കി ഉച്ചരിക്കണം അഥവാ ഹംസ ക്ലിയർ ആയിട്ട് കേൾക്കണം. وإلهكم إله وإلهكم إله തൻവീനു ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. إلهٌ واحد إلهٌ واحد വാഹിദല്ല വാഹിദ്, ഹ തൊണ്ടയുടെ മധ്യഭാഗം. അവിടെ നിർത്തുമ്പോൾ വാഹിദ് ദാൽ ശരിക്കും കേൾക്കണം. ലാ ഇലാഹ ഇല്ലാ ഹുവ ഇവിടെ ലാ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, ഇലാഹ ഹംസ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാൻ ഹുവർ റഹ്മാൻ റ ഹുവർ റ എന്നല്ല അർറഹീം റ എന്നല്ല ഹുവർ റഹ് ഹുവർ റഹ്മാനുർ റഹീം. അതുപോലെ ഹ തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്, അതൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. റഹീം റഹ്മാൻ ഇങ്ങനെയല്ല, റഹ്മാൻ അർ റഹ്മാനുർ റഹീം.
കൃത്യമായിട്ട് മഹ്റജിൽ നിന്നും തന്നെ അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ പരമാവധി ശ്രമിക്കണം, പഠിക്കണം. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: واحد وإلهكم إله واحد لا إله إلا هو الرحمن الرحيم.
1: سورة البقرة إلى 161 162 163 ആയത്തുകളാണ് ഓതി കേൾപ്പിച്ചത്. ശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങൾ അനുസരിച്ച് പാരായണത്തിൽ അബദ്ധങ്ങളില്ലാതെ അക്ഷരങ്ങൾക്ക് നൽകേണ്ട കൃത്യമായ മഖ്റജുകളും അതുപോലെ സിഫത്തുകളും അഥവാ ഓരോ അക്ഷരത്തിനും ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ കൃത്യമായിട്ട് ഇവയെല്ലാം പാലിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാൻ ശ്രമിക്കണം. ബാറകല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ബാറകല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 161 മുതൽ 163 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരിപ്പിച്ചത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്ത് മാഇദ 78 മുതൽ 86 വരെയുള്ള ആയത്തുകളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. മധുരതരമായ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് നായിഫ് അൽ ഫൈസൽ.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: സൂറത്തുൽ മആരിജ് മക്കയിൽ അവതരിച്ചത്. പാരായണം നിർവഹിക്കുന്നത് ഹാഫിൽ മുഹമ്മദ് ഇഹ്സാൻ.

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: വിശുദ്ധ ഖുർആനിനെ ഒരു അധ്യാപകനിൽ നിന്ന് എങ്ങനെ പഠിക്കാം? പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ ബഖറയിലെ 186 മുതൽ 188 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ഹൃദയങ്ങൾക്ക് സമാധാനം പകരുന്ന വചനങ്ങൾ, ജീവിതത്തിന് ദിശാബോധം നൽകുന്ന സന്ദേശങ്ങൾ, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ അറിവിൻ്റെ പൂക്കൾ വിരിയിക്കുന്ന മനോഹരമായൊരു പഠനവേദി പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. സൂറ അസ്സാഫാത്തിലെ 166-ാമത്തെ വചനത്തിൻ്റെ അവസാനവും തുടർന്ന് 169 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം മുഹമ്മദ് കുട്ടി സലഫി.
1: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وإنا لنحن المسبحون وإن كانوا ليقولون. സ്നേഹാദരണീയ രായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 166-67 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 166 വരെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. 166-ാമത്തെ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല മലായിക്കത്തുകളെക്കുറിച്ച് പറഞ്ഞ മറ്റു ഒരു വചനം സൂറത്തുൽ അംബിയയിലെ 19-20 വചനങ്ങളായി കാണാൻ സാധിക്കും. വമൻ ഇദഹു ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി, അല്ലാഹുവിൻ്റെ അടുക്കലുള്ളവർ അല്ലാഹുവിന് ഇബാദത്തെടുക്കുന്നതിൽ അഹങ്കാരം കാണിക്കുന്നവരല്ല. വലാ യസ്തഹ്സിറൂൻ, അവർ ക്ഷീണം കാണിക്കുന്നവരും അല്ല, ക്ഷീണിക്കുന്നവരും അല്ല. യുസബ്ബിഹൂന ലൈല വന്നഹാറ, രാവും പകലും അവർ അല്ലാഹുവിനെ പ്രകീർത്തിക്കുന്നു. ലാ യഫ്തുറൂൻ, അവർ ഒരു വീഴ്ചയും കാണിക്കുന്നില്ല. ഫൽ മലായിക്കത്തു ദാഇമൻ ഫീ ഇബാദ ലൈസു കൽ ബശരി ഇന്ദഹും ഗഫ്ല വലഹുവുൻ വസഹുവുൻ, അവർ മനുഷ്യരെ പോലെയല്ല. സദാസമയവും മലായിക്കത്തുകൾ അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ പലപ്പോഴും അശ്രദ്ധനാകും, അവൻ വിനോദത്തിലേർപ്പെടും, അവൻ മറന്നുപോകും. പക്ഷേ ബൽഹും ദാഇമൻ ഫീ ഇബാദത്തില്ലാഹി, മലായിക്കത്തുകൾ സദാസമയവും അല്ലാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കും. ഫഹുന സലാസത്തു അഖ്സാമിൻ മിനൽ ഖൽഖി, മുഫസ്സിരീങ്ങൾ പറയുന്നു ഇവിടെ സൃഷ്ടികളിൽ മൂന്ന് ഗണം, മൂന്ന് വിഭാഗമുണ്ട്. ഒന്ന് ശയാത്തീൻ, ഫഹാഉലാഇ ദാഇമൻ ഫീ മഅസിയ, പിശാചുക്കൾ, അവർ സദാസമയവും അല്ലാഹുവിനെ ധിക്കരിക്കുന്നതിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വ മലായിക്കത്തുഹു, ഇനി അല്ലാഹുവിൻ്റെ മലായിക്കത്തു.

0: ഇല്ല എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അല്ലാമ സഅദി റഹ്മോള്ള പറയുന്നു, വഇന്ന ലനഹ്നു, തീർച്ചയായും നമ്മൾ മുനസ്സിഹൂനല്ലാഹ, അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു, അൻ കുല്ലിമാ ലാ യലീഖു ബിഹി, അല്ലാഹുവിന് യോജിക്കാത്ത എല്ലാ വിശേഷണങ്ങളിൽ നിന്നും എല്ലാത്തിൽ നിന്നും നാം അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുന്നു എന്നതാണ് മലായിക്കത്തുകൾ പറഞ്ഞതിൻ്റെ പൊരുൾ. ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, ഐ നസ്തഫു ഫനുസബ്ബിഹു റബ്ബ വനുമജ്ജിദുഹു, ഞങ്ങൾ അണിയായി നിൽക്കും, അല്ലാഹുവിനെ പ്രകീർത്തിക്കും, അല്ലാഹുവിനെ മഹത്വപ്പെടുത്തും, വനുഖദ്ദിസുഹു വനുനസ്സിഹുഹു, അല്ലാഹുവിനെ പരിശുദ്ധിപ്പെടുത്തുകയും അവനെ അവൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നു, അനിൻ നഖായിസി, എല്ലാത്തരം പോരായ്മകളിൽ നിന്നും, ഫനഹ്നു അബീദുൻ ലഹു ഫുഖറാഉൻ ഇലൈഹി ഖാദിഉന ലദൈഹി, അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് അവൻ്റെ അടിമകളായിക്കൊണ്ട് അതുപോലെ തന്നെ അല്ലാഹുവിലേക്ക് ആവശ്യം പ്രകടിപ്പിക്കുന്നവരായിക്കൊണ്ട് ഞങ്ങൾ കഴിച്ചുകൂട്ടുന്നു. തുടർന്ന് 167-ാമത്തെ വചനവും 168-ാമത്തെ വചനവും തുടർച്ചയായിട്ടുള്ള വചനങ്ങളാണ്.
1: ലൗ അന്ന ഇന്ദനാ സിക്റം മിനൽ അവ്വലീൻ വഇൻ കാനൂ,
0: നിശ്ചയമായും അവരായിരുന്നു,
1: ലയഖൂലൂൻ,
0: പറയും, നിശ്ചയമായും അവർ അഥവാ സത്യനിഷേധികൾ ഇപ്രകാരം പറയാറുണ്ടായിരുന്നു,
1: ലൗ അന്ന ഇന്ദനാ,
0: ഞങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ,
1: സിക്റൻ,
0: വല്ല പ്രമാണവും,
1: മിനൽ
0: ഔവലീൻ, പൂർവീകന്മാരിൽ നിന്ന്, അഥവാ സത്യനിഷേധികൾ അവകാശവാദം ഉന്നയിക്കാറുണ്ടായിരുന്നു, പൂർവീകർക്കൊക്കെ ലഭിച്ച വേദഗ്രന്ഥവും അതേപോലെ സന്ദേശങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ അതൊക്കെ ഞങ്ങൾ പിൻപറ്റുമായിരുന്നു എന്നതാണ് അവർ അവകാശപ്പെട്ടിരുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു,
1: വഇന്ന കുഫ്ഫാറ മക്ക ലയഖൂലൂന ഖബ്ല ബിഇസതിക യാ മുഹമ്മദ്,
0: പ്രവാചകരെ, താങ്കൾക്ക് മുമ്പ് ഉള്ള മക്കയിലെ മുശ്രിക്കുകൾ, കുഫ്ഫാറുകൾ, അവർ പറയുമായിരുന്നു,
1: ലൗ ജാഅനാ മിനൽ കുതുബി വൽ അംബിയാഇ മാ ജാഅൽ അവ്വലീന ഖബിൽനാ,
0: ഞങ്ങളുടെ പൂർവീകർക്ക് ലഭിച്ചിരുന്ന ആ വേദഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പ്രവാചകന്മാരും അവർ ഞങ്ങൾക്ക് വന്നിരുന്നെങ്കിൽ ഞങ്ങൾ അവരെ സ്വീകരിക്കുമായിരുന്നു. അതാണ് അവരുടെ അവകാശവാദം. ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു,
1: ഐ ഖദ് കാനു യതമന്നൗന ഖബ്ല അൻ തഅതിയഹും യാ മുഹമ്മദ്
0: സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകരെ, താങ്കൾ അവരിലേക്ക് വരുന്നതിന് മുമ്പ് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു,
1: ലൗ കാന ഇൻദഹും മൻ യുദക്കിറുഹും ബി അംരില്ലാ,
0: അല്ലാഹുവിന്റെ കൽപ്പന കൊണ്ട് അവരെ ഉത്ബോധിപ്പിക്കുന്ന വല്ലവരും അവരിലേക്ക് വന്നിരുന്നെങ്കിൽ,
1: വമാ കാന മിൻ അംരിൽ ഖുറൂനിൽ ഊല,
0: പൂർവീകർക്കൊക്കെ ലഭിച്ചത് വല്ലതും അവർക്ക് വന്നിരുന്നെങ്കിൽ,
1: വയഅതീഹിം ബി കിതാബില്ലാഹി കമാ ഖാല തആല,
0: അല്ലാഹുവിന്റെ ഗ്രന്ഥവുമായി അവരിലേക്ക് വല്ലവരും വന്നിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ഇത് സൂറത്തു ഫാത്തിറിലെ 42-ാമത്തെ വചനത്തിൽ അല്ലാഹു എടുത്തു പറയുന്നുണ്ട്.

أهدى ليكونن أهدى من إحدى الأمم فلما جاءهم نذير ما زادهم إلا نفورا وأقسموا بالله جهد أيمانهم തങ്ങളെക്കൊണ്ട് കഴിയും വിധത്തിൽ അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറയുന്നു. ലഇൻ ജാഅഹും നദീറുൻ, തങ്ങളിലേക്ക് വല്ല മുന്നറിയിപ്പുകാരും വന്നിരുന്നെങ്കിൽ, ലയകൂനുന്ന അഹ്ദാ മിൻ ഇഹ്ദൽ ഉമം, മറ്റു സമൂഹങ്ങളിൽ നിന്ന് അവർ സ്വീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ ആ വന്ന പ്രവാചകന്മാരെ താക്കീതുകാരെ പിൻപറ്റുമായിരുന്നു. ഫലമ്മാ ജാഅഹും, അങ്ങനെ അവർക്ക് വന്നപ്പോൾ, നദീറുൻ, ഒരു താക്കീതുകാരൻ വന്നപ്പോൾ, മാസാദഹും, അത് അവർക്ക് വർദ്ധിപ്പിച്ചില്ല, ഇല്ലാ നുഫൂറ, അകന്നു

0: പോകലല്ലാതെ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വചനം സൂറത്തുൽ അൻആമിൽ കാണാം, 156 157 വചനങ്ങൾ.
1: إنما أنزل الكتاب على طائفتين من قبلنا.
0: അതായത് അവർ പറയും എന്നതിനാൽ, إنما أنزل الكتاب, തീർച്ചയായും വേദം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, على طائفتين من قبلنا, ഞങ്ങൾക്ക് മുമ്പുള്ള രണ്ട് സമുദായങ്ങളിൽ. وإن كنا عن دراستهم, തീർച്ചയായും അത് പഠിച്ച് മനസ്സിലാക്കുന്നതിൽ നിന്ന് ഞങ്ങൾ ലഗാഫിലീൻ, അശ്രദ്ധന്മാരായിരുന്നു എന്ന് അവർ പറയും എന്നതിനാൽ.
1: ഔ തഖൂലൂ ലൗ അന്ന ഊസില അലൈനൽ കിതാബ് ലകുന്ന അഹ്ദാ മിൻഹും.
0: അല്ലെങ്കിൽ അവർ പറയും എന്നതിനാൽ, ഞങ്ങൾക്ക് ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ അത് പിൻപറ്റുന്നവർ ആകുമായിരുന്നു.
1: ഫഖദ് ജാഅഹും ബയ്യിനതും മിർ റബ്ബികും.
0: എന്നാൽ തീർച്ചയായും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായ ദൃഷ്ടാന്തം വന്നിരിക്കുന്നു.
1: വഹുദൻ വറഹ്മ,
0: മാർഗദർശനവും കാരുണ്യവും വന്നിരിക്കുന്നു.
1: ഫമൻ അദ്ലമു മിമ്മൻ കദ്ദബ ബിആയാത്തില്ലാ.
0: അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളുന്നവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട്?
1: വസ്വദഫ അൻഹാ,
0: അതിൽ നിന്ന് തിരിഞ്ഞു കളയുകയും ചെയ്യുന്നവനേക്കാൾ.
1: സനജ്സില്ലദീന യസ്ദിഫൂന അൻ ആയാത്തിന,
0: നമ്മുടെ വചനങ്ങളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അതിൽ നിന്ന് തിരിഞ്ഞുകളയുന്നവർക്ക് നാം പ്രതിഫലം നൽകും.
1: സൂ അൽ അദാബി ബിമാ കാനൂ യസ്ദിഫൂൻ.
0: സൂ അൽ അദാബി, കഠിനമായ ശിക്ഷ. ബിമാ കാനൂ യസ്ദിഫൂൻ, അവർ തെറ്റിക്കളഞ്ഞത് കാരണത്താൽ, തിരിഞ്ഞുകളഞ്ഞത് കാരണത്താൽ. അതാണ് സൂറത്തുൽ അൻആമിൽ അള്ളാഹു കൃത്യമായി എടുത്തു പറയുന്ന കാര്യം. തുടർന്ന് 169-ാമത്തെ വചനം.
1: ലകുന്ന,
0: ഞങ്ങൾ ആകുമായിരുന്നു, ഇബാദല്ലാഹി, അള്ളാഹുവിൻ്റെ അടിയാന്മാർ.
1: അൽ മുഖ്ലസീൻ,
0: നിഷ്കളങ്കരാക്കപ്പെട്ട, ശുദ്ധരാക്കപ്പെട്ട. ഞങ്ങൾ അള്ളാഹുവിൻ്റെ കളങ്കരഹിതരാക്കപ്പെട്ട അടിയാന്മാർ ആകുമായിരുന്നു. തങ്ങൾക്ക് പൂർവീകന്മാർക്ക് നൽകപ്പെട്ടതുപോലെ വല്ല വേദഗ്രന്ഥങ്ങളും അവതരിപ്പിച്ചിരുന്നെങ്കിൽ, വല്ല ഗ്രന്ഥവും ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അടിയാന്മാർ, നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാർ ആകുമായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സ്വാലിഉൽ ഹുസൈമി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുന്നിടത്ത് പറയുന്നു,
1: ഫഖദ് ജാഅഹും കിതാബുൻ വജാഅഹുമു ദിക്ർ,
0: അവർക്ക് വേദഗ്രന്ഥം വന്നു, അവർക്ക് അള്ളാഹുവിൻ്റെ ഉത്ബോധനം വന്നു.
1: വലാക്കിൻ ലം യഖ്ബലു ഹാദ ദിക്ര,
0: ആ സത്യവേദത്തെ, ആ ഉത്ബോധനത്തെ അവർ സ്വീകരിച്ചില്ല.
1: വകഫറു ബിഹി തക്സീബൻ ഫിൽ ഖബരി വസ്തിക്ബാരൻ അനിൽ അംരി,
0: അതിൽ പറയുന്ന കാര്യങ്ങളെ നിഷേധിച്ചുകൊണ്ടും അതിനോട്, അതിൽ പറയുന്ന കൽപ്പനകളോട് അഹങ്കാരം കാണിച്ചുകൊണ്ടും അവർ അതിനെ തിരസ്കരിച്ചു.
1: ഫഹും കദ്ദബുർ റസൂല അലൈഹി സ്വലാത്തു വസ്സലാം,
0: അവർ തങ്ങളിലേക്ക് വന്ന ദൂതനെ നിഷേധിച്ചു.
1: ലമ്മ ലിമാ ഖാല ഇന്നക്കും ലതുബഅസൂൻ,
0: കാരണം അദ്ദേഹം അവർക്ക് മുന്നറിയിപ്പ് നൽകിയത് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുന്നു. അത് പറഞ്ഞപ്പോൾ ഫഖാലു, അവർ പറഞ്ഞു,
1: ലാ ബഅസ,
0: ഉയർത്തെഴുന്നേൽപ്പില്ല.
1: വഖാല ഇന്നഹു ഹഖ്ഖുൻ ഫഖാലു കാദിബ്,
0: അതുപോലെ തന്നെ ഇത് സത്യമാണെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ അത് വ്യാജമാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു.
1: വഖാല ഉഅബ്ദുല്ലാഹ വഹ്ദഹു ലാ ശരീകല,
0: അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്.
1: ഫഅബദുൽ അസ്നാമ ഫഹും മാ സദഖൂ ബിമാ അഖ്ബറല്ലാഹു ബിഹി ഫീ കിതാബിഹി,
0: അതവർ സ്വീകരിക്കാൻ സന്നദ്ധരായില്ല. അള്ളാഹുവിന് പുറമേ മറ്റു വിഗ്രഹങ്ങളെയും മറ്റു ആരാധ്യ വസ്തുക്കളെയും അവർ ആരാധിച്ചു. അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞ സത്യമായ സന്ദേശങ്ങളെ അവർ കളവാക്കുകയാണ് ചെയ്തത്. വലം തസലുൽ അംറ വൻഖാദൂലഹു, അത് സ്വീകരിക്കാനും അത് അനുധാവനം ചെയ്യുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും അവർ തയ്യാറായില്ല. ബൽ ജമഉ ബൈനൽ ബൈന കുഫ്രിൽ ജുഹൂദി വൽ ഇസ്തിക്ബാർ, അവർ നിഷേധത്തിലും അഹങ്കാരത്തിലുമാണ് ഒരുമിച്ച് കൂടിയത്. അതാണവർ സ്വീകരിച്ച നിലപാട്. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല വമഅഹാദ കഫറു ബിഹാദൽ കിതാബി, അവരീ ഗ്രന്ഥത്തിൽ അവിശ്വസിച്ചു. വഹാദ യദുല്ലു അലാ അന്ന ദഅവാഹും ഹാദിഹി മിനൽ കദിബി ദഅവാ, തങ്ങൾക്കൊരു വേദഗ്രന്ഥം ലഭിച്ചിരുന്നെങ്കിൽ, പൂർവീകർക്ക് ലഭിച്ചതുപോലെ ഒരു ഗ്രന്ഥം തങ്ങൾക്ക് ലഭിച്ചിരുന്നെങ്കിൽ തങ്ങളത് സ്വീകരിക്കുമായിരുന്നു, മറ്റാരെക്കാളും അത് ഞങ്ങൾ അനുധാവനം ചെയ്യുമായിരുന്നു എന്ന വാദം അത് കേവലം വ്യാജമായ അവകാശവാദം മാത്രമാണെന്ന് അവരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു. തുടർന്ന് 175-ാമത്തെ വചനം, തുടർന്ന് 170-ാമത്തെ വചനം, ഫകഫറൂ ബിഹി ഫസൗഫ യഅലമൂൻ. ഫകഫറൂ ബിഹി, എന്നിട്ട് അവർ അതിൽ അവിശ്വസിച്ചു. ഫസൗഫ, അതിനാൽ വഴിയെ, യഅലമൂൻ, അവർ അറിയും, അവർക്കറിയാം. എന്നിട്ട് ഇതിൽ അഥവാ ഈ വേദഗ്രന്ഥത്തിൽ അവർ അവിശ്വസിച്ചു, വഴിയെ അവർക്ക് അറിയാറാകും. ഈ അവകാശവാദമൊക്കെ ഉന്നയിച്ച ആളുകൾ, അവർക്ക് ഒരു ഗ്രന്ഥം അള്ളാഹു നൽകിയപ്പോൾ അതിനെ അവർ തിരസ്കരിക്കുകയാണ് ചെയ്തത്, തള്ളിക്കളയുകയാണ് ചെയ്തത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഗൗരവതരമായ മുന്നറിയിപ്പ്, അതിൻ്റെ ദൂരവ്യാപകമായ ഫലം, അതിൻ്റെ ദൂഷ്യഫലം അവർ അറിയും എന്നതാണ്. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വഈദുൻ അകീദുൻ വത്തഹദീദുൻ ഷദീദുൻ, അള്ളാഹുവിൻ്റെ കടുത്ത ഒരു ഭീഷണിയാണ്, ഒരു മുന്നറിയിപ്പാകുന്നു ഇത്. അലാ കുഫ്രിഹിം ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൽ അവർ അവിശ്വസിച്ചത് കാരണത്താൽ. സുബ്ഹാനഹു വതആല, ഉന്നതനും മഹാനും പരിശുദ്ധനുമായ തങ്ങളുടെ റബ്ബിൽ അവർ അവിശ്വസിച്ചു എന്ന കാരണത്താൽ. വത്തക്സീബിഹിം റസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ദൂതനെ അവർ നിഷേധിച്ചു എന്ന കാരണത്താൽ. അതുപോലെ തന്നെ ബിസബബി കുഫ്രിഹിം സൗഫ യഅലമൂന ആഖിബത അംരിഹിം, തങ്ങൾ അവിശ്വസിച്ചത് കാരണത്താൽ എന്താണതിൻ്റെ പര്യവസാനം എന്ന് ശേഷം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വദാലിക ബിദ്ദില്ലി ഫിദ്ദുനിയാ വൽ അദാബി ഫിൽ ആഖിറ, ഇഹലോകത്ത് നിന്ദ്യതയും നാളെ പരലോകത്ത് ശിക്ഷയുമാണ് അവരെ കാത്തിരിക്കുന്നത്. വഹാദൽ അംറു ഹസല വലില്ലാഹിൽ ഹംദ്, ഈ പറയപ്പെട്ട ദുനിയാവിലെ ശിക്ഷ അതവരെ ബാധിച്ചു, അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഫഇന്നല്ലാഹ അദല്ലഹും ഫീ അഅലമി മൗഖിഅത്തിൻ കാനൂ യഫ്തഖിറൂന ബിഹാ വയളുന്നൂന ഫീഹാ അൽഇസ്സ വന്നസ്റ, ഫീ ബദർ, തങ്ങൾ ബദറിൽ വച്ച് വിജയിക്കുമെന്നും സഹായിക്കപ്പെടുമെന്നും എന്നൊക്കെ അവർ അഭിമാനപൂർവം പറഞ്ഞിരുന്ന അവരുടെ ദുരഭിമാനത്തിനേറ്റ വലിയ അടിയായിരുന്നു ആ നിന്ദ്യത. ഫഇന്നഹും ഖറജൂ ബിസനാദീദിഹിം വഅശ്രാഫിഹിം വകുബറാഇഹിം ഹത്താ ഖാല അബൂജഹൽ ലമ്മാ ഉശീറ അലൈഹി ബിർറുജൂഉ, അബൂജഹലിനോട് നമുക്ക് തിരിച്ചു പോകാം, യുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലക്ക് സംസാരിച്ചപ്പോൾ അബൂജഹൽ പ്രതികരിച്ചത്, ഇല്ല, ഒരിക്കലും ഞങ്ങൾ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല, നമ്മൾ ഇവിടെ വെച്ചുകൊണ്ട് മദ്യപിച്ച് കൂത്താടി ആടിയിട്ട്. അതേപോലെ തന്നെ അബൂജഹലിൻ്റെ വാക്കുകൾ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം, വല്ലാഹി ലാ നർജിഉ ഹത്താ നഖ്ദിമ ബദ്റൻ ഫനൻഹറ ഫീഹാ അൽ ജുസൂർ വനശ്രബ ഫീഹാ അൽ ഖുമൂർ, ഇവിടെ വെച്ചുകൊണ്ട് മദ്യപിച്ചും അതേപോലെ തന്നെ മൃഗങ്ങളെ അറുത്ത് ഭക്ഷണമായി കഴിച്ചും, അങ്ങനെ വതസ്മഉ ബിനാ അൽ അറബു ഫലാ യസാലൂന ബിഹാ, നമ്മളെക്കുറിച്ച് അറബികൾ നല്ല നിലക്ക് സംസാരിക്കുന്നതും നമ്മുടെ കീർത്തിയും പ്രശസ്തിയും അവർക്കിടയിൽ പ്രചരിക്കുന്നതും അങ്ങനെ ഉണ്ടായിട്ടല്ലാതെ ഇല്ല, ഞങ്ങൾ ഒരിക്കലും മടങ്ങുകയില്ല എന്ന് അബൂജഹൽ പ്രതികരിച്ചത് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ നിന്ന് കൃത്യമായി ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ, അങ്ങനെ നാളെ പരലോകത്ത് സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
2: ബാറകല്ലാഹു ഫീകും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ സോഫാത്തിലെ 166-ാമത്തെ വചനത്തിൻ്റെ അവസാന ഭാഗവും തുടർന്ന് 169 കൂടിയ വചനങ്ങളാണ് വിശദീകരിച്ച് നൽകിയത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
3: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000-ങ്ങളാണ് സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000-ക്കണക്കിന് ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ hello@peaceradio.com, ഫോൺ 9020840840, www.peaceradio.com.
5: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫിൽ ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുറാൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: മാഷാ അല്ലാഹ്, ജസാക്കുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് മനപ്പാഠം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ അടുത്തതായി ഖുർആൻ ടെലിക്വീസ്. വിശുദ്ധ ഖുർആനിൻ്റെ അറിവും ആഴവും പരപ്പും മനസ്സിലാക്കാൻ ഉതകുന്ന ഖുർആൻ ടെലിക്വീസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഖുർആൻ ടെലിക്വീസ് നമുക്ക് വേണ്ടി കൈകാര്യം ചെയ്യുന്നത് അമീർ ഒറ്റപ്പാലമാണ്.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ പരിശുദ്ധ ഖുർആൻ അതിൻ്റെ അവസാന ജുസ്ഇൽ നിന്നുള്ള മൂന്ന് ചോദ്യങ്ങളടങ്ങിയ ഖുർആൻ ടെലിക്വീസിൽ ഒരുപാട് കൂട്ടുകാർ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളിലേക്ക് നമ്മൾ ഈയൊരു അവസരം എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ ലഭിക്കുന്ന ഈയൊരു സാഹചര്യത്തെ സന്ദർഭത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് പീസ് റേഡിയോ ശ്രോതാക്കളായ ഖുർആൻ ടെലിക്വീസിലെ ശ്രോതാക്കളായ എല്ലാ കൂട്ടുകാരോടും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിൻ്റെ മഹത്തായ കലാം അത് പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
1: പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലിക്വീസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
2: ഫർഹാന.
1: ഫർഹാന, ഓക്കെ. ഫർഹാന മോൾ എവിടുന്ന് വിളിക്കുന്നത്? കോട്ടക്കൽ, ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ഫർഹാന വിശേഷങ്ങൾ? ഉഷാറല്ലേ?
2: അൽഹംദുലില്ലാ.
1: പിന്നെ എന്തൊക്കെ ഖുർആൻ പഠനം കാര്യങ്ങളൊക്കെ ഉഷാറായി പോകുന്നു അല്ലേ? മാഷാ, എത്ര ജുസ് ആയിപ്പോ?
2: എട്ട്
1: ജുസ് ആയില്ലേ? അൽഹംദുലില്ലാ, ബാറകല്ലാഹു ഫീക് വഅഹ്സനല്ലാഹു ഇലൈക്. അല്ലാഹു എളുപ്പാക്കി തരട്ടെ, എത്രയും വേഗം ഖുർആൻ മനഃപ്പാഠമാക്കാൻ അല്ലാഹു തൗഫീക് നൽകട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എവിടുന്ന അപ്പോൾ ചോദിക്കേണ്ടത്? എട്ട് ജ്യൂസൊക്കെ പഠിച്ച കുട്ടികളുടെ അടുത്ത് നമ്മൾ എന്താ പറയാ? എവിടുന്നാണ് ചോദിക്കേണ്ടത്? മൂന്ന് ചോദ്യങ്ങളുണ്ടല്ലോ. സ്കൂൾ പഠനം എൻ്റെ കൂടെ പോകണുണ്ടല്ലോ അല്ലേ?
2: ഇല്ല, ഇപ്പൊ നിർത്തി വെച്ചിട്ടുണ്ട്.
1: അത് ശരി. ആ ഓക്കെ ഓക്കെ ഓക്കെ. ഇനിവേ അള്ളാഹു എളുപ്പാക്കി തരട്ടെ. അപ്പൊ എവിടുന്ന ചോദിക്കേണ്ടത്? ആയിക്കോട്ടെ, ഞാൻ രണ്ടാമത്തെ മുൽക്ക് ജുസ് എന്ന് ചോദിക്കാല്ലേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم خاشعة أبصارهم ترهقهم ذلة وقد كانوا يدعون إلى السجود وهم سالمون. അതിൻ്റെ ശേഷമുള്ള ആയത്ത് ഓതിക്കോളൂ.

0: فأستدرجهم من حيث لا يعلمون.
1: ഓക്കെ, അടുത്ത ആയത്തുണ്ടോ?
0: ആയോ.

0: أحسنتي ما شاء الله بارك الله فيك وأحسن الله إليك. പിന്നെ അപ്പൊ ഒന്നാമത്തെ ചോദ്യം കഴിഞ്ഞു കേട്ടോ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقد أضلوا كثيرا ولا تزد الظالمين إلا ضلالا. ആയത്തിന്റെ മുൻപുള്ള ആയത്ത്,
1: മുൻപുള്ള ആയത്തോ ഖബില?
0: ആ മാ ഖബില.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
0: ഓതിക്കോളൂ.
1: വഖാലു,
0: ഓക്കേ,
1: وقالوا لا تذرن آلهتكم ولا تذرن ودا ولا سواعا ولا سواعا ولا يعوث ويعوق ونسرا.
0: ما شاء الله حسنتي. വേഗം ഓതിയിട്ട് വളരെ വേഗത്തിൽ തന്നെ കിട്ടിയല്ലോ അല്ലേ മാ ഖബില.
1: അൽഹംദുലില്ലാ,
0: ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടി. സൂറത്തിന്റെ പേര്, ഇതൊക്കെ അറിയാലോ, സൂറത്തുകൾ ഏതാന്ന് അറിയാലോ. ഇനി ഞാനൊരു കുറച്ച് ആയത്തുകൾ ഓതിയിട്ട് അതേത് സൂറത്തിലാണെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: هم على صلاتهم دائمون والذين في أموالهم حق معلوم للسائل والمحروم والذين يصدقون بيوم الدين. أوكي.
1: سورة معارج.
0: سورة المعارج. ഓക്കെ, മാഷാല്ലാ, ബാർക്കല്ലാഹു ഫീക്. അപ്പൊ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്.
1: അൽഹംദുലില്ലാ,
0: ബാർക്കല്ലാഹു ഫീക്കും. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: അപ്പൊ
0: ഞാൻ സൂറത്തുൽ മുൽക്ക് അല്ലെങ്കിൽ മുൽക്കിന്റെ അവിടുന്ന് അങ്ങോട്ടല്ലായിരുന്നു ചോദിക്കേണ്ടത് അല്ലേ? അതിന്റെ മുകളിലേക്കൊക്കെ ചോദിക്കണായിരുന്നു. എന്തായാലും മാഷാല്ലാ. കുഴപ്പമില്ല, മാഷാല്ലാ, എന്തായാലും സന്തോഷം. മോള് നന്നായിട്ട് ഇത് പഠിക്കുന്നതുകൊണ്ടാണല്ലോ ഇവിടുന്ന് ചോദിക്കുമ്പോഴും കിട്ടുന്നത്. അത് ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊരു പ്രചോദനമാവണം. ആവട്ടെ, ഖുർആൻ ഇതുപോലെ പഠിക്കാനും അവസരങ്ങളിൽ അത് ഉപയോഗപ്പെടുത്താനൊക്കെ അള്ളാഹു തൗഫീഖ് കൊടുക്കട്ടെ. ബാക്കിയുള്ള കുട്ടികളും കൂടി നമ്മൾ നമ്പറൊക്കെ കൊടുത്ത് ഖുർആൻ ടെലിഗീസിലേക്ക് വിളിക്കാൻ വേണ്ടി പറയണം മോള്. ഓക്കെ, അമീർ.
1: അമീർ,
0: ഓക്കെ, ഇൻഷാല്ലാ അള്ളാഹു ഖൈറാക്കട്ടെ. ശുക്രൻ, ജസാകുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ.
0: അടുത്ത കോളറിലേക്ക് നമുക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിഗീസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: ഫൈസിയ.
0: ഒന്നുകൂടി പറയൂ.
1: ഫൈസിയ സഫീർ.
0: ഫൈസിയ സഫീർ. ഓക്കേ, ഫൈസിയ സഫീർ എവിടുന്നാ വിളിക്കുന്നത്?
1: തിരുവനന്തപുരം.
0: തിരുവനന്തപുരം. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്?
1: മൂന്നില്.
0: മൂന്നാം ക്ലാസ്സിലാണ്. ഓക്കെ, ശരി. പിന്നെ പീസ് റേഡിയോ ഖുർആൻ ടെലിഗീസിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അല്ല.
0: ആ, മുമ്പൊക്കെ വിളിക്കലുണ്ട് അല്ലേ? മാഷാല്ലാ. പിന്നെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ?
1: ഇന്നലെയും കിട്ടി. ഇന്നലെ വിളിച്ചപ്പോ മൂന്ന് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞു.
0: ഇന്നലെ ജനറൽ ടെലിഗീസിൽ അല്ലേ? ഇത് ഖുർആൻ ടെലിഗീസ് ആണ്. ഓക്കെ, അപ്പോ അമ്മ ജുസ് എന്നാണ് നമ്മൾ സാധാരണ ചോദിക്കുക. അമ്മ ജുസ് എന്നുള്ള ഒരു മൂന്ന് ചോദ്യങ്ങൾ. റെഡി അല്ലേ? അതിന്റെ മുകളിലൊക്കെ മോള് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ചോദിക്കാ, നോ പ്രോബ്ലം.
1: ഇല്ല, പഠിച്ചിട്ടില്ല.
0: അമ്മ ജുസ് പഠിച്ചിട്ടുണ്ട് അല്ലേ?
1: ഇല്ല.
0: ഏ,
1: അമ്മ ജുസ് പഠിച്ചിട്ടില്ല. അതിന് മുമ്പത്തതൊക്കെ പഠിച്ചിട്ടുണ്ട്.
0: അമ്മ ജുസ് എന്ന് പറഞ്ഞാലേ അമ്മയത്തെ സാലൂൻ അവിടുന്ന് തുടങ്ങിയിട്ട് സൂറത്തു നാസ് വരെയും അമ്മ ജുസ് ആണ്. അവിടുന്നാണ് നമ്മൾ സാധാരണ ഈ സമയത്ത് വിളിക്കുമ്പോൾ ചോദിക്കാറുള്ളത്. പിന്നെ ചില കുട്ടികളൊക്കെ രണ്ട് ജ്യൂസ്, മൂന്ന് ജ്യൂസ്, ചിലപ്പോൾ ഏഴ് ജ്യൂസ്, ചിലപ്പോൾ ഫുള്ള് പഠിച്ച കുട്ടികളൊക്കെ വിളിക്കലുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് അവരോട് അവരുടെ സമ്മതത്തോടെ ചോദിക്കും. ഓക്കെ, അപ്പം മോൾ എന്താ ചെയ്യണത്? ചോദിക്കണോ? ഓക്കെ, കാണാതെ ആണ് നമ്മൾ ഉത്തരം പറയേണ്ടത് കേട്ടോ. എന്നാ ഞാനൊരു ആയത്ത് ഓതും, അതിന്റെ അടുത്ത ആയത്ത് മോള് ഓതണം. അത് ഓതാൻ കിട്ടിയാൽ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ.

0: وجعلنا النهار معاشا. അടുത്ത ആയത്ത്. وجعلنا النهار معاشا. ഓതിക്കോളൂ, അടുത്ത ആയത്ത് ഓതിക്കോളൂ. അപ്പൊ എന്തായാലും മോള് അടുത്ത ഒരു പ്രാവശ്യം വിളിക്കുമ്പോ ഇതൊക്കെ പഠിച്ച് ഇതിലും പങ്കെടുക്കണം. ഓക്കെ, ഇൻഷാല്ലാ. അള്ളാഹു ഖൈറാക്കട്ടെ. കൂടുതൽ നന്നായിട്ട് പഠിച്ച് ഉഷാറായിട്ട് ഇനി വീണ്ടും അതിൽ പങ്കെടുക്കണം. ഓക്കെ, ശുക്രൻ, ജസാക്കും അള്ളാഹു ഖൈറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അവസാന കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
1: മുഹമ്മദ് അജ്സിൽ.
0: മുഹമ്മദ് അജ്സിൽ, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നത്?
1: മലപ്പുറം ജില്ലയിലെ തിരൂര്.
0: തിരൂരിന്ന് അല്ലേ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത് അജ്സിൽ?
1: ഒന്നാം ക്ലാസ്സിൽ.
0: അജ്സിൽ ആണോ അജ്സൽ ആണോ?
1: അജ്സിൽ,
0: എസ് ഐ എൽ അല്ലേ? സെഡ് ഐ എൽ, അജ്സിൽ ആണ് അല്ലേ? ഓക്കെ, ശരി ശരി. മദ്രസയിൽ പഠിക്കണ്ടാ? മദ്രസയിൽ എത്രാം ക്ലാസ്സിലാ? മദ്രസയിൽ ഒന്നാം ക്ലാസ്സില്. സ്കൂളില് മൂന്നാം ക്ലാസ്സില് അല്ലേ? മൂന്നിലല്ലേ പറഞ്ഞ്? സ്കൂളിൽ ഒന്നില്ല തന്നെ അല്ലേ? ഓക്കെ ഓക്കെ. അമ്മ ജുസീന്നാണ് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുക, അത് പഠിച്ചിട്ടുണ്ടോ? അപ്പൊ ഞാൻ ഒന്നാമത്തെ ചോദ്യം ചോദിക്കാണ് കേട്ടോ. ഇനി അടുത്ത പ്രാവശ്യമൊക്കെ വിളിക്കുമ്പോഴേ എവിടെയും സൗണ്ട് ഒന്നും ഇല്ലാത്തോടത്ത് പോയി നിന്ന് വിളിക്കണം കേട്ടോ. ഓക്കേ.

0: ഓറ്റ അടുത്ത ആ ഓതിക്കോളൂ ഓതിക്കോളൂ.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യൗമ യൗഫഖു ഫിസ്സൂരി ഫതഅ്തൂന അഫ്വാജ വഫുതിഹത്തി സമാഉ ഫകാനത് അബ്വാബ വസയ്യിറത്തിൽ ജിബാലു ഫകാനത് സറാബ.
0: അഹ്സൻത്, മാഷാല്ലാ, ഉഷാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ. രണ്ടാമത്തെ ചോദ്യം, സൂറത്തു നാസിയാത്ത് മോന് പഠിച്ചിട്ടില്ലേ? സൂറത്തു നാസിയാത്തിലെ അവസാനത്തെ രണ്ടായത്തുകളൊന്ന് ഓതുവോ?

0: ഒതിക്കോളൂ. സൂറത്തു നാസിയാത്തിലെ അവസാനത്തെ രണ്ടായത്തുകൾ കാണാതെ ഓതണട്ടോ. ഹലോ.
1: كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها.
0: ما شاء الله أحسنت. وشاريت انت دا بتنن نودي لو مونة دكا جزء حفلا كيت انت لأ بيوڑا بڑا چونت ريكنا دي يد باغتي. يس പറയോ. ആ ഓക്കെ ഓക്കെ മാഷാല്ലാ. അപ്പൊ ഒരു ചോദ്യം കൂടി ഉണ്ട് കേട്ടോ. ഒരു ചോദ്യം കൂടി ഉണ്ട്. ഒരു ചോദ്യത്തിന്റെ ഇനി ഒരു മുമ്പിലുള്ള ആയത്താണ് ഓതേണ്ടത്.
2: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

ഉഖസിമു ബിൽ ഖുന്നസ്. അതിൻ്റെ തൊട്ട് മുൻപിലുള്ള ആയത്ത് വേഗം ഓതണം കേട്ടോ. മാ ഖബല.

0: هذا اللي لونه فلا أقسم بالخنس. അതുപറഞ്ഞ പറ്റൂല, അത് പറഞ്ഞാല് നമ്മള് ഉത്തരം പോയില്ലേ. ഇതിന് മുമ്പുള്ള ആയത്ത് ഓന് ഓതണം, ഈ ആയത്തിന് തൊട്ട് മുൻപിലുള്ള ആയത്ത്. എന്താ പറഞ്ഞ്? ഹലോ, കിട്ടണില്ലേ? വേഗം ഓതണം കേട്ടോ, സമയം നമ്മളെ ഈ തീർന്നിട്ടുണ്ടേ. എന്താ ഇൻഷാല്ലാ കിട്ടണില്ല അല്ലേ. എന്തായാലും രണ്ടെണ്ണത്തിന് മോന് ഉത്തരം പറഞ്ഞില്ലേ. അപ്പോൾ ഈ ഇതും കൂടി ഇങ്ങനത്തെ ചോദ്യങ്ങളും കൂടി ശ്രദ്ധിക്കണം കേട്ടോ, മുൻപിലുള്ള ആയത്തും കൂടി ഒന്ന് നോക്കണം കേട്ടോ. ഇൻഷാല്ലാ ഓക്കെ. ആ അല്ലാഹു ഉറപ്പാക്കി തരട്ടെ. ഇനി നന്നായിട്ട് പഠിച്ച് അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കണം. ആ ഒന്ന് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിളിക്കാതിരിക്കരുത്. നന്നായി പഠിക്കുക, വീണ്ടും വിളിക്കുക കേട്ടോ. ഇൻഷാല്ലാ ബറക്കല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇനിയും ഒരുപാട് സൂറത്തുകൾ ഖുർആൻ മുഴുവനായും ഇഫ്ലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്കും ഈ പങ്കെടുത്തവർക്കും അതില്ലാത്ത ഒരുപാട് കൂട്ടുകാർക്കും പീസ് ഖുർആൻ റേഡിയോ അംഗങ്ങളായിട്ടുള്ള ശ്രോതാക്കളായിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി ആവർത്തിച്ച് പഠിച്ച് ഉഷാറായിട്ട് അവതരിപ്പിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുന്ന മേഖലകളിലൊക്കെ അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: മാഷാഅല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖുർആൻ ചിലി ക്വിസ്. ഇന്നത്തെ ഖുർആൻ ചിലി ക്വിസിൽ പങ്കെടുത്തവർ ഫർഹാന കൊട്ടക്കൽ, ഫൈസിയ സഫീർ, മുഹമ്മദ് അജ്സിൽ എന്നിവരാണ്. ഇന്നത്തെ ഖുർആൻ ചിലി ക്വിസ് നിയന്ത്രിച്ചത് അമീർ ഒറ്റപ്പാലം.
2: പരിശുദ്ധ ഖുർആനിൻ്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: ഓ, അടുക്കളയിൽ തിരക്കൊഴിഞ്ഞ നേരമില്ലല്ലേ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കയറിയാൽ രാത്രി വൈകാതെ അവിടെ നിന്ന് ഇറങ്ങാൻ കഴിയില്ല. അതിനിടയിൽ എവിടെ ക്ലാസ്, എന്ത് പഠനം? രാവിലെ കാലി ചായയുടെ തിരക്കോടെ തുടക്കം, പിന്നെ പ്രാതലൊരുക്കാനുള്ള പങ്കപ്പാട്, അതൊരു വിധം തീരുന്നതോടെ ചോറ്റുപാത്രങ്ങളിൽ ഊണ് റെഡിയാക്കണം. സ്കൂളിലും കോളേജിലും ജോലിക്കും പോകുന്നവർക്ക് നേരം വൈകിയാൽ കലാപം തുടങ്ങും. എന്തെങ്കിലും കഴിച്ചെന്ന് വരുത്തി വീടൊന്ന് അടുക്കി പെറുക്കി വെക്കണം. അതാ ഉച്ചഭക്ഷണത്തിനുള്ള ബാക്കി പണി ആരംഭിക്കുകയായി. അതിനിടെ നനയ്ക്കാനും കുളിക്കാനും പോലും നേരം കമ്മി. ഒന്ന് നടുനിവർത്താൻ നേരം കിട്ടും മുമ്പേ പഠനവും ജോലിയും കഴിഞ്ഞ് തിരികെ എത്തുന്നവർക്ക് വരവേൽപ്പ് നൽകാൻ നേരമായി. അവർക്ക് ചായയും പലഹാരവും കൊടുക്കാനുള്ള പരക്കം പാച്ചിലായി. അപ്പോഴേക്കും രാത്രി ഭക്ഷണത്തിന്റെ ഒരുക്കം. അത് വെച്ചു വിളമ്പി ഊട്ടിത്തീരുമ്പോഴേക്ക് ഒരു പരുവമാകും. വീട്ടുജോലികൾക്ക് പോലും നേരം പോരാ, പിന്നെയല്ലേ പഠിക്കാനും മറ്റും. വിഷമിക്കേണ്ട, വഴിയുണ്ട്. പീസ് റേഡിയോ. അടുക്കളയിൽ പത്തിരി പരത്തുമ്പോൾ, ഉപ്പേരിക്കരിയുമ്പോൾ, അരി വാർക്കുമ്പോൾ, മീൻ നുറുക്കുമ്പോൾ, കറിയിൽ ഉപ്പ് നോക്കുമ്പോൾ, കുക്കറിന്റെ വിസിലിടുമ്പോൾ, എപ്പോഴും കേൾക്കാം, കേട്ടുകൊണ്ടേയിരിക്കാം. 24 മണിക്കൂറും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നെറ്റ് കണക്ഷൻ ഉള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പാരായണം, പ്രാർത്ഥനാ പഠനം തുടങ്ങി മക്കളെ നേർവഴിക്ക് നടത്താനും ദാമ്പത്യ വിജയത്തിനും മറ്റുമുള്ള നിരവധി പരിപാടികളുണ്ട്. എന്നാൽ പിന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയല്ലേ. അടുക്കളയിലെ ഒരിക്കലും മടുക്കാത്ത കൂട്ടുകാരി.
2: أعوذ بالله من الشيطان الرجيم.

0: മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിൽ സൂറത്ത് അൻകബൂത്തിലെ 16 മുതൽ 45 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുള്ള അൽ ഖലഫ്.
1: ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തു നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു. അല്ലാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അല്ലാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നു പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതു തന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരേണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ.

0: സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
1: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിലിനി അത്തഹസീൻ സൂറ ബക്കറ 154 മുതൽ 157 കൂടിയ വചനങ്ങളിലേക്ക്. അവതരണം ഹാഫിൽ അബ്ദുഷുക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 153 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞു. ഇൻഷാ അള്ളാ ഇന്ന് 154 മുതൽ 157 വരെയുള്ള ആയത്തുകളാണ് എടുക്കുന്നത്.

0: ربهم ورحمة وأولئك هم المهتدون.
1: ഇവിടെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്.
0: വല തഖൂലു ലിമൻ യുഖ്തലു, ലിമൻ യു
1: സാക്കിന നൂനു ശേഷം യാ, നൂനിനെ യാഇലേക്ക് മിക്സ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: ഇത് ഹംദുന്ന ലിമൻ യുഖ്തലു, യുഖ് ഖാഫിനെ
1: ശരിക്കും കേൾക്കണം, ഖൽഖല ചെയ്യണം.
0: യുഖ്തലു ഫീ സബീലില്ലാഹി അംവാത്ത്,
1: സുക്കൂനുള്ള മീമിന് ശേഷം വ എം വ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം,
0: എം വ.
1: അതുപോലെ തന്നെ അവിടെ വഖഫ് ചെയ്യുമ്പോൾ
0: എം വാറ്റ്,
1: ഇങ്ങനെ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ കദൽ നീട്ടി നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ താഇന് സുക്കൂൻ,
0: എം വാറ്റ്,
1: ഇങ്ങനെയാണ് സുക്കൂൻ നൽകി ഉച്ചരിക്കേണ്ടത്.
0: ബൽ അഹ്യാഉൻ,
1: മദ് മുത്തസിലാണ്. അഹ്യ എന്നതിൽ ഹ പ്രത്യേകം ശ്രദ്ധിക്കണം, അഹ്യ അല്ല ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്.
0: അഹ്യ,
1: അതുപോലെ മുത്തസിൽ ആ മദ് നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ.
0: അഹ്യാ
1: തൻവീന് ശേഷം വ, തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് ഇത് ഖാം ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: അഹ്യാല
1: ഇങ്ങനെ ഇത് ഖാം
0: ബി ഗുന്ന.
1: ഇവിടെ ഓതേണ്ടത് വലാക്കില്ല,
0: വലാക്കില്ല
1: എന്നാണ്.
0: വലാക്കില്ല
1: അടുത്തായത്തിൽ
0: വലനബിലുവന്നക്കും,
1: ഇവിടെയുള്ള യുവ എന്ന അക്ഷരം കൃത്യമായിട്ട് ഉച്ചരിക്കണം. വലനബിലു അന്നക്കും എന്ന് പറയരുത്. ചില ആളുകളോടൊക്കെ പാരായണത്തിൽ നമുക്കിത് കേൾക്കാൻ പറ്റും,
0: വലനബിലു അ,
1: വലനബിലു അന്നക്കും, അങ്ങനെയല്ല.
0: വലനബിലു വ എന്നാണ്,
1: വലനബിലു വന്നക്കും. അതുപോലെ നൂന് ശദ്ദ് മണിക്കണം.
0: വലനബിലു വന്നക്കും ബി,
1: സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: വലനബിലു വന്നക്കും ബിഷൈഇൻ,
1: ബിഷൈഇൻ മിന തൻവീനു ശേഷം മീമ്,
0: ഇത് ഗംബിഗുന്ന
1: തൻവീനിനെ മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: ബിഷൈഇൻ മിനൽ,
1: മിനൽ ഖൗഫി ഖ,
0: മിനൽ ഖൗഫി വൽ ജൂഇ
1: ഐൻ, വൽ ജൂഇ അല്ല
0: വൽ ജൂഇ, വനഖ്സിൻ മിനൽ,
1: വനഖ് ഖാഫ്, ഖാഫിന് ഖൽഖല ചെയ്യണം, കൃത്യമായിട്ട് ഉച്ചരിക്കണം.
0: വനഖ്സിൻ മിന
1: തൻവീന് ശേഷം മീം, തൻവീനിനെ മീമിലേക്ക് ഇത് ഖാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: ഇത് ഖാം ബിഗുന്ന വനഖ്സിൻ.
1: അതുപോലെ സ്വാദാണ്, സീനല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം.
0: വനഖ്സിൻ അല്ല
1: വനഖ്സിൻ.
0: മിനൽ, മിനൽ എം വാലി,
1: സുക്കൂനുള്ള മീം,
0: എം എം വാലി, മിനൽ എം വാലി വൽ അൻഫുസി,
1: വൽ അൻഫുസി, സുക്കൂനുള്ള നൂനിന് ശേഷം ഫ ഇഖ്ഫാ ബിഗുന്ന അവ്യക്തമാക്കി മണിക്കണം.
0: വസ്സമറാത്തി,
1: വസ്സമറാത്തല്ല, സീനല്ല,
0: ഫ. വസ്സമറാത്തി, വസ്സമറാത്തി,
1: അവിടെ നിർത്തുമ്പോൾ വസ്സമറാത്ത് ഇങ്ങനെ.
0: വബശ്ശിരി സ്വാബിരീൻ,
1: വബശ്ശിരി സ്വാദ്,
0: വബശ്ശിരി സ്വാബിരീൻ.
1: الذين اذا اصابتهم مصيبه,
0: الذين الذين لا الذين اذا اذا اصابتهم
1: مد منفصل ഇവിടെ നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്.
0: اذا اصابتهم اصابتهم مصيبه
1: സ്വാദ്, രണ്ട് വാക്കുകളിലുള്ള സ്വാദ് ശ്രദ്ധിക്കണം, സീനായി പോവരുത്. അതുപോലെ തന്നെ അസാബത്ത് ഹും അല്ല,
0: അസാബത്ത്,
1: അസാബത്ത് ഹും മുസീബ, സാക്കിന മീമിന് ശേഷം വീണ്ടും മീം,
0: ഇത് ഖാം മുതമാസിലിൻ,
1: മീമിനെ ഒന്നിച്ച് ഉച്ചരിക്കണം, ശദ്ദ് നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: അസാബത്ത് ഹും മുസീബ. ഖാലു ഇന്ന,
1: ഇവിടെയും മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ കഥറിൽ നീട്ടാവുന്ന മദ്.
0: قالوا إنا لله وإنا
1: نون شد രണ്ട് സ്ഥലത്തും മണിക്കണം. മദ്ദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൽ നീട്ടാവുന്ന മദ്ദ്. ശ്രദ്ധിക്കണം. അടുത്ത ആയത്തിൽ ഉലൈക അലൈഹി മദ്ദ് മുത്തസിൽ, നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിന്റെ ഖദറിൽ നീട്ടണം. അലൈഹിം സലവാതും മിൻ, തൻവീന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന. അതുപോലെ മിർ റബ്ബിഹിം, സുക്കൂനുള്ള നൂനിന് ശേഷം റ ഇദ്ഗാം ബിലാ ഗുന്ന. മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, ഇങ്ങനെയാണ് ഓതേണ്ടത്. മിർ റബ്ബിഹിം വറഹ്മ, സാക്കിന മീമിന് ശേഷം വ പ്രത്യേകം ശ്രദ്ധിക്കണം. വറഹ്മ ഹ വറഹ്മ. നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത്, നാലോ അഞ്ചോ ഹറക്കത്തിന്റെ ഖദറിൽ. ഇവിടെയും രണ്ട് നാല് ആറ് ഹറക്കത്തിന്റെ ഖദർ നീട്ടണം. മദ് ആരദുൽ സുക്കൂൻ എന്ന് പറയാം. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം.

0: بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 154 മുതൽ 157 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണത്തിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ, ഹറമേൻ ലൈവ്.

ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കഥീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ ബക്കറയിലെ 106 മുതൽ 119 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് വലീദ് അൽ ഷംസാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് താരിഖ്, സൂറത്ത് ഷംസ് എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് യാസർ അദ്ദോസരി.
1: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റ മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ ഓഡിയോ നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. മക്ക മദീന ഹറമുകളിൽ മഅരിബ് ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ വചനങ്ങളാണ് ഹറമൈൻ ലൈവിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ആദ്യമായി മദീന ഹറമിലെ ഫജ്ർ നമസ്കാരത്തിലെ പാരായണം കേൾക്കാം. സൂറത്തുൽ ഹജ്ജിലെ 1 മുതൽ 13 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

0: الله أكبر
1: الله أكبر
0: الحمد لله رب العالمين

جادل في الله بغير علم ولا هدى ولا كتاب منير.

0: يدعو لمن ضره أقرب من نفعه لبئس المولى ولبئس العشير.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മദീന ഹറമിലെ ഫജർ നമസ്കാരത്തിലെ പാരായണം. ഇനി മക്ക ഹറമിലെ മഗ്രിബ് നമസ്കാരത്തിലെ പാരായണം കേൾക്കാം. സൂറത്തുൽ ഫതഹിലെ 1 മുതൽ 10 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഫൈസൽ ഗസ്സാവി.

0: അല്ലാഹു അക്ബർ,
1: അല്ലാഹു അക്ബർ,
0: അല്ലാഹു അക്ബർ,
1: അല്ലാഹു അക്ബർ.

0: يمكث على نفسه ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما.
1: حرمين لايف سما بيكونو. അടുത്ത പ്രോഗ്രാം കിഡ്സ് ടൈം. സൂറത്ത് നാസിഅത്തിൻ്റെ പാരായണം നിർവഹിച്ചുകൊണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്ന ഖാരി മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം. സൂറത്തുൻ നാസിഅത്തിൻ്റെ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് താഹ അൽ ജുനൈദ്.
1: ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരിയുകളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു സുമറിലെ 38 മുതൽ 46 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തു സുമറിലെ 38 മുതൽ 46 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: സ്റ്റാർ ക്വസ്റ്റ്. നമ്മുടെ മക്കൾക്ക് പലവിധ കഴിവുകളും മികവുകളുമുണ്ട്. പ്രസംഗം, പാട്ട്, കഥ, സർഗസിദ്ധികൾ ഏതുമാകട്ടെ, അവ പ്രകടിപ്പിക്കാനും ഇതാ ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ മക്കൾ അവതരിപ്പിക്കുന്ന പാട്ട്, പ്രസംഗം, കഥ എന്നിവ റെക്കോർഡ് ചെയ്ത് ഫീഡ്ബാക്ക് ഓപ്ഷനിലെ സ്റ്റാർ ക്വസ്റ്റ് വിൻഡോ വഴി റേഡിയോയിലേക്ക് അയയ്ക്കുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോക പ്രശസ്ത ഖുർആൻ പാരായണ വിദഗ്ധരായ ഖാരിഉകളുടെ മനോഹരമായ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. ഇന്ന് സൂറത്തു നിസാഇലെ 24 മുതൽ 147 വരെയുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്.
5: أعوذ بالله من الشيطان الرجيم

0: റസൂലിഹി.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിക്കുന്നത്.
2: വചനം 6. വാക്കർത്ഥം: വലാ തംനുൻ, നീ ഉപകാരം ചെയ്യരുത്, ദാക്ഷിണ്യം ചെയ്യരുത്, നന്മ ചെയ്യരുത്. തസ്തക്ഫിർ, അധികം മോഹിച്ചുകൊണ്ട്, അധികം നടിച്ചുകൊണ്ട്.
3: വലാ തംനുൻ തസ്തക്ഫിർ,
2: അധികം ലഭിക്കുവാൻ മോഹിച്ചുകൊണ്ട് നീ ഉപകാരം അഥവാ ദാക്ഷിണ്യം ചെയ്യരുത്. വചനം 7. വാക്കർത്ഥം: വലി റബ്ബിക, നിന്റെ റബ്ബിനു വേണ്ടി. ഫസ്ബിർ, നീ ക്ഷമിക്കുക.
3: വലി റബ്ബിക ഫസ്ബിർ,
2: നിന്റെ റബ്ബിനു വേണ്ടി നീ ക്ഷമിച്ചും കൊള്ളുക. വചനം 6 മുതൽ 7 വരെയുള്ളതിൻ്റെ വിശദീകരണം: ജനങ്ങളിൽ നിന്ന് കൂടുതൽ ലഭ്യമുണ്ടാകും അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന ഉദ്ദേശ്യത്തോടെ വല്ല ഉപകാരമോ ദാക്ഷിണ്യമോ ചെയ്യരുത്. അള്ളാഹുവിൻ്റെ പ്രീതിയും പൊരുത്തവും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം അത്. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുവാനായി അവൻ്റെ മാർഗത്തിൽ ക്ഷമയും സഹനവും കൈക്കൊള്ളണം എന്ന് സാരം. സൽക്കാര്യങ്ങൾ വല്ലതും ചെയ്യുമ്പോൾ അത് കുറേ അധികമായിട്ടുണ്ടെന്ന നാഢ്യം ഉണ്ടായിരിക്കാതെ എപ്പോഴും പോരാ പോരാ എന്ന വിചാരത്തോടുകൂടിയായിരിക്കണം ചെയ്യുന്നത് എന്നും 6 വചനത്തിന് വ്യാഖ്യാനം നൽകപ്പെട്ടിരിക്കുന്നു. വചനം 8. വാക്കർത്ഥം: ഫഇദാ നുഖിറ, എന്നാൽ മുഴക്കപ്പെട്ടാൽ, ഊതപ്പെട്ടാൽ. ഫിന്നാഖൂർ, കാഹളത്തിൽ.
3: ഫഇദാ നുഖിറ ഫിന്നാഖൂർ,
2: എന്നാൽ കാഹളത്തിൽ മുഴക്കപ്പെട്ടാൽ അഥവാ ഊതപ്പെട്ടാൽ. വചനം 9. വാക്കർത്ഥം: ഫദാലിക, എന്നാലത്. യൗമ ഇദിൻ, അന്നത്തെ ദിവസം. യൗമുൻ അസീർ, ഞെരുങ്ങിയ ഒരു ദിവസമാണ്, പ്രയാസകരമായ ഒരു ദിവസമാണ്.
3: ഫദാലിക യൗമ ഇദിൻ യൗമുൻ അസീർ,
2: അപ്പോഴത് അന്നത്തെ ദിവസം പ്രയാസകരമായ ഒരു ദിവസമായിരിക്കും. വചനം 10. വാക്കർത്ഥം: അലൽ കാഫിരീന, അവിശ്വാസികളുടെ മേൽ. ഗൈറു യസീർ, നിസ്സാരം അല്ലാത്ത, എളുപ്പം അല്ലാത്ത, ലഘുവല്ലാത്ത.
3: അലൽ കാഫിരീന ഗൈറു യസീർ,
2: അവിശ്വാസികളുടെ മേൽ നിസ്സാരമല്ലാത്ത ദിവസം. 8 മുതൽ 10 വരെയുള്ളതിൻ്റെ വിശദീകരണം: ഇവിടെ ഖിയാമത്ത് നാളിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തം. ഇമാം അഹ്മദും ഇബ്നു ജരീറും റഹിമഹുമുള്ള ഇപ്രകാരം നിവേദനം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി: കൊമ്പിൻ്റെ ആൾ കാഹളത്തിൽ ഊതുവാൻ നിയോഗിക്കപ്പെട്ട മലക്ക് തന്നോട് എപ്പോഴാണ് ഊതുവാൻ കൽപ്പിക്കപ്പെടുന്നതെങ്കിൽ അപ്പോൾ ഊതുവാൻ വേണ്ടി കാത്തിരുന്നുകൊണ്ട് കൊമ്പ് വായിൽ വെക്കുകയും നെറ്റി ചുളിക്കുകയും ചെയ്തിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെ സുഖജീവിതം കൊള്ളും? സ്വഹാബികൾ ചോദിച്ചു: ഞങ്ങൾ എന്തു ചെയ്യണമെന്നാണ് അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത്? തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: ഞങ്ങൾക്കല്ലാഹു മതി, അവൻ ഭരമേൽപ്പിക്കപ്പെടുവാൻ എത്രയോ നല്ലവൻ തന്നെ. ഞങ്ങൾ അല്ലാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, അലല്ലാഹി തവക്കൽന എന്നു പറഞ്ഞുകൊള്ളുവീൻ. തുടർന്നുള്ള വചനങ്ങൾ അഥവാ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ വലീദ് ബിൻ മുഗീറയുടെ വിഷയത്തിൽ അവതരിച്ചതാണെന്ന് കാണിക്കുന്ന ചെറുതും വലുതുമായ പല റിവായത്തുകളും കാണാം. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അതംഗീകരിച്ചിട്ടുമുണ്ട്. ഇതിൽ വ്യാഖ്യാതാക്കൾക്കിടയിൽ ഭിന്നിപ്പില്ലെന്ന് ഇമാം റാസി റഹിമഹുല്ല പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നു. പ്രസ്തുത റിവായത്തുകളിൽ ഇബ്നു ജരീർ റഹിമഹുല്ല ഉദ്ധരിച്ച ഒരു റിവായത്തിൻ്റെ സാരം ഇപ്രകാരമാകുന്നു: വലീദ് ബിൻ മുഗീറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വരികയുണ്ടായി. തിരുമേനി അവന് ഖുർആൻ ഓതി കേൾപ്പിച്ചു. അതു കേട്ട് അവൻ്റെ ഹൃദയത്തിന് അലിവുണ്ടായതുപോലെ തോന്നി. ഈ വിവരം അബൂജഹലിന് കിട്ടി. അവൻ വലീദിൻ്റെ അടുക്കൽ ചെന്ന് പരിഹാസേന ഇങ്ങനെ പറഞ്ഞു: ഓ പിതൃവ്യ, നിങ്ങളുടെ ജനങ്ങൾ നിങ്ങൾക്ക് കുറച്ച്
0: ധനം ശേഖരിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നു.
2: വലീദ് പറഞ്ഞു: എന്തിനാണ്? അബൂജഹൽ: നിങ്ങൾക്ക് തരാൻ തന്നെ. കാരണം നിങ്ങൾ മുഹമ്മദിൻ്റെ പക്കലുള്ളത് ലഭിക്കുവാൻ വേണ്ടി അവൻ്റെ അടുക്കൽ ചെന്നിരുന്നുവല്ലോ. വലീദ്: ഞാൻ ഖുറൈഷികളിൽ വച്ച് ധാരാളം ധനമുള്ളവനാണെന്ന് അവർക്കറിയാമല്ലോ. അബൂജഹൽ പറഞ്ഞു: എന്നാൽ താങ്കൾ അവൻ പറയുന്നതിനോട് പ്രതിഷേധവും വെറുപ്പുമുള്ള ആളാണെന്ന് അവർക്കറിയുവാനായി മുഹമ്മദിനെപ്പറ്റി വല്ല അഭിപ്രായവും പറയണം. വലീദ് പറഞ്ഞു: ഞാൻ അവനെക്കുറിച്ച് എന്തു പറയാനാണ്? അല്ലാഹു തന്നെയാണ്. നിങ്ങളിൽ ഒരാളും തന്നെ എന്നേക്കാൾ കവിത അറിയുന്നവരും പദ്യമോ പാട്ടോ അറിയുന്നവരുമല്ല. ജിന്നുകളുടെ കവിത അറിയുന്നവരുമല്ല. അല്ലാഹുവാണേ അവൻ പറയുന്നതിന് ഇവയിൽ ഒന്നിനോടും സാമ്യമില്ല തന്നെ. അല്ലാഹുവാണേ അവൻ പറയുന്ന വാക്കിനൊരു മാധുര്യമുണ്ട്.
0: അതിൻ്റെ താഴെയുള്ളതെല്ലാം അത് ചവിട്ടിത്താഴ്ത്തുക തന്നെ ചെയ്യും. അത് ഉന്നതമാവുകയും ചെയ്യും. അതിനുപരിയായി ഒന്നും നിലകൊള്ളുകയില്ല.
2: അബൂജഹൽ പറഞ്ഞു: എന്നാൽ അല്ലാഹുവാണേ നിങ്ങൾ അവനെപ്പറ്റി വല്ലതും പറയാതെ നിങ്ങളുടെ ജനത തൃപ്തിപ്പെടുന്നതല്ല. വലീദ് പറഞ്ഞു: ശരി, എന്നെ വിട്ടേക്കുക, ഞാൻ ആലോചിക്കട്ടെ. അങ്ങനെ അവൻ കുറേ ആലോചിച്ചിട്ട് പറഞ്ഞു: അത് മറ്റു ചിലരിൽ നിന്ന് പ്രാമാണിക്കപ്പെടുന്ന സിഹർ അഥവാ മാരണം അല്ലാതെ മറ്റൊന്നുമല്ല. ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ. ഈ സന്ദർഭത്തിൽ ദർനീ വമൻ ഖലഖ്തു മുതൽ 19 വരെ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ അവതരിച്ചു. വലീദ് മതം മാറിപ്പോയി, ഇനി ഖുറൈഷികളെല്ലാം മതം മാറിയേക്കുമല്ലോ എന്ന് ജനസംസാരമുണ്ടായപ്പോഴാണ് അബൂജഹൽ വലീദിനെ സമീപിച്ചതെന്നും വളരെ ആലോചിച്ച ശേഷമാണ് വലീദ് മേൽക്കണ്ടതുപോലുള്ള മറുപടി പറഞ്ഞതെന്നും വേറൊരു റിവായത്തിൽ വന്നിരിക്കുന്നു. മറ്റൊരു റിവായത്തിൻ്റെ ചുരുക്കം ഇതാണ്: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വലീദ് കേട്ടത് ഹാ മീം സജദ എന്ന അധ്യായമായിരുന്നു. അവൻ അതിൽ ആകൃഷ്ടനാകുകയും ഖുർആനെ പ്രശംസിച്ചുകൊണ്ട് പ്രസ്താവന ചെയ്യുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അവൻ മുസ്ലിമായിട്ടുണ്ടെന്ന് കരുതി ഖുറൈഷികൾക്ക് പരിഭ്രമമായി. പല പ്രകാരത്തിലും അവർ അവനെ ഇളക്കിവിടുവാൻ തുടങ്ങി. അപ്പോൾ വലീദ് തൻ്റെ അടവുമാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെപ്പറ്റി ഭ്രാന്തനെന്നും ജ്യോത്സ്യനെന്നും കവിയെന്നും ആരോപിക്കപ്പെടാറുള്ളതിനെ അവൻ ഓരോ ന്യായം പറഞ്ഞ് ഖണ്ഡിച്ച് സംസാരിച്ചു. അനന്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മാരണക്കാരൻ അഥവാ സാഹിർ ആണെന്ന് സമർത്ഥിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ചു കഴിഞ്ഞ ആളുകളും അവരുടെ കുടുംബങ്ങളും തമ്മിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന ഭിന്നിപ്പുകളെ അവൻ അതിന് തെളിവായി എടുത്തു കാട്ടുകയും ചെയ്തു. ഖുറൈഷ് ഗോത്രത്തിൽ ബനു മഹ്സൂം ശാഖയിലെ വമ്പിച്ച ധനാഢ്യനും നേതാവുമായിരുന്നു വലീദ്. വളരെ കച്ചവടങ്ങളും കൃഷിനിലങ്ങളും അവനുണ്ടായിരുന്നു. മക്കയുടെയും ത്വാഇഫിൻ്റെയും ഇടയിൽ പല സ്ഥലത്തും ആടുമാടൊട്ടകങ്ങൾ, കുതിരകൾ, അടിമകൾ ആദിയായ വമ്പിച്ച സ്വത്തുക്കൾ വേറെയും പ്രാപ്തരും ശക്തരുമായ 8-10 ആൺമക്കളുമുണ്ടായിരുന്നു. അവരിൽ ഖാലിദ്, ഹിഷാം,

0: ഇതിന്റെ കാഠിന്യം താഴെ വചനങ്ങളിൽ കാണാവുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ ഇതുവരെ കേട്ടുകഴിഞ്ഞത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറ മുദ്ദസിർ 6 മുതൽ 10 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണമാണ് ശ്രോതാക്കളെ കേൾപ്പിച്ചത്.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ടൊരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: പീസ് ഖുർആൻ റേഡിയോ. നാം കേൾക്കുന്നത് പാരായണ പഠനം. വിശുദ്ധ ഖുർആനിനെ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ മറ്റുള്ള പുസ്തകങ്ങൾ വായിക്കുന്ന രൂപത്തിലോ മറ്റുള്ള പുസ്തകങ്ങളോട് സമീപിക്കുന്ന രൂപത്തിലോ അല്ല നാം സമീപിക്കേണ്ടത്. നിയമങ്ങളും നിർദ്ദേശങ്ങളും ഏറെ പഠിപ്പിക്കപ്പെട്ട, പാരായണത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട വിശുദ്ധ ഖുർആനിൻ്റെ പാരായണ നിയമങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമാണ് ഖുർആൻ പാരായണ പഠനത്തിലൂടെ നാം കേൾക്കുന്നത്. അവതരണം ബഹുമാനനായ മുബാറക് ബിൻ ഉമർ.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ.

0: العالمين والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, അൽ ഹാഖ ഒമ്പതാമത്തെ ആയത്ത് മുതലാണ് ഇനി നമുക്ക് ഓതാനുള്ളത്. അതിൻ്റെ നിയമങ്ങൾ നോക്കാം. വജാ ഫിർഔൻ, ജാ മദ് മുത്തസിൽ, നന്നായിട്ട് മണിക്കണം. പിന്നെ വമൻ ഖബലഹു ഇഖ്ഫാ ആണ്, നന്നായിട്ട് മണിക്കുക. വമൻ ഖബലഹു والمؤتفقات بالخاطئة فعصوا رسول ربهم فأخذهم أخذة الرابية فأخذهم أخذة أخذة تنوين شاشم را إدغام بلاغنا أخذة الرابية
1: أخذة الرابية
0: إنا لما طغى الماء حملناكم في الجارية അതിൽ طغى الماء മദ് മുത്തസിൽ, നന്നായിട്ട് നീട്ടാം അറിയാലോ. طغى الماء حملناكم في الجارية لنجعلها لكم تذكرة تعيها مد منفصل أذن واعية فإذا نفخ في الصور نفخة واحدة تنوين جيش واو إدغام بغنة وحملت الأرض والجبال فدكتا دكة
1: ദക്കതൗ വാഹിദ
0: ഫയൗമഇദിൻ വഖഅത്തിൽ വാഖിഅ വൻശഖത്തിൽ സമാഉ ഫഹിയ യൗമഇദിൻ മുത്തസില് നല്ലോന്നിട്ട മറ്റ് അല അർജായിഹ മുൻഫസില് വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ സമാനിയ യൗമഇദിൻ തുഅറളൂന തൻവിന് ശേഷം ത ഇഖ്ഫാ നന്നായിട്ട് മണിക്ക. യൗമഇദിൻ തുഅറളൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. നമുക്ക് ഓതി നോക്കാം. വജാ ഫിർഔനു വമൻ ഖബ്ലഹു വൽ മുത്തഫികാതു ബിൽ ഖാത്തിഅ.

ആ അവിടെ രണ്ട് മദ്ദുണ്ട്. ഒന്ന് അലാ അർജായിഹ, ആ മദ് മുംഫസിലാണ്, രണ്ട് കലിമത്തിലുള്ളതാണ്, രണ്ട് വാക്കുകളാണ്, കണ്ടില്ലേ? അലാ ഒന്നും അർജായിഹിയും. പിന്നെ അർജായിഹ അത് ഒറ്റ കലിമത്താണ്, അത് മദ് മുത്തസിലാണ്, അത് നിർബന്ധമായിട്ട് നീട്ടണം. മനസ്സിലായി? എല്ലാ രണ്ടും മദ്ദിലുള്ള വ്യത്യാസം അതാണ്. മറ്റേത് നിർബന്ധമില്ലെങ്കിൽ നമ്മൾ നിർബന്ധമില്ലെങ്കിലും മുംഫസിലും നമ്മൾ നീട്ടി തന്നെയാണ് ഓതുന്നത്. ഒന്നുകൂടിയും വൽമ

0: മിൻകും
1: ലാ തഖ്ഫാ മിൻകും
0: മുഴുവനാക്ക്
1: ലാ തഖ്ഫാ മിൻകും ഖാഫിയ.
0: അപ്പോൾ 17 ആയത്ത് തീർന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ നോക്കാം ഇൻഷാല്ലാ. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ. നാം കേട്ടത് പാരായണ പഠനം. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന നിയമങ്ങളെക്കുറിച്ച് ബഹുമാനനായ മുബാറക് ബിൻ ഉമർ പഠിപ്പിക്കുകയായിരുന്നു ഇതുവരെ.
3: ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ തഖ്വയുള്ളവനാവണം അഥവാ സൂക്ഷ്മതയുള്ളവനാവണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ സൂക്ഷ്മത പാലിക്കുന്ന വ്യക്തികൾക്ക് നേർവഴി കാണിക്കാനുള്ള ഘടകമെന്താണ്, അവൻ്റെ പാത ഏതു രൂപത്തിലാവണമെന്ന് സൂചിപ്പിക്കുന്നതായ ഒരായത്ത് കേൾക്കുക.
4: ذلك الكتاب لا ريب فيه هدى للمتقين.
3: ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേയില്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നതത്രേ അത്.
5: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ഇസ്രായീൽ. ബാറക്കല്ലാഹു ഫീക്കും ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിൽ ഇന്ന് വിശുദ്ധ ഖുർആനിലെ 552-ാമത്തെ പേജ് കൂടി പാരായണം ചെയ്തു. പാരായണം അഷേഖ് സഅദ് അൽ ഗാമിദി.
1: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ സാധാരണ കണ്ടുവരാറുള്ള പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തുൽ ബഖറയിലെ 151, 152, 153 വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 150 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ കഴിഞ്ഞത്. 151, 152, 153 ആയത്തുകളാണ് ഇന്ന് ഇൻഷാ അള്ളാ നമ്മൾ പഠിക്കുന്നത്.

كما أرسلنا. മദ് മുൻഫസിൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അടുത്ത പദത്തിലാണ്, അതാണ് മദ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. കമ അർസൽന ഫീകും റസൂലൻ മിൻകും, റസൂലൻ തൻവീൻ, ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് കൂട്ടിലേപ്പിച്ചു മണിച്ചു കൊണ്ടുച്ചിരിക്കണം. റസൂലൻ മിൻകും, സുക്കൂനുള്ള നൂനിന് ശേഷം കാഫ് ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. മിൻകും മിൻകും മിൻകും യത്ലു, സുക്കൂനുള്ള മീമിന് ശേഷം യാ വരുമ്പോൾ ഇദ്ഹാറാണ്, അതും ശ്രദ്ധിക്കണം. يَتْلُو عَلَيْكُمْ آيَاتِنَا وَيُزَكِّيكُمْ وَيُعَلِّمُكُمْ. സുക്കൂനുള്ള മീമിന് ശേഷം വാഉ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കിയിട്ട് അഥവാ കൃത്യമായിട്ട് ഉച്ചരിക്കണം മീം. وَيُزَكِّيكُمْ وَيُعَلِّمُكُمْ ും തൊണ്ടയുടെ പദ്യഭാഗം വയു അല്ലിമു അല്ല, ഹംസയല്ല. വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ ഐന് ശ്രദ്ധിക്കണം, തൊണ്ടയുടെ മധ്യഭാഗമാണ്. وَيُعَلِّمُكُمْ مَا لَمْ سُكُونُ مِيمِنْ شَيْشَمْ مِيمِ إِدْغَامْ مُتَمَاثِلَيْنَ ഒന്നാമത്തെ മീമിനെ അടുത്ത മീമിലേക്ക് ഇദ്ഗാം ചെയ്ത് അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുക. ഗുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. وَيُعَلِّمُكُمْ مَا لَمْ تَكُونُوا تَعْلَمُونَ تَعْلَمُونَ تَعْلَمُونَ അല്ല تَعْلَمُونَ. അടുത്ത ആയത്ത് فَذْكُرُونِي أَذْكُرْكُمْ فَذْكُرُونِي فَذْكُرُونِي എന്നല്ല, فَذْكُرُونِي ഇങ്ങനെയല്ല ഓതേണ്ടത്. فَذْكُرُونِي മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം ഹംസ അടുത്ത പദത്തിൽ മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്. فَذْكُرُونِي أَذْكُرْكُمْ ഇനി أَذْكُرْكُمْ ഈ പദം വളരെയധികം ശ്രദ്ധിക്കണം. അധികം ആളുകളും അദ്കുറുക്കും എന്നാ പറയാ, അദ്കുറു റു റാഇന ദമ്മ് ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. അധിക ഖിറാഅത്തിലും നമുക്കിത് കേൾക്കാൻ പറ്റും, അദ്കുറുക്കും. അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളിലുമൊക്കെ ഇങ്ങനെ അദ്കുറുക്കും എന്ന രൂപത്തിൽ റാഇന ദമ്മ് നൽകിക്കൊണ്ട് പറയുന്നൊരവസ്ഥ ഉണ്ടാവും, അത് ശ്രദ്ധിക്കണം ഇൻഷാല്ലാ. അദ്കുറുക്കും റാഇന സുക്കൂനാണ്, ഫദ്കുറൂനി അദ്കുർ അദ്കുറുക്കും അദ്കുർക്കും. അപ്പോൾ റാഇന് സുക്കൂൻ വരുമ്പോൾ റാ രി റു എർ അദ്കുർക്കും. വശ്കുറൂലി ഇവിടെ സുക്കൂനുള്ള മീമിന് ശേഷം വാ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് കൃത്യമായിട്ട് മീമ് പൂർണ്ണമാക്കണം, വാ ഉച്ചരിക്കണം. വശ്കുറൂലി വശ്കുറൂലി വല തെക് ഫുറൂൻ വല തെക് ولا تكفرون ولا تكفرون. أردت يا أيها الذين آمنوا استعينوا يا أيها مد منفصل نالو عن جو حركة دين قدر نيتا ونمدان مد داكشرا ماي ألفين الشاشم حمزة أردت بدل يا أيها إنجنة رندو بدل أدان ويرت نلقنا دم منفصل نالو عن جو حركة وراء نيتا ونمد يا ايها الذين امنوا ഇങ്ങനെ امنوا استعينوا امنوا استعينوا امنوا استعينوا എന്നല്ലോദ അങ്ങനെ വളരെ കുറവായിരിക്കും, എന്നാലും ശ്രദ്ധിക്കുവാൻ വേണ്ടി പറഞ്ഞതാണ്. امنوا استعينوا امنوا استعينوا ഇങ്ങനെ കൂട്ടി ഓതുമ്പോൾ ഹംസ ഒഴിവാക്കപ്പെടും, വസലിന്റെ ഹംസ നിർത്തുമ്പോൾ استعينوا امنوا استعينوا അങ്ങനെ ഓതേണ്ടതില്ല, കൂട്ടി ഓതുന്നതാണ് ഖൈർ. ഇസ്തഈനു ബിസ്സബരി സാദ്, സാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. ബിസ്സബരി വസ്സലാ, ഇവിടെ എല്ലാം സ്വാദാണ്, സ്വാദ് ഹെവി ലെറ്ററാണ്. ഇസ്തഇലാ എൻ്റെ അഥവാ സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട
നാവ് ഉയർത്തി സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ് അത്, സ്വാദ്. ഇസ്തിഹ്ലാലിൻ്റെ ഏഴ് അക്ഷരങ്ങളും ബിസ്സബിരി വസ്സലാഹ് വസ്സലാഹ്. സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ രണ്ട് ചുണ്ടുകൾ തമ്മിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാം, റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. ബിസ്സ സ, ഇതെല്ലാം ശരിക്കും ഇതിൻ്റെ വീഡിയോയും കൂടെ കണ്ട് പഠിക്കേണ്ടതാണ്. ബിസ്സബിരി വസ്സലാഹ്. ഇന്നല്ലാഹ, ഇന്ന നൂനെ ശബ്ദ് മണിക്കണം. ഇന്നല്ലാഹ മഅ മഅസ്സാബിരീൻ, സാദ്. മഅസ്സാബിരീൻ, സാബിറീൻ അല്ല, റായിനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. മഅസ്സാബിരീൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഇൻഷാ അള്ളാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 151, 152, 153 ആയത്തുകളാണ് കേൾപ്പിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ. സൂറത്തുൽ ബഖറയിലെ 151, 152, 153 എന്നീ വചനങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിൽ അബ്ദുൽ ഷുക്കൂറാണ് നമുക്കൊപ്പമുണ്ടായിരുന്നത്.
2: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടിക്കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മിക അടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60+ പ്രോഗ്രാമുകൾ, 50+ അവതാരകർ, 1000+ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality. Peace Radio. Tune to reality.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 അധ്യായം സൂറത്തു അല്ല അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാമധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: أم عندهم الغيب فهم يكتبون فاصبر لحكم ربك ولا تكن كصاحب الحوت إذ نادى وهو مكظوم.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തൻസീൽ. പ്രശസ്ത ഖാരിഉകളുടെ ഹൃദ്യമായ വിശുദ്ധ ഖുർആൻ പാരായണമാണ് തൻസീൽ പ്രോഗ്രാം. ഇന്ന് പ്രശസ്ത ഖാരി അശ്ശേഖ് അബ്ദുള്ള അവാദ് അൽ ജുഹനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം ശ്രദ്ധിക്കുന്നത്.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് തൻസീൽ. പ്രശസ്ത ഖാരി ശൈഖ് അബ്ദുല്ല അവാദ് അൽ ജുഹാനിയുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് നാം കേട്ടത്.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: كأنهم حمر مستنفرة فرت من قسورة.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെ പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 മുതൽ 9:30 വരെ ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഓൺ ഇൻ പ്രോഗ്രാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
0: മലയാള മനസ്സുകൾ ഖുർആൻ വിവർത്തനത്തിൻ്റെ മാധുര്യം വേണ്ടുവോളം ആസ്വദിച്ച്, അതാസ്വദിക്കാൻ വഴിവെച്ച ബഹുമാനനായ മുഹമ്മദ് അമാനി മൗലവി രചിച്ച വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ മലയാള ശബ്ദാവിഷ്കാരമാണ് തഫ്സീർ അമാനി പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. ഖുർആനിലെ സൂറത്തു മുദ്ദസിർ 26-30 വരെ വചനങ്ങളാണ് തഫ്സീർ അമാനി പരിപാടിയിൽ നാം കേൾക്കുന്നത്.
5: വചനം 26. വാക്കർത്ഥം: സഉസ്ലീഹി, വഴിയെ ഞാനവനെ ഇട്ടുകരിക്കും, ഇട്ടുകാച്ചും. സഖർ, സഖറിൽ.
6: സഉസ്ലീഹി സഖർ,
5: വഴിയെ ഞാനവനെ സഖറിൽ അഥവാ നരകത്തിൽ ഇട്ട് എരിക്കുന്നതാണ്. വചനം 27. വാക്കർത്ഥം: വമാ അദ്റാക, നിനക്ക് എന്തറിയാം, നിനക്ക് അറിവ് നൽകിയത് എന്താണ്. മാ സഖർ, സഖർ എന്താണെന്ന്.

0: മാറ്റം വരുത്തുന്നതാണ്, കരിവർണമാക്കുന്നതാണ്. ലിൽ ബഷരി, തൊലിയെ.
1: ലവ്വാഹത്തുൽ ലിൽ ബശർ,
0: തൊലിയെ എരിച്ചു മാറ്റം വരുത്തി കളയുന്നതാകുന്നു. വചനം 30. വാക്കർത്ഥം: അലൈഹ, അതിൻ്റെ മേലുണ്ട്. തിസ്അത അഷർ, 19 പേർ.
1: അലൈഹ തിസ്അത അഷർ,
0: അതിൻ്റെ മേൽ നോട്ടത്തിന് 19 പേരുണ്ട്. വചനം 26 മുതൽ 30 വരെയുള്ളതിൻ്റെ വിശദീകരണം. നരകത്തിന് പല പേരുകളും ഖുർആനിൽ കാണാവുന്നതാണ്. അതിൽ ഒന്നത്രേ സഖർ. എല്ലാ പേരുകളെയും പോലെ ഇതും നരകത്തിൻ്റെ ഉഗ്രതയും കാഠിന്യവും കുറിക്കുന്നു. ഉരുക്കിക്കളയുന്നത്, കരിച്ചുകളയുന്നത് എന്നൊക്കെയാണ് അതിന് പദാർത്ഥം. ഏതൊരു വസ്തുവാകട്ടെ, അതിനെ നരകത്തിലിട്ടാൽ അതതിനെ എരിച്ചുകളയാതെ ബാക്കി വെക്കുകയാകട്ടെ, വിട്ടുകളയുകയാകട്ടെ ചെയ്യുകയില്ല. തൊലികളിലേക്ക് ആളിച്ചെന്ന് അതിവേഗം അതിനെ കരിച്ച് നിറം മാറ്റി, നിറം മാറ്റം വരുത്തി കരിമയമാക്കുന്നതാണ്. നമ്മുടെ അഗ്നിയേക്കാളും എത്രയോ മടങ്ങ് ഉഗ്രതരമാണ് നരകാഗ്നി. എന്നിരിക്കലും അതിനാൽ ശിക്ഷിക്കപ്പെടുന്നവർ നിത്യയാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്നല്ലാതെ അതിൽ അവൻ മരണമടയുന്നതല്ല. വല്ല വിശ്രമവും ലഭിക്കുമോ അതുമില്ല. ഖുർആൻ പറയുന്നു, ലാ യമൂത്തു ഫീഹാ വലാ യഹ്യ, സൂറത്തുൽ അഅല. ഒരിക്കലും മരണമടയുകയില്ല, ജീവിക്കുകയുമില്ല. ഇത് നരകാഗ്നിയുടെ ഒരു പ്രത്യേകതയാണ്. മാത്രമല്ല, നിരന്തരം ശിക്ഷ അനുഭവിക്കേണ്ടതിനായി അവരുടെ തൊലികൾ വെന്ത് കരിയുമ്പോഴേക്കും അല്ലാഹു വേറെ തൊലികളെ പകരം ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്, സൂറത്തുൻ നിസ 46 വചനം. അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നവരാകട്ടെ പരുഷ സ്വഭാവികളും കഠിനന്മാരായ മലക്കുകളുമാകുന്നു. അലൈഹ മലായിക്കത്തുൻ ഗിലാലുൻ ശിദാദ്, സൂറത്തു തഹരീം. ഈ മേൽനോട്ടക്കാരായ മലക്കുകളെക്കുറിച്ചാണ് 19 പേരുണ്ട് എന്ന് ഇവിടെ അല്ലാഹു പ്രസ്താവിച്ചത്. ഇവരുടെ എണ്ണം 19 നിശ്ചയിച്ചതിൻ്റെ രഹസ്യം എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അല്ലാഹുവിനെ മാത്രമേ അറിയൂ. എങ്കിലും അതിവിടെ പ്രസ്താവിച്ചതിലടങ്ങിയ ചില രഹസ്യങ്ങൾ അടുത്ത വചനത്തിൽ അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വചനം 31. വാക്കർത്ഥം: വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല. അസ്ഹാബന്നാരി, നരകത്തിൻ്റെ ആൾക്കാരെ. ഇല്ലാ മലായിക്കത്തൻ, മലക്കുകളല്ലാതെ. വമാ ജഅൽന, നാം ആക്കിയിട്ടില്ല. ഇദ്ദത്തഹും, അവരുടെ എണ്ണം. ഇല്ലാ ഫിത്നത്തൻ, ഒരു പരീക്ഷണമല്ലാതെ. ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്. ലിയസ്തയിക്കിന, ഉറപ്പാക്കുവാൻ, ദൃഢമാക്കുവാൻ വേണ്ടി. അല്ലദീന ഊത്തു, നൽകപ്പെട്ടവർ. അൽ കിതാബ, വേദഗ്രന്ഥം. വയസ്ദാദ, അധികരിക്കാനും. അല്ലദീന ആമനു, വിശ്വസിച്ചവർക്ക്. ഈമാനൻ, വിശ്വാസം, വിശ്വാസത്താൽ. വലായർത്താബ, സംശയിക്കപ്പെടാതെ ഇരിക്കുവാനും. അല്ലദീന ഊത്തുൽ കിതാബ, വേദഗ്രന്ഥം നൽകപ്പെട്ടവർ. വൽമുഅ്മിനൂന, സത്യവിശ്വാസികളും. വലിയഖൂല, പറയുവാൻ വേണ്ടിയും. അല്ലദീന, യാതൊരുവർ. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുണ്ട്. മറലുൻ, ഒരു തരം രോഗം. വൽ കാഫിറൂന, അവിശ്വാസികളും. മാദാ അറാദ, എന്തൊന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാഹു അല്ലാഹു, ബിഹാദ, ഇതുകൊണ്ട്.

0: ഇതിനാൽ മസലൻ ഉപമ ഉദാഹരണമായിട്ട് കദാലിക അപ്രകാരം യുദില്ലുല്ലാഹു അല്ലാഹു വഴിപിഴപ്പിക്കുന്നതാണ് മയ്യഷാഉ അവനുദ്ദേശിക്കുന്നവരെ വയഹ്ദി അവൻ സന്മാർഗത്തിലാക്കുകയും ചെയ്യും മയ്യഷാഉ അവൻ ഉദ്ദേശിക്കുന്നവരെ വമാ യഅലമു അറിയുകയില്ല ജുനൂദ റബ്ബിക്ക നിന്റെ റബ്ബിൻ്റെ സൈന്യങ്ങളെ ഇല്ലാഹുവ അവനല്ലാതെ വമാഹിയ അത് അല്ല ഇവ അല്ല അവ അല്ല ഇല്ലാ ദിക്റ ഉപദേശം സ്മരണ അല്ലാതെ ലിൽ ബഷർ മനുഷ്യർക്ക്.
1: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മുദ്ദസ്സിർ 26 മുതൽ 30 വരെ വചനങ്ങളുടെ അർത്ഥങ്ങളും പാരായണവും വ്യാഖ്യാനവും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

ഇരു ഹർമുകളിലെ വിശുദ്ധ നമസ്കാരങ്ങളുടെ അനുഗ്രഹീതമായ ഖുർആൻ പാരായണങ്ങളിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവ്. ആദ്യമായി മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

ഫീക്കും ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ സജദ, സൂറ ഇൻസാൻ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് അഹമ്മദ് അൽ ഹുദൈഫി. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാരക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറ ആല ഇംറാനിലെ 191 മുതൽ 195 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് യാസർ അദ്ദോസരി.
1: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
2: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറത്തുൽ ബഖറയിലെ 178 മുതൽ 182 കൂടിയ വചനങ്ങളാണ് ഇപ്പോൾ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനൈജി.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തുൽ ബഖറയിലെ 178 മുതൽ 182 കൂടിയ വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നു ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു സോഫാത്ത് 153 മുതൽ 156 കൂടിയ വചനങ്ങൾ. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم أصطفى البنات على البنين ما لكم كيف تحكمون أفلا تذكرون. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 153, 154, 155 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് സന്താനമുണ്ടെന്ന് ആരോപിക്കുന്ന ആളുകളെക്കുറിച്ച്, അവരുടെ കള്ളവാദത്തെക്കുറിച്ച് ആയിരുന്നു തൊട്ടുമുകളിലുള്ള ആയത്തുകളിൽ പരാമർശിച്ചിരുന്നത്. അല്ലാഹു അവനെക്കുറിച്ച് സൂറത്തുൽ അൻആമിലെ 101 ആയത്തുകളിൽ പറഞ്ഞ കാര്യം ഇതിനു മുമ്പ് വ്യക്തമാക്കി. അതിൽ സൂറത്തുൽ സുഖ്റുഫിലെ 15-ാമത്തെ വചനം അതിൻ്റെ അനുബന്ധമായി തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകളോട് ആ ആളുകളുടെ വിദണ്ഡവാദത്തെക്കുറിച്ച് അള്ളാഹു വ്യക്തമാക്കുന്നു. وَجَعَلُوا لَهُ مِنْ عِبَادِهِ جُزْءًا إِنَّ الْإِنسَانَ لَكَفُورٌ مُبِينٌ. وَجَعَلُوا لَهُ അവർ അല്ലാഹുവിനെ നിശ്ചയിച്ചിരിക്കുന്നു, ആക്കിയിരിക്കുന്നു. മിൻ ഇബാദിഹി തൻ്റെ ദാസന്മാരിൽ നിന്നും ജുസ്ആ ഒരു അംശത്തെ അഥവാ സന്താനങ്ങളെ, അല്ലാഹുവിന് അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു വിഭാഗത്തെ അവർ അല്ലാഹുവിൻ്റെ അംശമാക്കിയിരിക്കുന്നു. ഈ ആയത്ത് വ്യക്തമാക്കുന്ന കാര്യം, ഒരു സന്താനം എന്ന് പറയുമ്പോൾ ആ പിതാവിൻ്റെ ഒരു അംശമാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിനെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുന്നത് വഴി അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ആളുകളെ അല്ലാഹുവിൻ്റെ അംശമാക്കിയിരിക്കുന്നു ഇവർ എന്ന് പറയാൻ കാരണം. എന്നിട്ട് അല്ലാഹു പറയുന്നു ഗൗരവമായ താക്കീത്, ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ, ലകഫൂറുൻ മുബീൻ, വളരെ പ്രത്യക്ഷമായി തന്നെ നന്ദികേട് കാണിക്കുന്നവൻ തന്നെയാകുന്നു. തന്നെ സൃഷ്ടിച്ച, തനിക്കു വേണ്ട സകലമാന അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു നൽകുന്ന തൻ്റെ സ്രഷ്ടാവിനെക്കുറിച്ചുള്ള വളരെ ഗുരുതരമായ ആരോപണം, അത് ഏറ്റവും വലിയ നന്ദികേടാകുന്നു എന്നാണ് ഈ വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കുന്നത്. അൻആമിലെ 101-ാമത്തെ വചനത്തിൽ കാണാം, വഹുവ ബികുല്ലി ഷൈഇൻ അലീം, അവൻ എല്ലാത്തിനെക്കുറിച്ചും നന്നായി അറിയുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, അല്ലാഹുവിന് ഒരു സന്താനമുണ്ടെന്ന് പറയുന്നത് വഴി ഇവർ അസംഭവ്യമായ കാര്യമാണ് അല്ലാഹുവിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അള്ളാഹുവല്ലേ അത് അറിയിച്ചു തരേണ്ടവൻ? പക്ഷേ അള്ളാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ ആവർത്തിച്ചു പറയുന്നു, അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്ന വാദം കള്ളവാദമാകുന്നു, സ്രഷ്ടാവായ അള്ളാഹുവുമായി ഒരിക്കലും പൊരുത്തപ്പെടാത്ത കാര്യമാകുന്നു അത് എന്ന്. മാത്രമല്ല, എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചവൻ അവൻ മാത്രമാകുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഈ വാദം അള്ളാഹുവിൻ്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. അതേപോലെ തന്നെ അള്ളാഹു അറിയിച്ചു തന്നിട്ടില്ലാത്ത കാര്യമാകുന്നു. 153-ാമത്തെ വചനം, അസ്ത്വഫ, അവൻ തെരഞ്ഞെടുത്തിരിക്കുകയാണോ, പ്രാധാന്യം നൽകിയോ, അൽബനാത്ത്, പെൺമക്കളെ, അലൽ ബനീൻ, ആൺമക്കളെക്കാൾ. ഈ പദം വ്യാഖ്യാനിക്കുന്നിടത്ത്, പദത്തെ വിശകലനം ചെയ്യുന്നിടത്ത് മുഫസ്സിറുകൾ കൃത്യമായി പറയുന്ന കാര്യം, സ്വഫ്വത്ത് എന്ന പദം അഥവാ വളരെ കൃത്യമായത്, കലർപ്പില്ലാത്തത്, ശുദ്ധമായത് എന്ന പദം, അതാണ് ഇതിൻ്റെ അസ്ലു. അതിൽ നിന്നാണ് അസ്തഫ, അവൻ തെരഞ്ഞെടുത്തിരിക്കുകയോ, അവൻ പ്രാധാന്യം നൽകുകയോ. അതായത് അയഖ്ലുഖുൽ ജിൻസൈനി അസ്സക്കറ വൽ ഉൻസ സുമ്മ യഖ്താറു ലിനഫ്സിഹി അദ്നാഹുമാ വയുഅതീകും അൻതും അഅലാഹുമാ ശഅ്നൻ വഅർഫഉഹാ ഖദറാ. നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത്, അള്ളാഹു സ്ത്രീകളെയും പുരുഷന്മാരെയും സൃഷ്ടിച്ചിരിക്കുന്നു, എന്നിട്ട് നിങ്ങൾ താഴ്ന്നവരായി കണക്കാക്കുന്ന ആ സ്ത്രീകളെ നിങ്ങൾ അള്ളാഹു അവൻ്റെ പെൺമക്കളാക്കിയിരിക്കുന്നു എന്ന് വാദിക്കുന്നു. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഉന്നതന്മാരാണെന്ന് നിങ്ങൾ കൽപ്പിക്കുന്ന പുരുഷന്മാരെ അവർ നിങ്ങളുടെ മക്കളുമാക്കിയിരിക്കുന്നു. അതാണ് ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ. അസ്തഫൽ ബനാത്തി, അവൻ പെൺമക്കളെ തെരഞ്ഞെടുത്തിരിക്കുകയാണോ, അലൽ ബനീൻ, ആൺമക്കളെക്കാൾ. അഫ അസ്ഫാക്കും റബ്ബുക്കും ബിൽ ബനീന വത്തഖദ മിനൽ മലായികത്തി ഇനാസ ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അദീമ. അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റൊരു വചനത്തിൽ വ്യക്തമാക്കുന്ന കാര്യം, അഫ അസ്ഫാക്കും റബ്ബുക്കും ബിൽ ബനീന വത്തഖദ മിനൽ മലായികത്തി ഇനാസ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് ആൺമക്കളെ എടുത്തിരിക്കുകയും, വത്തഖദ മിനൽ മലായികത്തി ഇനാസ, മലക്കുകളെ അവൻ പെൺമക്കളായി സ്വീകരിക്കുകയുമാണോ. ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അദീമ, തീർച്ചയായും നിങ്ങൾ ഗുരുതരമായ വാക്കാകുന്നു പറയുന്നത്. ഇവിടെ അള്ളാഹുവിൻ്റെ പേരിൽ ആരോപിക്കുന്നവരെ വളരെ ഗൗരവതരമായി അവർക്കുള്ള താക്കീതാണ് അള്ളാഹു നൽകുന്നത്. സൂറത്തു സുമറിലെ 4-ാമത്തെ വചനത്തിൽ കാണാം, ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ. അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിക്കുമായിരുന്നെങ്കിൽ, അങ്ങനെ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുമായിരുന്നെങ്കിൽ, അവൻ സൃഷ്ടിച്ചവരിൽ നിന്ന് അവനിഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കുമായിരുന്നു. സുബ്ഹാന, അവൻ പരിശുദ്ധനാകുന്നു. അഥവാ ഒരു സന്താനത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന്, ഒരു പങ്കാളിയെ സ്വീകരിക്കുന്നതിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാകുന്നു. ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ, അവനാകുന്നു ഏകനും സർവാധിപതിയുമായ അള്ളാഹു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ലിഅയ്യി ഷൈഇൻ യഖ്താറുല്ലാഹു അൽ ബനാത് ദൂനൽ ബനീൻ. ഈ ആളുകൾ വാദിക്കുന്നത് പോലെ എങ്ങനെയാണ്, എന്ത് കാരണം കൊണ്ടാണ് അള്ളാഹു പെൺമക്കളെ സ്വീകരിക്കുന്നത് ആൺമക്കളെ കൂടാതെ? അതുകൊണ്ട് തന്നെ ഇവരുടെ വാദം, ഇവർ ഉന്നയിക്കുന്ന ഈ ആരോപണം, അത് ഗുരുതരമായ കാര്യമാണെന്ന് ആ വചനത്തിൽ അള്ളാഹു കൃത്യമായി പഠിപ്പിക്കുന്നു. തുടർന്ന് 154-ാമത്തെ വചനം, മാലക്കും, നിങ്ങൾക്കെന്താണ്, കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധിക്കുന്നത്, ഇത് പറയാൻ, ഈ വിധി പറയാൻ എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്. അള്ളാഹു അവന്റെ സൃഷ്ടികളായ മലായിക്കത്തുകളെ തന്റെ പെൺമക്കളാക്കിയിരിക്കുന്നു എന്ന് പറയാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്? എന്ത് ന്യായമാണ് നിങ്ങൾക്കുള്ളത്? മാദാ ഹദസ ലകും വമാ അസ്വാബ ഉഖൂലുകും കൈഫ തഹ്കുമൂന അലല്ലാഹി സുബ്ഹാനഹു വതആല ഹാദൽ ഹുക്മ്. നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങളുടെ ബുദ്ധികൾക്കെന്ത് സംഭവിച്ചു? ഉന്നതനും മഹാനും പരിശുദ്ധനുമായ അള്ളാഹുവിനെക്കുറിച്ച് ഇത്തരമൊരു വിധി പറയാൻ. ഇമാം തബരി റഹ്മോള്ള പറയുന്നു, ബിഇസൽ ഹുക്മു തഹ്കുമൂന അയ്യുഹൽ ഖൗം. നിങ്ങളുടെ വിധി എന്തുമാത്രം മോശമാകുന്നു. ഹേ ജനങ്ങളെ, അയ്യക്കൂന ലില്ലാഹിൽ ബനാത് വലകുമുൽ ബനൂൻ. അള്ളാഹുവിന് പെൺമക്കളും നിങ്ങൾക്ക് ആൺമക്കളുമാണെന്ന നിങ്ങളുടെ വാദത്തിൽ. വഅൻതും ലാ തർദൗന ബനാത്തി ലി അംഫുസിക്കും ഫതജ്അലൂന ലഹു മാ ലാ തർദൗന ലി അംഫുസിക്കും. നിങ്ങളുടെ പെൺമക്കളെ നിങ്ങൾക്കിഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ആ പെൺമക്കളെ അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലായിക്കത്തുകളെന്ന് നിങ്ങൾ വാദിക്കുന്നു. ഇതുവഴി നിങ്ങൾ ഗുരുതരമായ വാക്കാണ് പറയുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ അന്നഹ ഉല ഇല്ലദീന ഹക്കമു ബിഹാദൽ ഹുക്മി അഷ്ബഹുമായകൂനൂന ബിൽ മജാനീൻ. ഈ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ എന്താണ്? ഇവർക്ക് പറ്റിയത്, ഇവർ ബുദ്ധിയില്ലാത്തവരാണോ? ഇവർ ബുദ്ധിക്ക് ഭ്രമം സംഭവിച്ചവരാണോ? ഭ്രാന്ത് ബാധിച്ചവരാണോ? വരിഹാദ ഹൂത്തിബു, അതാണ് ബിമുഖാത്തബത്തിൽ മജുനൂനി. ഒരു ഭ്രാന്തനോട് അഭിസംബോധന ചെയ്യുന്നത് പോലെ, എന്താണ് നിന്റെ കോലം, എന്താണ് നിനക്ക് പറ്റിയത് എന്ന രൂപത്തിൽ അള്ളാഹു ചോദിക്കുന്നത്. ഹൈസു ഖീല ലഹും മാ ലകും മാ ഹാദൽ അമൽ. എന്തൊരു പ്രവർത്തനമാണിത്, എന്താണ് ഈ ചെയ്യുന്നത്? ഹൽ ഹാദ അമലു ആഖിൽ, ഇതൊരു ബുദ്ധിയുള്ള മനുഷ്യന്റെ പ്രവർത്തനമാണോ എന്ന രൂപത്തിൽ അള്ളാഹു ആ ഒരു ശൈലിയിൽ അള്ളാഹു ചോദിക്കുന്നതെന്ന് മറ്റു ചില മുഫസ്സറുകൾ വ്യക്തമാക്കുന്നു. മാലക്കും, നിങ്ങൾക്കെന്താണ്? കൈഫ തഹ്കുമൂൻ, നിങ്ങൾ എങ്ങനെയാണ് വിധി പറയുന്നത്? 155-ാമത്തെ വചനം, അഫല തദക്കറൂൻ, അപ്പോൾ നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അന്നല്ലാഹ മുനസ്സഹുൻ അൻ ദാലിക്, ഈ പറയുന്ന ആരോപണങ്ങളിൽ നിന്ന് അല്ലാഹു പരിശുദ്ധനാകുന്നു. ഉസൈമി റഹ്മല്ലാ പറയുന്നു, അൽ ഇഅ്ലാനു ബിസഫ്ഹി ഹാഉലാഇ വഇന്നഹും ലാ യൻതഫിഊന ബിൽ ആയാത്ത്. അല്ലാഹുവിന്റെ വചനങ്ങൾ, ആ വചനങ്ങൾ കൊണ്ട് പ്രയോജനമെടുക്കാത്ത, ഉപകാരമെടുക്കാത്ത ഈ ആളുകളെക്കുറിച്ചാണ് അവരുടെ ബുദ്ധിശൂന്യത അല്ലാഹു തുറന്ന് പ്രഖ്യാപിക്കുന്നത്. തൗബീഖുൻ മൻ ലം യതദക്കർ ലിഅന്നൽ മുറാദ ബിൽ ഇസ്തിഫ്ഹാം ഫീ ഖൗലി

അവർ ഇകഴ്ത്തി പറയാൻ നിന്ദിക്കപ്പെടാൻ അർഹരാകുന്നു. അതുപോലെ തന്നെ അഫല തദക്കറൂന യഅനി അൽ ഇത്തിആദ്, അവർ എന്താണ് ഉപദേശം സ്വീകരിക്കാത്തത്, നിങ്ങളെന്താണ് ഉപദേശം സ്വീകരിക്കാത്തത്. ഐ അഫല തത്തഇളൂൻ ഫതുദ്രികു അന്നമാ ഹകംതും ബിഹി ഹുക്മുൻ ജാഇറുൻ ഗൈറു മഖബൂലുൻ മിൻകും, നിങ്ങളുടെ ഈ വിധി, അള്ളാഹു പെൺമക്കളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന വാദം, അത് സ്വീകാര്യയോഗ്യമല്ല, അനീതിയോടുകൂടിയുള്ള ഒരു വാദമാകുന്നു. ഫല്ലാഹു സുബ്ഹാനഹു വതആല മുനസ്സഹുൻ അനിൽ വലദി ബിദലീലിൽ അഖ്ലി വദലീലിൻ നഖ്ൽ, പ്രമാണത്തിൻ്റെ പിൻബലം കൊണ്ടും ബുദ്ധിപരമായും സ്വീകാര്യയോഗ്യമല്ലാത്ത വാദമാകുന്നു അത്. ഫദലീലുൻ നഖ്ൽ ഫമ അക്സറുൽ ആയാത്ത് അല്ലത്തി യുക്സിറുല്ലാഹു ഫീഹ അന്നഹു ലം യത്തഖിദ് വലദ, പ്രമാണത്തിൻ്റെ പിൻബലമെന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ധാരാളം വചനങ്ങളിൽ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന കാര്യം കൃത്യമായും വ്യക്തമായും പറയുന്നു. ഉദാഹരണത്തിന് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക അത് അള്ളാഹു ഏകനാകുന്നു. അള്ളാഹു സമദ്, അള്ളാഹു പരാശ്രയമുക്തനാകുന്നു, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനുമാകുന്നു. ലം യലിദ് വലം യൂലദ്, അവൻ ജനിപ്പിച്ചിട്ടില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവന് തുല്യനായി ഒരാളും തന്നെ ഇല്ല. ഇതുപോലെയുള്ള ധാരാളം വചനങ്ങളിലൂടെ അള്ളാഹു ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. ബുദ്ധിപരമായ തെളിവെന്നത് ലൗ കാനലില്ലാഹി വലദുൻ ലകാന ജുസ് അൻ മിൻഹു വകാന മുസ്തഹഖൻ ലിൽ ഇബാദ, അള്ളാഹുവിന് ഒരു സന്താനമുണ്ടെന്നത് ശരിയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഒരു ജുസ് ആയിരിക്കും, ഒരു അംശമായിരിക്കും. അങ്ങനെ അള്ളാഹുവിൻ്റെ അംശമാണെങ്കിൽ ആ അംശം ആരാധനയ്ക്ക് അർഹതപ്പെട്ടവനുമായിരിക്കും. യഥാർത്ഥത്തിൽ അത് അസംഭവ്യമായ കാര്യമാകുന്നു. ലൗ ഇത്തഖദല്ലാഹു വലദൻ ലകാന ഹാദൽ വലദു ഹാദിസൻ വൽ ഹുദൂസു യംതനിഉ അൻ യകൂന ജുസ്ഉം മിനല്ലാഹ്, ഒരു സന്താനം എന്ന് പറയുമ്പോൾ അത് പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ്, അത് അല്ലാഹുവിൽ നിന്ന് ഉണ്ടാവുക എന്നത് അസംഭവ്യമായ കാര്യമാണ്. ലിഅന്നല്ലാഹ ലം യസൽ വലാ യസാൽ മൗജൂദൻ ബിദാതിഹി സുബ്ഹാനഹു വതആല, അല്ലാഹു അവൻ്റെ കാര്യത്തിൽ അവൻ എന്നുമുള്ളവനാകുന്നു, പുതുതായി ഉണ്ടാവുക എന്നത് അല്ലാഹുവിന് അനുയോജ്യമല്ല. ലിഅന്നൽ വലദ ലാ ബുദ്ദ അൻ യകൂന മുഷബ്ബിഹൻ ലിഅബീ, ഒരു സന്താനം പിതാവിനോട് സാദൃശ്യമുള്ളവനായിരിക്കും. വല്ലാഹു സുബ്ഹാനഹു വതആല ലൈസ ലഹു ശബീഹുൻ വലാ യുമാസിലുഹു അഹദുൻ, അല്ലാഹുവാകട്ടെ സദൃശ്യനില്ലാത്തവനും അതേപോലെ ഉപമയില്ലാത്തവനും ആകുന്നു. അൽ വലദു ഇന്നമാ യത്തഖിദുഹു മൻ യഹ്താജു ഇലൈഹി ലിബഖാഇ നൗഇ, വല്ലാഹു സുബ്ഹാനഹു വതആല ഗൈറു മുഹ്താജുൻ ലി അഹദിൻ, സന്താനം എന്നത് വംശ പരമ്പര നിലനിൽക്കാൻ ആവശ്യമായ കാര്യമാണ്. യഥാർത്ഥത്തിൽ അത്തരമൊരവസ്ഥ പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് ആവശ്യമില്ലാത്ത കാര്യമാകുന്നു. ഏതർത്ഥത്തിലും അള്ളാഹുവിനെക്കുറിച്ച് ആരോപിക്കുന്ന ഈ ആരോപണം ബുദ്ധിപരമായും പ്രമാണത്തിൻ്റെ പിൻബലത്തോടും സ്വീകാര്യയോഗ്യമല്ല എന്നത് വചനങ്ങളിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നു. 156-ാമത്തെ വചനം, അം ലകും സുൽത്താനും മുബീൻ, അം ലകും അഥവാ നിങ്ങൾക്കുണ്ടോ, സുൽത്താനുൻ വല്ല അധികൃത ലക്ഷ്യവും, മുബീൻ പ്രത്യക്ഷമായ സ്പഷ്ടമായ, അഥവാ ഹുജ്ജത്തുൻ വബുർഹാനുൻ വല്ല പ്രമാണയോഗ്യമായ രേഖയും വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ. അലാമ സഅദി റഹ്മോദ് പറയുന്നു, ബൽ ലക്കും ഹുജ്ജത്തുൻ ബയ്യിനത്തുൻ അലാ ഖൗലികും വ ഇഫ്തിറായിക്കും, നിങ്ങളീ കെട്ടിച്ചമച്ചു പറയുന്നതിന്, നിങ്ങളീ പറയുന്ന വാക്കിന് വല്ല പ്രമാണത്തിൻ്റെയും പിൻബലമുണ്ടോ. ഇബ്നു കസീർ റഹ്മോദ് പറയുന്നു, ഹുജ്ജത്തുൻ

0: ലാമാ തഖൂലൂൻ, അഥവാ നിങ്ങൾ പറയുന്നതിന് വല്ല തെളിവുമുണ്ടോ, വല്ല പ്രമാണവുമുണ്ടോ? അല്ലാമ തൊബിരി റഹ്മോള്ള പറയുന്നു, അലക്കും ഹുജ്ജത്തുൻ തുബയ്യിനു ലിമൻ സമിഅഹാ ബിഹഖീഖത്തി മാ തഖൂലൂൻ, കേൾക്കുന്നവർക്ക് നിങ്ങൾ പറയുന്നത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടാൻ ആവശ്യമായ വല്ല തെളിവും നിങ്ങളുടെ കൈവശമുണ്ടോ? ബഗ്‌വി റഹ്മോള്ള പറയുന്നു, ബുർഹാനുൻ ബയ്യിനുൻ അലാ അന്ന ലില്ലാഹി വലദ്, അള്ളാഹുവിനൊരു സന്താനമുണ്ടെന്നതിന് വല്ല തെളിവും നിങ്ങൾക്കുണ്ടോ? അതാണ് അംലക്കും സുൽത്താനും മുബീൻ, അഥവാ വല്ല പ്രത്യക്ഷമായ പ്രമാണവും നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള ദുരാരോപണങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുകയും പ്രപഞ്ചസൃഷ്ടാവായ അള്ളാഹുവിനെ കുറച്ച് കാണിക്കുകയും അവൻ്റെ മഹത്വത്തിന് നിരക്കാത്ത രൂപത്തിൽ അവനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ കൃത്യമായി വിശ്വസിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറൻ കസീറൻ. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം, സൂറത്തു സഫാത്ത് 153 മുതൽ 156 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: أعوذ بالله من الشيطان الرجيم.

0: മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ രഹസ്യമായതും പരസ്യമായതും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കി തരുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.
1: ഇന്നഹു യഅലമുൽ ജഹ്റ മിനൽ ഖൗലി വയഅലമു മാ തക്തുമൂൻ.
0: തീർച്ചയായും സംസാരത്തിൽ നിന്ന് പരസ്യമായിട്ടുള്ളത് അവൻ അറിയും, നിങ്ങൾ ഒളിച്ചു വെക്കുന്നതും അവൻ അറിയും.
2: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 551 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് അഷ്ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് നമുക്ക് വേണ്ടി പാരായണം നിർവഹിക്കുന്നത്.

0: മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസാഫിലെ പേജ് നമ്പർ 551 ഏതാനും വചനങ്ങളാണ് ഇന്ന് നാം പാരായണം ചെയ്ത് കേട്ടത്. പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 73 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും ഇതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇൻഷാഅള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 74-ാമത്തെ ആയത്താണ്.
2: ثُمَّ قَسَتْ قُلُوبُكُمْ مِنْ بَعْدِ ذَلِكَ فَهِيَ كَالْحِجَارَةِ أَوْ أَشَدُّ قَسْوَةً

ثم قست قلوبكم. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ. ثم ഈ പദം അധികം ആളുകളും സുമ്മ എന്നാണ് പറയുക. സുമ്മ ഥ മാറി സീന് വരുന്നു, അപ്പോൾ അർത്ഥവും മാറും. ثم ثم ث ثي ثو اس നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് സ. സി സു എസ്. സീന് അങ്ങനെയല്ല, സീന് ശരിക്കും പല്ലുകളുടെ ഉൾഭാഗത്താണ് നാവിൻ്റെ അറ്റം ഉള്ളത്. അതുകൊണ്ടത് പ്രത്യക്ഷത്തിൽ തന്നെ ആ ഒരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റും. അർത്ഥം മാറും സുമ്മ, സ സി സു സുമ്മ, അത് ശേഷം എന്നുള്ള അർത്ഥം വരും. എന്നാൽ സീന് വന്നാലോ അതൊരു വശം എന്നുള്ള അർത്ഥമാണ് വരിക. വളരെയധികം ശ്രദ്ധിക്കണം. സുമ്മ, മീമിന് ശബ്ദമുണ്ട് അവിടെ, മണിക്കണം. സുമ്മ ഖസത് ഖുലൂബുക്കും. ഖ ഖസത് ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. ഖസത് ഖസത് ഖുലൂബുക്കും എന്നല്ല, ഖസത് ഖസത് തായിനെ കൽക്കല ചെയ്യരുത്. ഖസത് ഖുലൂബുക്കും. ഖുലൂബുക്കും ഇവിടെയും ഖാഫ് ശ്രദ്ധിക്കണം. ഖുലൂബുക്കും മിൻ സാക്കിനായ മീമിന് ശേഷം മീമ്. ഇത് ഖാം ബിഗുന്ന, ഇത് ഖാം മുതമാസിലൈൻ. മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖസത് ഖുലൂബുക്കും മിൻ. ശേഷം മിൻ ബഅദി, മിൻ ബഅദി. സാക്കിനായ നൂന് ശേഷം ബ ആണ്. നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഖ്ലാബ് മിം ബഅദി, മിം ബഅദി, മിം ബഅദി ദാലിക ഫഹിയ കൽഹിജാറതി. ഫഹിയ ഫഹിയ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഫഹിയ കൽഹിജാറ, കൽഹിജാറത്തല്ല, ഹ അല്ല, ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം. كالحجاره او اشد قسوه او اشد اشد قسوه قاف തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിഞ്ഞു ചെറുനാക്ക്. ഖാഫിന്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. قسوه ق قسوه وقف ചെയ്യുമ്പോൾ قسوت എന്നല്ല പറയേണ്ടത്, താഇനെ കേൾക്കരുത്, അഥവാ ഹ ആയിട്ട്, ഹ ഇനി സുക്കൂൻ വരുന്ന രൂപമാണ് قسوه. قسوه നമ്മൾ അൽ ഖാരിഅഹ് എന്നൊക്കെ ഓതുന്ന പോലെ തന്നെ ഖസ്വ. വ ഇന്ന നൂന്ന് ശബ്ദ്, വ ഇന്ന മിനൽ ഹിജാറതി, മിനൽ ഹിജാറതി, ഹ മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു, യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹർ, അൻഹർ മിൻഹുൽ അൻഹർ അല്ല, മിൻഹുൽ അൻഹർ. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. വ ഇന്ന മിൻഹ നൂൻ മുശദ്ദഖുന്ന, നൂൻ ശബ്ദുണ്ട്, മണിക്കണം. മിൻഹ ലമാ യശഖഖു, വളരെയധികം ശ്രദ്ധിക്കണം ഇത്തരം വേർഡ്സുകൾ. യശഖഖു, ഷീനും ഖാഫിനും ശബ്ദുണ്ട്, രണ്ട അടുത്ത ഖാഫിന് ശബ്ദില്ല. യശഖഖു, യശഖഖു, ഖാഫ് മഖ്റജ് മാറിപ്പോകരുത്, യശഖഖു അല്ല, യശഖഖു. ഫയഖ്റുജു, ഫയഖ്റുജു ഖ ഖ ഖൈ ഖു അഖ് തൊണ്ടയുടെ മുഗൾ ഭാഗം അഥവാ ഖാഫിൻ്റെ താഴെ. ഫയഖ്റുജു മിൻഹുൽ മാ, മിൻഹുൽ മാ, മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അപ്പോൾ അവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ, മദ് വാജിബാണ്. മിൻഹുൽ മാ, ഹംസ സുക്കൂൻ നൽകി വളരെയധികം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം, മാ എന്നല്ല. അതേസമയം മാ അങ്ങനെ നിർത്താനും പറ്റില്ല, ഹംസ ഉച്ചരിക്കണം. വഇന്ന മിൻഹ, وإن نون مشدغن منها لما يهبط, لما يهبط طا طي طو أط طا
ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. യഹ്ബിതു അല്ല, യഹ്ബിതു മിൻ ഖശ്യതില്ലാഹ്. മിൻ ഖ നൂൻ സാക്കിനയ്ക്ക് ശേഷം ഖ വന്നാൽ ഇദ്ഹാർ, നൂനിനെ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖശ്യതില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ. ബിഗ ഗൈന തൊണ്ടയുടെ മുകൾ ഭാഗം. ബിഗാഫിലിൻ അല്ല, ബിഗാഫിലിൻ, ബിഗാഫിലിൻ, ബിഗാഫിലിൻ അമ്മ. തൻവീന് ശേഷം ഐൻ ഇവിടെയും ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അമ്മ അമ്മ അമ്മ അല്ല, ഐൻ. അതുപോലെ മീം, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അമ്മ തഅമലൂൻ, തഅമലൂൻ, തഅമലൂൻ അല്ല, തഅമലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്ത്. വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാൻ പഠിക്കണം. തജ്വീദ് നിയമങ്ങളനുസരിച്ച് കൃത്യമായിട്ട് പാരായണ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക, പാരായണം ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ വചനമാണ് പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
2: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: Peace Radio. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ, ഇനി കേൾക്കുന്നത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ കുഞ്ഞു കാര്യങ്ങളുടെ ശബ്ദത്തിൽ കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് തോഹ അൽ ജുനൈദ്.

0: ജസാക്കുമുല്ലാ ഖൈറ. പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കാതോർത്തത് കിഡ്സ് ടൈം. സൂറത്ത് സുമർ 47 മുതൽ 55 വരെയുള്ള വചനങ്ങൾ പാരായണം നിർവഹിച്ചത് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ഖത്മുൽ ഖുർആൻ.

مما اكتسبن واسألوا الله من فضله إن الله كان بكل شيء عليماً.

يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤت من لدنه

يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض

الذين هادوا يحرفون الكلم عن مواضعه ويقولون

فمنهم من آمن به ومنهم من صد عنه وكفى

أصابك من حسنة فمن الله وما أصابك من سيئة فمن نفسك وأرسلناك

تبتغون عرض الحياة الدنيا فعند الله مغانم كثيرة

أنفسهم إن الله لا يحب من كان خوانا أثيماً.

وما يضرونك من شيء وأنزل الله عليك الكتاب والحكمة.

والصلح خير وأحضرت الأنفس الشحّ.

ولو حرصتم فلا تميلوا كل الميل فتذروها كالمعلقة

0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാനബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനായി പീസ് റേഡിയോ ഒരുക്കുന്ന ഹിഫ്ളുൽ ഖുർആൻ എന്ന പ്രോഗ്രാമിലേക്കാണ് ഇപ്പോൾ നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു സജദയിലെ നാലാം വചനത്തിന്റെ ആദ്യ ഭാഗമാണ് ക്ലാസ് എടുക്കുന്നത്. സക്കീർ മൗലവി, എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, വിശുദ്ധ ഖുർആൻ സൂറത്തു സജദയാണ് നമ്മൾ ഹിഫ്ളുൽ ഖുർആനിലെ മനഃപ്പാഠമാക്കുന്ന സൂറ. അതിലെ 1, 2, 3 ആയത്തുകൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഹിഫ്ളാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മൾ 4-ാമത്തെ ആയത്ത്, അത് 2 പാർട്ടാക്കിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. 1-ാമത്തെ ഭാഗം നമുക്ക് പാരായണം ചെയ്യാം.

0: العرش.
1: ان شاء الله ഇന്നത്തെ എപ്പിസോഡിലെ നാലാമത്തെ ആയത്ത്, ഇന്നത്തെ എപ്പിസോഡിലെ നാല്

0: രണ്ടാമത്തെ വചനത്തിന്റെ ആദ്യ ഭാഗമാണ് ഇന്ന് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് സക്കീർ മൗലവി എടത്തനാട്ടുകര.
1: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ? അവ പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇപ്പോൾ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോക പ്രശസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് സൂറത്തു അൽ ബഖറ 272 മുതൽ അവസാനം വരെയും സൂറത്തു ആലി ഇംറാൻ ആദ്യം മുതൽ 132 വരെയുമുള്ള വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ആലൂസി.